ലോക പ്രശസ്ത ഖാരിഉകളുടെ വ്യത്യസ്തങ്ങളായ ഖുർആൻ പാരായണം ശ്രവിക്കാൻ നമ്മെ സഹായിക്കുന്ന തൻസീലിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ സൂറത്ത് മാഇദ 101 വചനം മുതൽ സൂറത്ത് അൻആം 110 വചനം വരെയുള്ള പാരായണമാണ്. അദ്ദേഹം കുവൈത്ത് സിറ്റിയിലെ മസ്ജിദ് അൽ കബീർ ഗ്രാൻഡ് മോസ്കിലെ ഇമാമായി സേവനമനുഷ്ഠിക്കുന്നു.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്തു നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സുമറിലെ ആയത്തുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി സൽമാൻ അൽ ഉതൈബി.
1: നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആനിനെ മുഴുവനായും കേൾവിക്കാരിലേക്ക് വ്യത്യസ്ത കാര്യങ്ങളുടെ ശബ്ദത്തിൽ എത്തിക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് സൂറത്തു യൂനിസിലെ 61 മുതൽ അവസാനം വരെയും സൂറത്തു ഹൂദ് 1 മുതൽ 95 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് മിഷാരി റാഷിദ് അൽ അഫാസി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സൂറത്ത് യൂനുസിലെ 61 മുതൽ അവസാനം വരെയും സൂറത്ത് ഹൂദ് 1 വചനം മുതൽ 95 വരെ വചനങ്ങളുമാണ് നാം കേട്ടുകഴിഞ്ഞത്. പാരായണം നിർവഹിച്ചത് പ്രസിദ്ധ ഖാരി മിഷാരി റാഷിദ് അൽഅഫാസി.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
6: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും, ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: نور أطل على الحياة رحيما.
9: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
11: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
10: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
11: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9
10: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 റിവൈൻഡ് കേൾവിയും.
12: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. നിത്യജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പാരായണത്തിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും മാറ്റുമെന്ന് മനസ്സിലാക്കിയവരാണ് നാം ഓരോരുത്തരും. ഇന്ന് സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം ചെയ്യാം, ശ്രോതാക്കളെ ഈ അധ്യായം പാരായണം പഠിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസലയാണ് ഇനി നമുക്ക് ഓതിപ്പഠിക്കേണ്ടത്. അതിൽ നോക്കാം, ഇദാ സുൽസിലത്തിൽ അർളു അസ്ഖാൽ സുൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഖാല അൽ ഇൻസാനു. ഇൻസാനു അറിയാലോ, ഇഖ്ഫാ ആണ്. നൂനുസാക്കിന് ശേഷം സീന്. പിന്നെ യൗമ ഇദിൻ തുഹദ്ദിസു, യൗമ ഇദിൻ തൻവീന് ശേഷം ത ആണ്, അപ്പോൾ ഇഖ്ഫാ. പിന്നെ ഥ തുഹദ്ദിസു യൗമ, യൗമ ഇദിൻ തുഹദ്ദിസു,
4: യൗമ ഇദിൻ തുഹദ്ദിസു
3: ബി അന്ന റബ്ബക ഔഹാലഹ. പിന്നെ യൗമ ഇദിൻ യസ്ദുറു,
4: യൗമ ഇദിൻ യസ്ദുറു
3: ഇദ്ഗാം ബിഗുന്ന, തൻവീന് ശേഷം യ ആണ്. പിന്നെ അഷ്താത്തൽ ലിറു ഇദ്ഗാം ബിലാഗുന്ന, എളുപ്പമാണ്, പ്രയാസമില്ല. പിന്നെ ഫമൻ യഅമൽ ഇദ്ഗാം ബിഗുന്ന. പിന്നെ ദറത്തിൻ ഖൈറൻ ഇൽഹാറാണ്, ഒട്ടും മണിക്കരുത്. ദറത്തിൻ ഖൈറൻ, എങ്ങനെ ദറത്തിൻ ഖൈറൻ. പിന്നെ ഖൈറൻ തൻവീന് കഴിഞ്ഞിട്ട് യ ആണ്, അത് ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ദറത്തിൻ ഖൈറൻ യറ, പിന്നെ വമയ്യ അമൽ മിസ്ഖാല. പിന്നത്തത് ദറത്തിൻ ഷറയ്യ, രണ്ടും ഗുന്നത്ത് വേണം.

0: فأخرجت الأرض أثقالها
1: وأخرجت الأرض أثقالها
0: انظري
1: وأخرجت الأرض أثقالها
0: ആണല്ലോ, ശ്രദ്ധിച്ചു ഉച്ചരിക്കുമ്പോൾ ശരിയാവുണ്ട്. അതാണ് ഓരോ അക്ഷരം ഉച്ചരിക്കുമ്പോഴും ആ ശ്രദ്ധ വിട്ടുപോകാനേ പാടില്ല. ശ്രദ്ധിച്ചു ഉച്ചരിച്ചപ്പോൾ ശരിയായി. ഏ ആ

ദറത്തിൻ ഖൈറ, അവിടെ ദറത്തിൻ ഒട്ടും മണിക്കണ്ട, ഈ ഇൽഹാറാണ് നിയമം. തെൻവിൻ ശേഷ ഹ, പിന്നെ മറ്റേത് മണിക്കും വേണം. ഖൈറയ്യ ഖൈറയ്യറ, ഒന്നുകൂടി ഓതാം.

0: അവിടെയൊക്കെ ശ്രദ്ധിച്ചല്ലോ, യറഹു എന്നാണ് ശരിക്ക്. യറഹു, ആ യറഹു എന്നുള്ളത് നമ്മൾ യറ കഴിഞ്ഞിട്ട് ചെറിയ ഒരു ശ്വാസം പുറത്തേക്ക് വിടുക, കാറ്റ്. യറഹ, യറഹു എന്നുള്ളത് യറഹ മതിയല്ലോ. പിന്നെ അപ്പോൾ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. തൻവീനു ശേഷം, തൻവീനാണെങ്കിൽ ചെറിയൊരു അലിഫോട് കൂടി, അതുപോലെ ത തനീസാണെങ്കിൽ ഇതുപോലെ തന്നെ ഖയ്യിമ മുത്തഹറ ഒരു ചെറിയ ഒരു ഹ ഉച്ചരിച്ചുകൊണ്ട് അതിന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുക. മുത്തഹ സുഹുഫം മുത്തഹറ, എങ്ങനെ സുഹുഫം മുത്തഹറ. ذلك الدين القيم
1: ذلك الدين القيم.
0: അപ്പോൾ അതുപോലെ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മിക്കവാറും അത് സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തുക എല്ലാ സ്ഥലത്തും. ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഇങ്ങനെ ഹ ഉച്ചരിക്കുക, അതുപോലെ തൻവീനുള്ള സ്ഥലത്ത് അലിഫ്, ബാക്കി എല്ലാ സ്ഥലത്തും സുക്കൂൻ കൊണ്ടാണ്. അല്ലാഹു സമദ്, أعوذ برب الفلق فلق. هنا هم المفلحون عنده أم الكتاب. അപ്പോൾ കിതാബ് എന്നുള്ളിടത്ത് ശരിക്ക് കസറാണ്, പക്ഷേ അത് നമ്മൾ സുക്കൂനായിട്ടാണ് ഉച്ചരിക്കുക. അപ്പോൾ അവസാനമൊക്കെ വഖഫിൽ പൊതുവെ സുക്കൂനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസല കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സൂറത്ത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. واخر دعوانا ان الحمد لله رب العالمين.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം നിർവഹിക്കാമെന്ന് ശ്രോതാക്കളെ പഠിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആൻഡ്രോയിഡ് ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ നിന്ന് ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഫതഹിൽ നിന്നും 17 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മുഹ്സനി.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്.
1: വചനം 112. ഫസ്തഖിം, ആകയാൽ നീ ചൊവ്വിന് നിലകൊള്ളുക. കമാ ഉമിർത്ത, നീ കൽപ്പിക്കപ്പെട്ടതുപോലെ. ഒമൻ താബ, മടങ്ങിയവരും അഥവാ പശ്ചാത്തപിച്ചവരും. മഅക, നിന്റെ കൂടെ. വലാ തൊത്തോഗൗ, നിങ്ങൾ അതിരുവിടുകയും അരുത്. ഇന്നഹു, നിശ്ചയമായും അവൻ. ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. ബസീർ, കാണുന്നവനാണ് അഥവാ കണ്ടറിയുന്നവനാണ്.

0: ആകയാൽ നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നീയും നിന്റെ കൂടെ പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുള്ളവരും നേരെ ചൊവ്വായി നിലകൊള്ളുക. നിങ്ങൾ അതിരുവിടുകയും ചെയ്യരുത്. നിശ്ചയമായും അവൻ അഥവാ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാണ്.
1: വചനം 113. വലാതർക്കനൂ, നിങ്ങൾ ചായരുത് അഥവാ ചരിയരുത്. ഇലല്ലദീന വലമു, അക്രമം ചെയ്തവരിലേക്ക്. ഫതമസ്സക്കും, അപ്പോൾ നിങ്ങളെ സ്പർശിക്കുന്നതാണ് അന്നാറു, നരകം അഥവാ അഗ്നി. വമാലക്കും, നിങ്ങൾക്കില്ലതാനും. മിന്ദൂനില്ലാഹി, അല്ലാഹുവിനു പുറമെ. മിൻ ഔലിയാ, യാതൊരു രക്ഷാധികാരികളും. സുമ്മ, പിന്നെ. ലാ തുൻസറൂൻ, നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല.

0: പ്രവർത്തിച്ചവരിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകുകയും ചെയ്യരുത്. എന്നാൽ നരകം നിങ്ങളെ സ്പർശിക്കുന്നതാണ്. അല്ലാഹുവിനെ കൂടാതെ യാതൊരു രക്ഷാധികാരികളും നിങ്ങൾക്കില്ലതാനും എന്നിരിക്കെ പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല.
1: നിന്റെ കൂടെ പശ്ചാത്തപിച്ചു മടങ്ങിയവർ എന്ന് പറഞ്ഞത് ശിർക്കിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പശ്ചാത്തപിച്ച തൗഹീദിലേക്കും സന്മാർഗത്തിലേക്കും മടങ്ങിയ സത്യവിശ്വാസികളെ ഉദ്ദേശിച്ചാകുന്നു. അതിപ്രധാനമായ മൂന്ന് നിർദ്ദേശങ്ങൾ അല്ലാഹു ഈ വചനം മുഖേന നൽകിയിരിക്കുന്നു. ഒന്ന്, കൽപ്പിക്കപ്പെട്ടതുപോലെ നേർക്കുനേരെ നിലകൊള്ളണം. വിശ്വാസപരമായും ആചാരാനുഷ്ഠാനപരമായുമുള്ള എല്ലാ കാര്യങ്ങളിലും ഖുർആൻ മൂലമോ മറ്റുള്ള വഹ്യുകൾ മൂലമോ ലഭിക്കുന്ന നിയമനിർദ്ദേശങ്ങൾ ശരിക്കും പാലിക്കണമെന്ന് സാരം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിക്കണമെന്നും താൽപ്പര്യമായിരിക്കും. രണ്ട്, അതിരുവിടാതിരിക്കണം. അല്ലാഹുവും അവൻ്റെ റസൂലും ഓരോ കാര്യത്തിലും നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധിക്കപ്പുറം കടന്നു സ്വന്തം താൽപ്പര്യങ്ങൾക്കോ പരപ്രേരണകൾക്കോ വശംവദരായി പോകരുതെന്ന് സാരം. മതതത്വങ്ങൾക്കും നിയമനിർദ്ദേശങ്ങൾക്കും നിരക്കാത്ത നിയമങ്ങളും വ്യാഖ്യാനങ്ങളും അനുകരണങ്ങളുമെല്ലാം അതിരു കവിയലിൽ ഉൾപ്പെടുന്നു. മൂന്ന്, അക്രമികളിലേക്ക് ചാഞ്ഞു പോകരുത്. അവിശ്വാസികൾ, അനിസ്ലാമികമായ താൽപ്പര്യങ്ങൾ വെച്ചു പുലർത്തുന്നവർ, അനാചാര ദുരാചാരങ്ങളിൽ മുഴുകിയവർ എന്നിങ്ങനെയുള്ളവരുമായി അനുഭാവവും അനുനയവും സ്വീകരിക്കരുതെന്ന് സാരം. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം അതിൻ്റെ ഫലം രക്ഷയില്ലാത്ത നരകശിക്ഷയാണെന്നും ആ അക്രമികളാരും തന്നെ നിങ്ങളെ രക്ഷിക്കുവാനുണ്ടാകുകയില്ലെന്നും അല്ലാഹു പ്രത്യേകം താക്കീതും ചെയ്തിരിക്കുന്നു. ഈ മൂന്ന് മൗലിക നിർദ്ദേശങ്ങൾക്കു ശേഷം അനുഷ്ഠാനപരമായി സത്യവിശ്വാസികൾ സദാ മനസ്സിരുത്തേണ്ടുന്ന ചില പ്രധാന വിഷയങ്ങൾ ഓർമ്മിപ്പിക്കുന്നു.
2: വചനം 114. വഅഖിം, നീ നിലനിർത്തുകയും ചെയ്യുക. അസ്സലാത്ത, നമസ്കാരം. തറഫൈ, രണ്ട് വക്കത്ത്. അന്നഹാരി, പകലിൻ്റെ. വസുലഫൻ, അടുത്ത സമയങ്ങളിലും. മിനല്ലൈലി, രാത്രിയിൽ നിന്ന്. ഇന്നൽ ഹസനാത്തി, നിശ്ചയമായും നന്മകൾ. യുദ്ഹിബ്ന, അവ പോക്കിക്കളയുന്നു. അസ്സയ്യിആത്തി, തിന്മകളെ. ദാലിക, അത്, അഥവാ ഇത്. ദിക്റ, ഉപദേശമാണ്, സ്മരണയാണ്. ലിദ്ദാക്കിരീൻ, ഓർമ്മിക്കുന്നവർക്ക്.

0: പകലിന്റെ രണ്ട് വക്കിലും രാത്രിയിൽ നിന്ന് പകലിനോട് അടുത്ത വേളകളിലും നീ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. നിശ്ചയമായും നന്മകൾ തിന്മകളെ പോക്കി അഥവാ അകറ്റിക്കളയുന്നതാണ്. ഇത് ഓർമ്മിക്കുന്നവർക്ക് ഓർമ്മിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപദേശമാകുന്നു.
1: വചനം 115. വസ്ബിർ, നീ ക്ഷമിക്കുകയും ചെയ്യുക. ഫ ഇന്നല്ലാഹ, കാരണം നിശ്ചയമായും അല്ലാഹു, ലാ യുദീഉ, അവൻ പാഴാക്കുകയില്ല, അജ്ര, പ്രതിഫലത്തെ, അൽ മുഹ്സിനീൻ, പുണ്യം ചെയ്യുന്നവരുടെ.
2: വസ്ബിർ ഫ ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ,
0: ക്ഷമിക്കുകയും ചെയ്തുകൊള്ളുക, കാരണം നിശ്ചയമായും സൽഗുണം ചെയ്യുന്നവരുടെ പ്രതിഫലത്തെ അല്ലാഹു പാഴാക്കുകയില്ല.
3: മാനസികവും വാചികവും ശാരീരികവുമായ വിനയാർപ്പണങ്ങൾ അടങ്ങിയതും അനുഷ്ഠാന കർമ്മങ്ങളിൽ അതിപ്രധാനമായതുമായ ഒരു ആരാധനാകർമ്മമത്രേ നമസ്കാരം. ചില പ്രത്യേക കാരണങ്ങളെ മുൻനിർത്തി ചുരുക്കം ചില സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും അത് നിർവഹിക്കപ്പെട്ടുകൂടാ എന്ന് ഹദീസുകളിൽ വിലക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവയല്ലാത്ത ഏതവസരങ്ങളിലും മനുഷ്യന് ചെയ്യുവാനുള്ള ഏറ്റവും മഹത്തായൊരു പുണ്യകർമ്മമത്രേ നമസ്കാരം. 5 നേരത്തെ നമസ്കാരം മാത്രമേ നിർബന്ധമായി നിയമിക്കപ്പെട്ടിട്ടുള്ളൂവെന്നു മാത്രം. നമസ്കാര കർമ്മത്തിന് കൂടുതൽ ഉപയുക്തവും അനുയോജ്യവുമായ സമയം രാവിലെയും വൈകുന്നേരവും രാത്രിയിലെ ഏതാനും സമയവുമാണെന്ന് ഇവിടെ എന്ന പോലെ 17-ൽ 78, 20-ൽ 130, 50-ൽ 39, 40, 76-ൽ 25-26 മുതലായ വേറെ പല സ്ഥലങ്ങളിലും അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഓരോ സ്ഥലത്തും ഉപയോഗിച്ച വാക്കുകളിൽ കുറേയൊക്കെ വ്യത്യാസം കാണുമെങ്കിലും പ്രകൃതിപരമായ മാറ്റങ്ങൾ, മനുഷ്യന്റെ ചുറ്റുപാടുകളിലും ജീവിതക്രമങ്ങളിലും മറ്റുമുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിങ്ങനെ പലതും പരിഗണിക്കപ്പെട്ടുകൊണ്ടാണ് ആ സമയങ്ങൾക്ക് അള്ളാഹു പ്രത്യേകത കൽപ്പിച്ചിരിക്കുന്നതെന്ന് അല്പം ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാക്കാം. ഇതു സംബന്ധിച്ച് താഴെ വരുന്ന സൂറത്തുകളിൽ ചിലതെല്ലാം വിവരിക്കുന്നുണ്ട്. നിലവിലുള്ള 5 നിർബന്ധ നമസ്കാരങ്ങളുടെ നിയമപരമായ സമയനിർണയമല്ല ഈ വചനങ്ങളുടെ ഉദ്ദേശ്യം. എങ്കിലും അതിനാസ്പദമായ ഒരടിസ്ഥാനം ഈ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നുണ്ട് താനും. പകലിൻ്റെ തുടക്കം ഇസ്ലാമിക ദൃഷ്ട്യാ പ്രഭാതം മുതൽക്കാണുള്ളത്. ഉച്ചവരെയുള്ള സമയം രാവിലെയിലും ഉച്ച മുതൽ സന്ധ്യ വരെയുള്ള സമയം വൈകുന്നേരത്തിലും ഉൾപ്പെടുന്നു. അപ്പോൾ സുബ്ഹ് നമസ്കാരം പകലിൻ്റെ ആദ്യത്തിലും അസർ നമസ്കാരം അതിൻ്റെ അന്ത്യത്തിലുമാണുള്ളത്. മഗ്രിബും ഇശായുമാകട്ടെ പകലിനോടടുത്തു നിൽക്കുന്ന രാത്രിവേളയിലും. ദുഹറിൻ്റെ സമയം ഉച്ചയ്ക്കു ശേഷമായതുകൊണ്ട് അത് വൈകുന്നേരത്തിൽ ഉൾപ്പെടുത്താം. സൂറത്തു റൂമിലെ ആയത്തിൽ രാവിലെയും വൈകുന്നേരവും സായാഹ്നത്തിനും മധ്യാഹ്നത്തിനും എന്നുകൂടി പറഞ്ഞിട്ടുള്ളതും സ്മരണീയമാകുന്നു. റൂം 17-18. ക്ഷമയെക്കുറിച്ചുള്ള കൽപ്പന ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലുള്ള ക്ഷമയെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതല്ല, വിശാലർത്ഥത്തിലുള്ള ഒരു പൊതുകൽപ്പനയാണത്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പാലിക്കുന്നതിൽ അനുഭവപ്പെടുന്ന എല്ലാ വിഷമങ്ങളിലും, ശത്രുക്കൾ മൂലമോ മറ്റു തരത്തിലുള്ള കാരണങ്ങളാലോ ഉണ്ടായിത്തീരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളിലും ക്ഷമ കൈക്കൊള്ളേണ്ടതുണ്ട്. നിശ്ചയമായും നന്മകൾ തിന്മകളെ പോക്കിക്കളയുന്നു എന്ന വാക്യം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു തത്വമാകുന്നു. നമസ്കാരം നിലനിർത്തുവാൻ കൽപ്പിച്ചതിനെ തുടർന്നാണ് ഈ തത്വം അള്ളാഹു ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പുണ്യകർമ്മങ്ങൾ പൊതുവിലും നമസ്കാരം പ്രത്യേകിച്ചും തിന്മകളെ അകറ്റിക്കളയുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മനുഷ്യന്റെ പക്കൽ പാപവും പാകപ്പിഴവും വന്നുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിനറിയാമല്ലോ. എന്നാൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. കഴിയുന്നത്ര നന്മകൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആ തിന്മകളുടെ കുറ്റം നീങ്ങിപ്പോകും. അള്ളാഹു അത് പുറത്തു തരും എന്നാണ് അള്ളാഹു ഉപദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിട്ടുള്ള ചില ഹദീസുകൾ ഇവിടെ ഓർമ്മിക്കുന്നത് അവസരോചിതമായിരിക്കും. 1. നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക. തിന്മയെ തുടർന്ന് നന്മ ചെയ്യുകയും ചെയ്യുക, എന്നാൽ അത് അതിനെ മായ്ച്ചു കളയും. ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക. 2. 5 നമസ്കാരങ്ങൾ ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, ഒരു റമദാൻ അടുത്ത റമദാൻ വരെ, ഇവയെല്ലാം അതതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്നവയാകുന്നു, മഹാപാപങ്ങൾ ഉപേക്ഷിക്കുന്ന പക്ഷം. 3. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ ഒരു അന്യസ്ത്രീയെ ചുംബിച്ചു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ആ വിവരം അറിയിച്ചു. അപ്പോൾ വഅഖിമിസ്സലാ എന്നുള്ള ഈ വചനം അവതരിച്ചു. ആ പുരുഷൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത് എനിക്ക് മാത്രമുള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ സമുദായത്തിന് മുഴുവനുമുള്ളതാണ്. ബുഖാരി മുസ്ലിം. 4. അല്പം ദീർഘമായ ഒരു നബി വചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, നിശ്ചയമായും തിന്മയായതിനെ തിന്മയായതുകൊണ്ട് അള്ളാഹു മായ്ച്ചു കളയുകയില്ല, എങ്കിലും തിന്മയെ നന്മ കൊണ്ട് അവൻ മായ്ക്കും, ദുഷിച്ചത് ദുഷിച്ചതിനെ മായ്ക്കുകയില്ല. 5. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു വന്നിരുന്നതുപോലെ വുദു ചെയ്ത് കാണിച്ച ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം വുദു ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഈ ചെയ്ത പ്രകാരം വുദു ചെയ്ത് ആരെങ്കിലും തന്റെ സ്വന്തത്തോട് ഒന്നും സംസാരിക്കാതെ അഥവാ ഏകാഗ്രതയോടെ രണ്ടു റക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന പക്ഷം മുൻ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നന്മകൾ മൂലം തിന്മകൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞത് മഹാപാപങ്ങളല്ലാത്ത തിന്മകളെ ഉദ്ദേശിച്ചാണെന്ന് മേൽ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ചെറുപാപങ്ങൾ മാത്രമാണ് സൽക്കർമ്മങ്ങൾ മൂലം പൊറുക്കപ്പെടുകയെന്നും വലിയ പാപങ്ങളിൽ പ്രത്യേകം പശ്ചാത്താപം അഥവാ തൗബ തന്നെ വേണമെന്നും പല മഹാന്മാരും പറഞ്ഞു കാണുന്നതും.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനി പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആനിന്റെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.

0: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅ്റാദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദുൽ ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം. ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ആ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല. ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക്ക എന്നാവും. പാരായണത്തിൽ ഇന്നംസക്ക റിസ്ക എന്നാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻ അംസക്ക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസ് ആണ്. ഉതുവ്വി വനുഫൂർ,
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَن يَمْشِي سُكُونُ النُّونِ شَشَم يَا وَنَال إِذْ غَم نَاقِص أَفَمَن يَمْشِي 20 അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുഖിബൻ അല വജിഹിഹി, മുഖിബൻ അല തൻവീന് ശേഷം അയന് മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല, മുഖിബൻ അല അല വജിഹിഹി അഹ്ദ. ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സുല പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല. അപ്പോൾ വജിഹിഹി അഹ്ദ അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം. ഇവിടെ അമ്മൈ യംഷി ഈ നിയമമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം അല സിറാത്തിൻ ത്വാ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം. മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: ഈം സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹസീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെ അടുത്തറിയാൻ സഹായിക്കുന്ന പരിപാടിയിൽ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന ക്ലാസിൻ്റെ 6-ാം ഭാഗം കേൾക്കാം. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് ഖുർആൻ ചാനൽ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പരിശ്രമങ്ങളും അതിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. അറിവ് അന്വേഷിക്കുവാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അത് പ്രചരിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ എപ്പിസോഡിലൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഥവാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെക്കുറിച്ച്, സിഫാത്തുൽ ഹുറൂഫിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിപരീതമുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ. അതിൽ വിപരീതമുള്ള സിഫത്തുകളിലെ അവസാനത്തെ ഇനത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അഥവാ അൽ ഇസ്മാത്തു വൽ ഇദ്ലാഖ്. ഇദ്ലാഖും ഇസ്മാത്തും, ഇതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പഠിക്കാനും അത് അമലാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിൻ്റെ ഉദ്ദേശം, ഇപ്പോൾ തജ്വീദ് നിയമങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം നിയമങ്ങൾ പഠിക്കുക എന്നതല്ല, മറിച്ച് ആ നിയമപ്രകാരം നമ്മുടെ പാരായണം ശരിപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. എന്ന് മാത്രമല്ല, ഏറ്റവും നല്ല രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ നാം പരിശീലിക്കുന്നുവെങ്കിൽ തജ്വീദ് നിയമങ്ങളോട് കൂടി തന്നെയാണ് നാം ഖുർആൻ പാരായണം പരിശീലിക്കേണ്ടത് എന്നർത്ഥം. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമതുൽ ജസരിയയിൽ പറയുന്നു, ഇമാം ഇബ്നുൽ ജസരി എന്ന് പറഞ്ഞാൽ തജ്വീദ് വിഷയത്തിൽ അറിയപ്പെട്ട വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ്, ആ വിഷയത്തിൽ ഇമാമായി അംഗീകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, വഫിർറമിൻ ലുബ്ബിൽ ഹുറൂഫിൽ മുദ്ലഖ. മുദ്ലഖ് ആയ, അതായത് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഫർറമിൻ ലുബ്ബ്, ഫ, റ, മീം, നൂൻ, ല, ബ എന്നീ 6 അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഇദ്ലാഖ്. ഫ, റോ, മീം, നൂൻ, ലാം, ബ ഈ അക്ഷരങ്ങളാണ് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, വിപരീതമുള്ള സിഫത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഇന്ന സിഫത്തിന് ഇന്ന അക്ഷരങ്ങളാണെന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്ന മുഴുവൻ അക്ഷരങ്ങളും ഇതിൻ്റെ വിപരീത സിഫത്തിൻ്റെ അക്ഷരങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ ഫ, റോ, മീം, നൂൻ, ല, ബ, ഫർ, റോ, മീൻ, ലുബ്ബി എന്ന് പറയുന്ന അക്ഷരങ്ങളാണ് എങ്കിൽ അവശേഷിക്കുന്ന ആറല്ലാത്ത ഈ ആറല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇസ്മാത്തിൻ്റെ അക്ഷരങ്ങളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് ഇസ്മാത്ത്, എന്താണ് ഇദ്ലാഖ്, ഇതിൻ്റെ ഭാഷാപരമായ അർത്ഥം, അതുപോലെ തന്നെ സാങ്കേതികപരമായി തജ്വീദിലുള്ള അർത്ഥം എന്താണ് എന്നതുകൂടി മനസ്സിലാക്കിയാൽ നമുക്ക് ഒന്നുകൂടി വ്യക്തമാകും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇസ്മാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് ദൽഖ് എന്നതിൽ നിന്നുണ്ടായത്, ദൽഖ് എന്ന് പറഞ്ഞാൽ ത്വറഫ് എന്നാണ് അർത്ഥം, അറ്റം. അപ്പോൾ ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നുകൂടി അർത്ഥമുണ്ട്, ഫസാഹത്ത് വ്യക്തമായിക്കൊണ്ട്, അതുപോലെ തന്നെ അതായത് ഉച്ചരിക്കാൻ എളുപ്പമുള്ള അക്ഷരങ്ങൾ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുറാത്ത് വ സുഹൂല ലബ്ത്തിൽ ഹർഫി ലി ഖുറൂജിഹി മിൻ ത്വറഫിൽ ലിസാനി വശഫത്തൈൻ, എളുപ്പത്തിൽ അതുപോലെ പെട്ടെന്ന് തന്നെ അക്ഷരങ്ങളെ ഉച്ചരിക്കാനും അത് പുറത്ത് അക്ഷരങ്ങളെ നാവിൽ നിന്നും പുറത്ത് കൊണ്ടുവരുവാനും അത് പുറപ്പെടുന്നതും പുറത്ത് പിന്നെ ആ അക്ഷരം കേൾക്കുന്നതുമെല്ലാം എളുപ്പത്തിലാണ് എന്നുള്ളതാണ്. അതായത് ചുണ്ടിൽ നിന്നും നാവിൻ്റെ അറ്റത്തിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ഈ ഫറമിൻ ലുബി എന്ന് പറഞ്ഞാൽ. ഇതിൽ ഫ അതുപോലെ തന്നെ ബ, മീം എന്നീ അക്ഷരങ്ങൾ ചുണ്ടിൽ നിന്നുള്ള അക്ഷരങ്ങളാണ്. നൂന്, ലാം, റോ ഈ അക്ഷരങ്ങളാണ് ത്വറഫുൽ ലിസാൻ നാവിൻ്റെ അറ്റത്തു നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. ഫ, ബ, മീം അത് ഷഫത്തിൽ നിന്നാണ് ഉച്ചരിക്കുന്നത്. അതുപോലെ തന്നെ നൂൻ, ലാം, റോ ഈ മൂന്നക്ഷരങ്ങൾ ത്വറഫുൽ ലിസാൻ നാവിൻ്റെ അഗ്രഭാഗത്തു നിന്ന് അറ്റത്തു നിന്നാണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ദൽഖ് ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ, ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ ത്വറഫ്, അറ്റം എന്നാണ് അർത്ഥം. അപ്പോൾ നാവിൻ്റെയും ദൽഖുൽ ലിസാനി വ ഷഫത്തി വ ഷഫ ചുണ്ടിൽ നിന്നും നാവിൽ നിന്നും അതിൻ്റെ അഗ്രഭാഗത്തു നിന്നും ഉച്ചരിക്കുന്ന, എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളാണ് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ അറ്റം എന്നർത്ഥം, എളുപ്പം എന്നും കൂടി അർത്ഥമുണ്ട്. അപ്പോൾ നാവിൻ്റെയും ചുണ്ടിൻ്റെയും അഗ്രഭാഗത്തു നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ലാഖ് എന്ന് പറഞ്ഞു? അത് ഉച്ചരിക്കാൻ എളുപ്പമാണ്, അത് പെട്ടെന്ന് തന്നെ ഉച്ചരിക്കാൻ കഴിയും. ഇതിൽ മൂന്നക്ഷരങ്ങൾ ത്വറഫുൽ ലിസാനെന്നും മൂന്നക്ഷരങ്ങൾ ചുണ്ടിൽ നിന്നുമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങളെയാണ് ഹുറൂഫുൽ ഇദ്ലാഖ് എന്ന് പറയുന്നത്. ഉച്ചരിക്കാൻ എളുപ്പമുള്ള അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾ. പൊതുവെ ശക്തി കുറഞ്ഞ അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരങ്ങളാണ് ഈ വിശേഷണത്തിൽ പെടുന്നത്. ഇനി ഇതിൻ്റെ വിപരീതമായിട്ടുള്ള ഇസ്മാത്തിനെക്കുറിച്ച് പറയാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ സാധാരണ ചുണ്ടിൻ്റെ അക്ഷരങ്ങളെന്ന് പറഞ്ഞാൽ ഫ, ബ, മീം, അതിൻ്റെ കൂടെ തന്നെ വാവ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. വാവും ചുണ്ടിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങളിൽ വാവിനെ ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചാൽ, അതിന് പണ്ഡിതന്മാർ, തജ്വീദ് പണ്ഡിതന്മാർ പറയുന്നത്, അത് ചുണ്ടിൻ്റെ അറ്റത്തുനിന്നും അതിൻ്റെ അഗ്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരമല്ല, അത് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ പിന്നെ ചുണ്ടിൽ നിന്ന് വായിൽ നിന്നും അല്പം ഗ്യാപ്പ് വരുന്നു, അതുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെടുകയില്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ ചിലർ അതും ഇതിൽ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. എന്നാൽ ഇസ്മാത്ത് എന്താണ്? ഇസ്മാത്ത് എന്ന് പറഞ്ഞാൽ അത് ഇതിന് നേരെ വിപരീതമാണ്. ഇസ്മാത്ത് ഭാഷാർത്ഥം മൻ, തടയുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ ഇപ്പോൾ നേരത്തെ ചുണ്ടിൽ നിന്നും നാവിൻ്റെ അഗ്രഭാഗത്തുനിന്നും ചുണ്ടിൻ്റെ അഗ്രഭാഗത്തുനിന്നും ഉച്ചരിക്കുമ്പോൾ അക്ഷരം ഉച്ചരിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. നേരെ വിപരീതമാണ് ഇസ്മാത്ത് എന്ന് പറഞ്ഞാൽ, അതായത് ഉച്ചരിക്കാൻ പ്രയാസമുള്ള അക്ഷരങ്ങളാണ് ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ. ഈ പറഞ്ഞ ഫർ റമിൻ ലുബി, ഫ, റോ, മീ, നൂൻ, ല, ബ ഈ അക്ഷരങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇസ്മാത്തിൻ്റെ അക്ഷരങ്ങളാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇസ്മാത്തിൻ്റെ അക്ഷരങ്ങൾ ബാക്കിയുള്ള അക്ഷരങ്ങൾ, അത് എന്തുകൊണ്ട് അങ്ങനെയായി? അത് ഉച്ചരിക്കാൻ പ്രയാസമുള്ളത്. എന്നാൽ ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയായി? അത് ഉച്ചരിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ ഇത് തജ്വീദിൻ്റെ ഭാഗമല്ല എന്നുള്ള ഇതൊക്കെ അഭിപ്രായപ്പെട്ടവരുണ്ട്, സ്വർഫിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ തജ്വീദ് പണ്ഡിതന്മാർ വിശദീകരിച്ച സംഗതിയാണ്. പിന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സിഫാത്തുൽ ഹുറൂഫ് മഖാരുൽ ഹുറൂഫിനെ പോലെ തന്നെ 17 എണ്ണമുണ്ട് എന്ന് എണ്ണത്തിന് വേണ്ടി ഇതിൽ കൂട്ടിയതാണ് എന്നും, അതല്ല അത് സിഫത്ത് തന്നെയാണ് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഏതായിരുന്നാലും നമ്മൾ സിഫത്ത് ആണ് എന്ന നിലക്കാണ് ഇവിടെ അത് പഠിക്കുന്നത്. ഏതായിരുന്നാലും വിപരീതമുള്ള സിഫത്തുകൾ ഈ 10 നമ്മൾ പറഞ്ഞു, ഹംസ്, അതുപോലെ ഷിദ്ദത്ത്, റഖാവത്ത്, ഇൻഫിത്താഹ്, അതുപോലെ തന്നെ ഇത്തുബാഖ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സിഫത്തുകൾ ഓരോന്നും കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി നമ്മൾ വിശദീകരിച്ചു. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ വിപരീതമില്ലാത്ത സിഫത്തുകൾ, പ്രത്യേകിച്ച് നമുക്ക് പരിചയമുള്ള സിഫത്തുകളായ കൽക്കലത്ത് പോലെയുള്ളതൊക്കെ ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തന്നെ അവൻ്റെ വിശുദ്ധ ഖുർആൻ ശരിയായ രീതിയിൽ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാനും അതിലൂടെ നമ്മുടെ ഖുർആൻ പാരായണം കുറ്റമറ്റതാക്കി മാറ്റുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തജ്വീദ് പഠനം, വിശുദ്ധ ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ അടുത്തറിയാൻ സഹായിക്കുന്ന പരിപാടിയിൽ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന ക്ലാസിന്റെ 6ാം ഭാഗമാണ് കേട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുള്ള സമീർ മദീനി.
0: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു.

0: റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം
1: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: هي الحبيبة والمختار.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: نور على مر الزمان تألقا وأضاء للدنيا طريقا.
6: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്? അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,

മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: يدخل من يشاء في رحمته والظالمين أعد لهم عذابا أليما.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

فلا تحسبن الله مخلف وعده رسله.

0: الدار.
1: جزاكم الله خيرا. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഖുർആനിൻ്റെ വിവിധ സൂറത്തുകൾ പ്രശസ്തരായ ഖാരിഇകളുടെ ശബ്ദത്തിൽ മനോഹരമായ പാരായണം കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിൽ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഖുർആനിലെ അധ്യായങ്ങളായ സൂറ ലുഖ്മാൻ, സൂറത്തു സജദ, സൂറത്തു അഹ്സാബ്, സൂറത്തു സബ, സൂറത്തു ഫാത്തിർ എന്നീ അധ്യായങ്ങളാണ് ഇപ്പോൾ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് സഅദ് അസ്സുറൈം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളായ സൂറത്തു ലുഖ്മാൻ, സൂറത്തു സജദ, സൂറത്തു അഹ്സാബ്, സൂറത്തു സബ, സൂറത്തു ഫാത്തിർ എന്നീ അധ്യായങ്ങൾ മുഴുവനായും പാരായണം നിർവഹിച്ചത്
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തു നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തു നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തു നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: Peace Radio. ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് നിഷാദ് സലഫി. ഖുർആനിലെ സൂറത്ത് യാസീനിലെ 13 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയിഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واضرب لهم مثلا أصحاب القرية

വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറ യാസീനിലെ 13 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തത്. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ മാനവരാശിയെ പഠിപ്പിക്കുന്നത്? അതിൻ്റെ ആശയതലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. വദ്രിബ് ലഹും മസലൻ, ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, ലഹും മസലൻ അസ്ഹാബൽ ഖറിയ. ലഹും മസലൻ എന്ന് പറയുന്നിടത്ത് രണ്ട് മീമുണ്ട്. കയ്യിൽ ഖുർആൻ എടുത്ത് 13-ാമത്തെ ആയത്തിലെ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു മീമിനെ മറ്റേ മീമിൽ, രണ്ടാമത്തെ മീമിൽ ലയിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പാരായണ രീതിയാണ്, മണിച്ചുകൊണ്ടുള്ള പാരായണ രീതിയാണ് നമ്മളവിടെ സ്വീകരിക്കേണ്ടത്. മസലൻ എന്ന് പറയുന്നിടത്ത് ആ തൻവീന് മസലൻ എന്ന് വ്യക്തമായി തന്നെ ഓതണം. കാരണം അതിനുശേഷം ഹംസാണ് വന്നിട്ടുള്ളത്. പിന്നെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇദ് ജാഅഹൽ മുർസലൂൻ. ജാഅ എന്ന് പറയുന്നിടത്ത് ഖുർആനിൽ മദ് നൽകപ്പെട്ടിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള കാരണം മുമ്പ് പല ക്ലാസ്സുകളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ, പറഞ്ഞിരുന്നതുപോലെ, ജ എന്ന ജീമിനു ശേഷം അലിഫ് വന്നിട്ടുണ്ട്. അത് അസ്ലിയായ മദ്ദിൻ്റെ അക്ഷരമാണ്. അതിനുശേഷം ഹംസ വന്നു. ജാ ഇത് രണ്ടും ഒറ്റ കലിമത്തിലാണ് വന്നിട്ടുള്ളത്, ഒരു വാക്കിലാണ് വന്നിട്ടുള്ളത്. ജാ അ എന്ന ഒരു വാക്കിൽ അലിഫിനു ശേഷം ഹംസ വന്നപ്പോൾ അതിനെ മദ്ദു മുത്തസിൽ എന്ന് വിളിക്കുമെന്നും ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണമെന്നും പലതവണ നമ്മൾ പറയുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. ഇദ് ജാഅഹൽ മുർസലൂൻ. അത് കഴിഞ്ഞ് അടുത്ത ആയത്തിലേക്ക് കടന്നു വന്നാൽ ഇദ് അർസൽനാ ഇലൈഹി മുസ്നൈനി. അർസൽനാ ഇലൈഹി, അവിടെയും ഒരു അലിഫിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. പക്ഷെ അത് രണ്ടും രണ്ട് കലിമത്തിലാണ്. അർസൽന എന്നതൊരു കലിമത്തും ഇലൈഹിം എന്നുള്ളത് മറ്റൊന്നുമാണ്. ഇവിടെ മദ് മുംഫസിലാണ്. അത് നമുക്ക് വേണമെങ്കിൽ നീട്ടാതെ ഓതാം, അല്ലെങ്കിൽ നീട്ടിയും പാരായണം ചെയ്യാം. പിന്നെ ഇവിടെ ബിസാലിസിം ഫഖാലു, ബിസാലിസിം ഫഖാലു. അവിടെ സാലിസിൻ എന്ന് ഓതാൻ നിർവാഹമില്ല, മറിച്ച് സാലിസിം ഫഖാലു. ആ സാലിസിൻ എന്നതിലെ ആ നൂനിനെ, പാരായണത്തിൽ ഉച്ചാരണത്തിലുള്ള നൂനിനെ, അടുത്ത ഫയിൽ ഫാ ആണ് തൊട്ടടുത്ത അക്ഷരം വന്നതുകൊണ്ട് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. ബിസാലിസിം ഫഖാലു. ഫഖാലു ഇന്ന എന്ന് പറയുന്നിടത്തും ഇന്ന ഇലൈക്കും എന്ന് പറയുന്നിടത്തും മദ്ദുണ്ട്. അത് നമ്മൾ അർസൽന ഇലൈഹിം എന്ന് പറഞ്ഞിടത്ത് അതുപോലെയുള്ള മദ് മുംഫസിലാണ്. ഫഖാലു ഇന്ന, രണ്ടിടത്തും അത് നീട്ടാനുള്ള ഒരിടത്ത് വാവും രണ്ടാമത്തെ ഭാഗത്ത് അലിഫുമുണ്ട്. അതിന് രണ്ടിലും ശേഷം ഇന്ന എന്നതിലെ ഇ എന്ന ഹംസും ഇലൈക്കും എന്നതിലെ ഇ എന്ന അക്ഷരവും വന്നിരിക്കുന്നു. അവിടെ നമുക്ക് നീട്ടിയോതാം, അതല്ലെങ്കിൽ മിതമായി നീട്ടിയോതാം, അതല്ലെങ്കിൽ നീട്ടാതെ സാധാരണ ഓതുന്ന രൂപത്തിലുള്ള പാരായണവും ആകാവുന്നതാണ് മദ് മുംഫസിലായതുകൊണ്ട്. ഖാലു മാ അൻതും എന്ന് പറയുന്നിടത്തും, മാ അൻതും എന്ന് പറയുന്നിടത്തും മദ് മുംഫസിലാണ്. സാധാരണ നീട്ടിയോ അല്ലെങ്കിൽ ദീർഘിപ്പിച്ചോ ഓതാവുന്നതാണ്. അൻതും, അൻതും എന്ന പാരായണമല്ല ശരി. അൻതും ഖാലു മാ അൻതും ഇല്ലാ ബശറും മിസ്ലുന, അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. വമാ അൻസല റഹ്മാൻ,
അവിടുത്തെ പാരായണവും അങ്ങനെ തന്നെയാണ്. അൻസല എന്നല്ല, സായിനു മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, ആ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. അപ്പോ ഈ രൂപത്തിലാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. قالوا ربنا يعلم إنا إليكم ഇനിയും ആവർത്തിക്കേണ്ടതില്ല. ഇന്ന ഇലൈക്കും എന്ന് നമ്മൾ മുമ്പും പറഞ്ഞു. അതുപോലെ സാധാരണ നീട്ടിയോ ഒരൽപ്പം കൂടെ ദീർഘിപ്പിച്ചോ, ആറ് ഹറക്കത്തിന്റെ കതിർ സുദീർഘമായി ദീർഘിപ്പിച്ചോ അവിടെ പാരായണം ചെയ്യാവുന്നതാണ്. وما علينا إلا البلاغ المبين علينا إلا അവിടെയും ആ നിലക്കുള്ള ഒരു മദ്ദ് തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടത് സൂചിപ്പിച്ചു എന്ന് മാത്രം. നല്ല ഒരു കാര്യത്തിന്റെ പാരായണം ശ്രദ്ധിച്ച് എങ്ങനെയാണ് ഇവിടെയൊക്കെ നമ്മൾ ഓതേണ്ടത് എന്ന വിഷയത്തിൽ നല്ല ഒരു ശ്രദ്ധ ഉണ്ടാവണം. അവിടെ നമ്മൾ കുറച്ച് സമയമൊക്കെ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക തന്നെ വേണം. അള്ളാഹുവിന്റെ കലാം ഓതുന്നതിനുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അതിന്റെ ശരിയായ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയാവുന്ന രൂപത്തിൽ തന്നെ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നോക്കൂ, അതിലെ ഓരോ ആയത്തുകൾ എടുത്ത് അതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ പരിശോധിച്ച് ആ ആയത്തിന്റെ അർത്ഥം എന്താണ് എന്നും നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തേത്, വദ്രിബ് ലഹും മസല. ളറബൽ മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരിച്ചു, ഉദാഹരണം പറഞ്ഞു എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. ഇവിടെ ഈ ദുരിബ് വറബ എന്നതിന്റെ അമ്ര രൂപമാണ്, സിഗത്തുൽ അമ്ര, കൽപ്പനാരൂപം. ലഹും അവർക്ക്, മസലൻ ഉദാഹരണം, അവർക്ക് നീ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്ക്, അവർക്ക് നീ ഉദാഹരിച്ചു കൊടുക്ക്. ആരുടെ ഉദാഹരണമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അസ്ഹാബൽ ഖറിയ. അസ്ഹാബുൽ ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികളുടെ ഉദാഹരണം. സ്വാഹിബ്, അസ്ഹാബ്, സ്വാഹിബ് എന്നതിൻ്റെ ബഹുവചനമാണ് അസ്ഹാബ്. സ്വാഹിബ് എന്നത് ആ രൂപത്തിലുള്ള ഒരർത്ഥമാണ് അതിന് ലഭിക്കുക. കൂട്ടുകാരൻ എന്നും ഉടമസ്ഥൻ എന്നും ഒക്കെ സ്വാഹിബിന് അർത്ഥമുണ്ട്. എന്നാൽ എന്തെങ്കിലും ഒരു പ്രത്യേക വസ്തുവുമായി ചേർത്ത് പറയുമ്പോൾ അതിൻ്റെയാൾ, അതിൻ്റെ ഉടമ എന്ന നിലക്കൊക്കെയാണ് സ്വാഹിബ് എന്ന വാക്ക് ഉപയോഗിക്കപ്പെടാറുള്ളത്. ഇവിടെ ഖറിയ, ഗ്രാമം, നാട് എന്ന വാക്കിലേക്കാണ് അസ്ഹാബിനെ ചേർത്ത് പറയുന്നത്. അപ്പൊ അസ്ഹാബുൽ ഖറിയ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ ആളുകൾ എന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോ ആ ഗ്രാമവാസികളുടെ ഉദാഹരണം അവർക്ക് നീ പറഞ്ഞു കൊടുക്കുക. എന്താണ് ആ ഗ്രാമവാസികളുടെ പ്രത്യേകത? എന്ത് ഉദാഹരണമാണ് അവരെക്കുറിച്ച് പറയാനുള്ളത്? إذ جاء أهل مرسلون إذ جاء جاء എന്ന വാക്കിന്റെ അർത്ഥം വന്നു. ജാഅഹ അതിലേക്ക് വന്നു, അഥവാ ആ ഗ്രാമത്തിലേക്ക് വന്ന സന്ദർഭം. അൽ മുർസലൂൻ, മുർസൽ എന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്കാണ്, ദൂതൻ, പ്രവാചകൻ. إذ جاء أهل مرسلون പ്രവാചകന്മാർ ആ ഗ്രാമത്തിലേക്ക് വന്ന സന്ദർഭം, ആ ഗ്രാമവാസികളുടെ ഉദാഹരണം നീ അവർക്ക് പറഞ്ഞുകൊടുക്കുക, ഉദാഹരിച്ചു കൊടുക്കുക. ഇനി അടുത്ത ഒരായത്ത് നോക്കാം. ഇവിടെ ഒരു ദൂതൻ വന്നു എന്നല്ല പറയുന്നത്, മറിച്ച് ദൂതന്മാർ വന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് അല്ലാഹു അടുത്ത ആയത്തിൽ എടുത്തു പറയുന്നു. ഇസ് ആ സന്ദർഭം ഓർക്കുക. ഏതാണ് സന്ദർഭം? അർസൽന, നാം അയച്ചു. അർസല എന്ന് പറഞ്ഞാൽ ദൂതനെ അയച്ചു. അർസൽന, അല്ലാഹുവാണ് പറയുന്നത്, നാം അയച്ചു. ഇലൈഹിം, അവരിലേക്ക്, അഥവാ ഇല അസ്ഹാബിൽ ഖറിയ, ആ ഗ്രാമവാസികളിലേക്ക് നാം അയച്ചു. ഇസ്നൈൻ, രണ്ടാളുകളെ, ഒരു പ്രവാചകനെയല്ല, രണ്ട് പ്രവാചകന്മാരെയാണ് ആ ഗ്രാമത്തിലേക്ക് അള്ളാഹു അയച്ചത്. ഫക്കദ്ദബൂഹുമ, എന്താ സംഭവിച്ചത്? എല്ലാ പ്രവാചകന്മാർക്കും സംഭവിക്കാറുള്ളത് പോലെ, കദ്ദബൂ, അവർ കളവാക്കി. ഹുമ, അവരെ രണ്ടുപേരെയും.
ഫഖദ്ദബു, അപ്പോൾ അവർ കളവാക്കി. ഹുമ, അവരെ രണ്ടുപേരെയും. ഫഅസ്സസ്ന അസ്സസ, ശക്തിപ്പെടുത്തി. ഫഅസ്സസ്ന, നാം ശക്തിപ്പെടുത്തി. ബിസാലിസിൻ, മൂന്നാമതൊരാളെ കൊണ്ട്. രണ്ടു പ്രവാചകന്മാരെ ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ചു, രണ്ടാളുകളെയും അവർ നിഷേധിച്ചു, മൂന്നാമത്തെ ഒരാളെ കൊണ്ട് നാം ശക്തിപ്പെടുത്തി. ഇപ്പോൾ എത്ര പ്രവാചകന്മാരായി? മൂന്ന് പ്രവാചകന്മാരെ ആ ഗ്രാമത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഫഖാലു, അവർ പറഞ്ഞു, അഥവാ ആ പ്രവാചകന്മാർ പറഞ്ഞു. കാല എന്ന വാക്കിന്റെ അർത്ഥമറിയാം, പറഞ്ഞു എന്നാണ്. കാലു, അവർ പറഞ്ഞു. ഇന്ന, തീർച്ചയായും ഞങ്ങൾ. ഇന്ന എന്ന വാക്കിന്റെ അർത്ഥമറിയാം, തീർച്ചയായും. ഇന്നയും നഹ്നുവും കൂടി ചേർന്നതാണ് ഇന്ന, തീർച്ചയായും ഞങ്ങൾ. ഇലൈക്കും, നിങ്ങളിലേക്ക്. മുർസലൂൻ, അയക്കപ്പെട്ടവരാകുന്നു. ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. ഇദ് അർസൽന, നാം അയച്ച സന്ദർഭം ഓർക്കുക. ഇലൈഹിം, അവരിലേക്ക്. ഇസ്നൈൻ, രണ്ടാളുകളെ. ഫഖദ്ദബു, അപ്പോൾ അവർ കളവാക്കി, നിഷേധിച്ചു. ഹുമ, ആ രണ്ടുപേരെയും. ഫഅസ്സസ്ന, അപ്പോൾ നാം ശക്തിപ്പെടുത്തി. ബിസാലിസിൻ, മൂന്നാമതൊരാളെ കൊണ്ട്. ഫഖാലു, എന്നിട്ട് അവർ ആ മൂന്ന് പ്രവാചകന്മാർ പറഞ്ഞു. ഇന്ന, തീർച്ചയായും ഞങ്ങൾ. ഇലൈക്കും, നിങ്ങളിലേക്ക്. മുർസലൂൻ, നിയോഗിക്കപ്പെട്ടവരാണ്, അയക്കപ്പെട്ടവരാണ്, പ്രവാചകന്മാരാണ്. ഖാലു, അവർ പറഞ്ഞു. അതായത് ഗ്രാമത്തിലെ ആളുകൾ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാകുന്നു എന്ന് ആ ദൂതന്മാർ ഗ്രാമവാസികളോട് പറഞ്ഞപ്പോൾ ഗ്രാമവാസികൾ പറഞ്ഞു, മാ അല്ല, അന്തും, നിങ്ങൾ. മാ അന്തും, നിങ്ങളല്ല. ഇല്ല ബഷറുൻ, മനുഷ്യന്മാർ അല്ലാതെ അല്ല. അഥവാ മാ അന്തും ഇല്ല ബഷറുൻ, നിങ്ങൾ മനുഷ്യരല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യർ മാത്രമാണ്. മിസ്ലുന, ഞങ്ങളെപ്പോലെയുള്ള. നിങ്ങൾ പ്രവാചകന്മാരാണ്, ദൂതന്മാരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലേ. വമാ അൻസല, അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി, അവതരിപ്പിച്ചു, വർഷിപ്പിച്ചു എന്നൊക്കെയാണ്. മാ അൻസല, ഇറക്കിയിട്ടില്ല. അർറഹ്മാൻ, പരമകാരുണ്യകൻ. അള്ളാഹു ഇറക്കിയിട്ടില്ല. മിൻ ഷൈഇൻ, ഒന്നും തന്നെ. അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല, ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. ഇൻ അൻതും, നിങ്ങൾ അല്ല. ഇല്ല തക്സിബൂൻ, തക്സിബൂൻ, കളവ് പറയുക. ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ. ഇൻ അൻതും, നിങ്ങളല്ല. ഇല്ല അല്ലാതെ. തക്സിബൂൻ, കളവ് പറയുന്നവർ. നിങ്ങൾ കളവ് പറയുക അല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളവ് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ ആയത്ത് ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ആവർത്തിക്കാം. ഖാലു മാ അൻതും, ഖാലു അവർ പറഞ്ഞു. മാ അൻതും, നിങ്ങളല്ല. ഇല്ല ബഷറുൻ, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരുമല്ല. മിസ്ലുന, ഞങ്ങളെപ്പോലെയുള്ള. വമാ അൻസല റഹ്മാൻ, പരമകാരുണികൻ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. മൊമാ അൻസല, ഇറക്കിയിട്ടില്ല. ആ റഹ്മാൻ, പരമകാരുണികൻ. മിൻ ഷൈഇൻ, ഒന്നും തന്നെ. ഇൻ അൻതും, ഇല്ല തക്സിബൂൻ, നിങ്ങൾ കളവു പറയുക അല്ലാതെ ചെയ്യുന്നില്ല. പതിനാറാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. ഖാലു, അവർ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംവാദമാണ്, സംസാരമാണ്, പരസ്പരം സംസാരിക്കുകയാണ്. ഖാലു, ആ പ്രവാചകന്മാർ പറഞ്ഞു. റബ്ബുന, ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ രക്ഷിതാവ്. യഅലം, യഅലമു, അവൻ അറിയുന്നുണ്ട്. ഇന്ന, തീർച്ചയായും ഞങ്ങൾ. ഇലൈക്കും, നിങ്ങളിലേക്കുള്ള. ല മുർസലൂൻ, പ്രവാചകന്മാർ തന്നെയാകുന്നു. ല തൗക്കീദിന് വേണ്ടിയാണ്, ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ്, തീർച്ചപ്പെടുത്തി പറയാനാണ് ആ വാക്ക് ഉപയോഗിക്കുക. ഇന്ന, തീർച്ചയായും ഞങ്ങൾ. ഇലൈക്കും, നിങ്ങളിലേക്കുള്ള. ല മുർസലൂൻ, പ്രവാചകന്മാർ തന്നെയാകുന്നു. വമാ അലൈന, ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല. ഇല്ലൽ ബലാഉൽ മുബീൻ, അൽ ബലാഉ, എത്തിക്കുക, സന്ദേശം എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അൽ ബലാഉൽ മുബീൻ, മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ, കൃത്യമായ, വ്യക്തമായ, സ്പഷ്ടമായ. സ്പഷ്ടമായ എത്തിക്കൽ അല്ലാതെ മറ്റൊരു ബാധ്യതയും ഞങ്ങളുടെ മേലില്ല. പ്രവാചകന്മാർ വിശദീകരിക്കുകയാണ്. ഖാലു റബ്ബുന യഅലം, ഖാലു അവർ പറഞ്ഞു. റബ്ബുന, ഞങ്ങളുടെ റബ്ബ്. യഅലമു, അവൻ അറിയുന്നു.
ഇന്ന, തീർച്ചയായും ഞങ്ങൾ ഇലൈക്കും നിങ്ങളിലേക്കുള്ള ല മുർസലൂൻ, ദൂതന്മാർ തന്നെയാകുന്നു. ഒമാ അലൈന, എന്നാൽ ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല. ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ സന്ദേശം എത്തിക്കലല്ലാതെ വേറെ ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. സഹോദരങ്ങളെ, ഇതിൻ്റെ ഒരു വാക്കിൻ്റെയും നേർക്കുനേരെയുള്ള അർത്ഥമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി അതിൻ്റെ ചില വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, വദ്രിബ് ലഹും മസല അസ്ഹാബൽ ഖറിയ. അർത്ഥം അതിൻ്റെ ആശയ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ ഒരു തവണ കൂടി ആ ആയത്ത് പറയുമ്പോൾ അതിൻ്റെ കൂടെ അർത്ഥം പറയുന്നുണ്ട്. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഈ വാക്കുകൾ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനും അത് ഓർമ്മയിൽ സൂക്ഷിക്കാനും പിന്നീട് പല ആയത്തുകളിലും ആ അർത്ഥം വാക്കുകൾ ആവർത്തിച്ചു വരുമ്പോൾ ആ സന്ദർഭത്തിൽ എടുത്തുപയോഗിക്കാനും നമുക്ക് കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ ഒരു ഖുർആൻ പഠനം എന്ന് പറയുന്നത്. ഒരു ഗ്രാമവാസികളുടെ ഉദാഹരണം അവർക്ക് നീ വിശദീകരിച്ചു കൊടുക്കുക. അസ്ഹാബുൽ ഖറിയ, ഗ്രാമവാസികൾ. ആരാണ് ഈ ഗ്രാമവാസികൾ? ഏതാണ് ഈ ഗ്രാമം? ഇതൊരു വലിയ ചർച്ച യഥാർത്ഥത്തിൽ ഈ ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത്, വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലെ ഈ ഭാഗം പറയുന്ന ഭാഗത്ത് തഫ്സീറുകളിൽ വലിയ വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഒന്ന്, പണ്ഡിതന്മാർ പറയുന്നത് ഇത് അന്താക്കിയ എന്ന് പറയുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെയുണ്ടായിരുന്നത് ക്രൈസ്തവ വിശ്വാസികളായിരുന്നു എന്നാണ് ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ, കഅബുൽ അഹ്ബാറിനെ, വഹബുബിൻ മുനബ്ബഹിനെ റഹ്മഹുമുല്ല അവരെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഇബിൻ കസീർ റഹ്മഹുല്ല തൻ്റെ തഫ്സീറുൽ ഖുർആനിൽ അലീമിൽ, മറ്റു പല മുഫസ്സിറുകളും ഇമാം തുബരി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പ്രദേശങ്ങളായിരുന്നു ഖുദുസ് പോലെ ഈ അന്താക്കിയയും അലക്സാൻഡ്രിയയും റോമുമൊക്കെ. അപ്പോൾ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ അന്താക്കിയയിലേക്കാണ് ഈ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. ആ ഗ്രാമത്തെക്കുറിച്ചാണ് ഈ വിശദീകരിക്കുന്നത് എന്ന് ധാരാളം മുഫസ്സിറുകൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് അന്താക്കിയാണ് എന്ന് പറയാൻ കഴിയില്ല, ചില കാരണങ്ങൾ, ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല, വിശദീകരിച്ചുകൊണ്ട് ഇത് അന്താക്കിയാകാൻ സാധ്യതയില്ല. അതിനവർ പറയുന്ന ഒരു കാരണം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗറാത്തിൻ്റെ അവതരണത്തിനു ശേഷം പിൽക്കാലഘട്ടത്തിൽ അള്ളാഹു ഒരു സമൂഹത്തെ മുഴുവനായും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. തൗറാത്തിൻ്റെ അവതരണത്തിന് ശേഷം ബഅദ ഇൻസാലിഹി തൗറാത്ത് ലം യുഹ്ലിക് ഉമ്മതം മിനൽ ഉമം, അള്ളാഹു ഒരു ജനതയെയും ഒരുമിച്ച് നശിപ്പിച്ചിട്ടില്ല. ഈ ജനതയെ പിന്നീട് നശിപ്പിക്കുന്ന ഒരു രംഗം തുടർന്നു വരുന്ന ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് അന്താക്കിയാവാൻ സാധ്യതയില്ല എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയും. എന്തായിരുന്നാലും ഇവിടെ നമുക്ക് ഷേഖ് സഅദി റഹ്മഹുല്ല നൽകുന്ന ഒരു വിശദീകരണം വളരെ നന്നായി തോന്നി. വതഅയ്യിനു തിൽക്കൽ ഖരിയത്തു ലൗ കാന ഫീഹി ഫായിദതൻ ലഅയ്യനഹുല്ലാ. ഈ നാട് ഏതാണ് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആ നാട് ഏതാണ് എന്ന് അറിയുന്നതിൽ വല്ല ഫായിദയും വല്ല ഗുണവും നമുക്കുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു തന്നെ അത് പറഞ്ഞു തരുമായിരുന്നു. പടച്ചോനത് നമുക്ക് പറഞ്ഞു തരാത്തത് കൊണ്ട് ഇനി അത് ഏതാണ് നാട് എന്നതിലേക്കുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന നിലക്കാണ് ഷേഖ് സഅദി റഹമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അതിന് നൽകുന്ന വിശദീകരണം. സുഹൃത്തുക്കളെ, ഇസ് ജാഅഹൽ മുർസലൂൻ, അവരിലേക്ക് പ്രവാചകന്മാർ വന്നു. ഇസ് അർസൽന, നാം അവരിലേക്ക് അയച്ചു. ഇലൈഹിം, അവരിലേക്ക്, ഇസ്നൈൻ, രണ്ടാളുകളെ. ഫകദ്ദബൂഹുമ, ആ രണ്ടാളുകളെയും അവർ നിഷേധിച്ചു. ഫഅസ്സസ്ന, അപ്പോൾ നാം ശക്തിപ്പെടുത്തി. ബിസാലിസിൻ, മൂന്നാമതൊരാളെ കൊണ്ട്. മൂന്ന് ദൂതന്മാരാണ് അവരുടെ അടുത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. ഇവിടെയും ചില പണ്ഡിതന്മാർ ഇത് അള്ളാഹു നേരിട്ട് അയച്ച പ്രവാചകന്മാരെ സംബന്ധിച്ചല്ല പറയുന്നത്, മറിച്ച് അള്ളാഹുവിൻ്റെ ദൂതനായ പ്രവാചകനായ അടിമയായ ഈസാ അലൈഹിസ്സലാം, അദ്ദേഹം നിയോഗിച്ച മൂന്ന് ദൂതന്മാരെ സംബന്ധിച്ചാണ് ഈ കഥയിൽ, ഈ ചരിത്രത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് എന്ന അഭിപ്രായവും തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും മൂന്ന് പ്രവാചകന്മാർ ആ നാട്ടിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് നിയോഗിക്കപ്പെട്ടു.
എന്നിട്ട് അവർ ആ ജനതയോട് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണ്. ആ ജനത പ്രതികരിച്ചത് എങ്ങനെയാണ്? മാ അൻസും ഇല്ല ബഷറും മിസ്ലുന, നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യരല്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പ്രവാചകന്മാരെന്ന് പറയുക? എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ ഒരു ചോദ്യം നേരിട്ടതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. നൂഹ് നബി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് മഹാദാ ബഷറും മിസ്ലുക്കും യുരീദു ഐ യതഫദ്ദല അലൈക്കും, ഇദ്ദേഹം നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യരാണ്, നിങ്ങൾക്കിടയിൽ ഒരു ശ്രേഷ്ഠതയുണ്ടാവാൻ, ഒരാളാവാൻ വേണ്ടി ഒരു പ്രവാചകത്വം വാദിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ذلك بانه كانت تاتيهم رسولهم بالبينات فقالوا ابشر يهدوننا سوره غابنിലെ ആറാമത്തെ ആയത്തിൽ മറ്റൊരു ജനതയെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നുണ്ട്, അവർക്ക് സന്ദേശവുമായി വ്യക്തമായ തെളിവുകളുമായി അവരുടെ പ്രവാചകൻ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ ചോദിച്ചു, അബഷറു യഹുദൂനന, ഒരു മനുഷ്യനാണോ ഞങ്ങളെ സന്മാർഗത്തിലാക്കുന്നത്? അപ്പോൾ പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരായിരുന്നു, മാതൃകായോഗ്യരായ, വഹയി ലഭിക്കുന്ന നുബുവത്തുള്ള, റിസാലത്തുള്ള, ഇസ്മത്തുള്ള മനുഷ്യരായിരുന്നു പ്രവാചകന്മാർ. ആ മനുഷ്യരായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പല ആളുകളും പ്രവാചകന്മാരെ നിഷേധിച്ചിരുന്നു. ഈ സമൂഹവും അങ്ങനെ തന്നെയാണ് പ്രവാചകന്മാരോട് പ്രതികരിച്ചത്, നിങ്ങൾ മനുഷ്യരാണ്, അല്ലാഹു ഒന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ കളവു പറയുകയാണ്. ചില ജനത അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മലക്കുകൾ അയക്കുമായിരുന്നില്ലേ എന്ന് നൂഹ് നബിയോട് തന്റെ ജനത പറഞ്ഞ സംഭവം സൂറാൽ മുഅ്മിനൂനിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പല കാലഘട്ടങ്ങളിലും പ്രവാചകന്മാർ ചെന്നപ്പോൾ അവരവരുടെ സമൂഹങ്ങൾ മനുഷ്യരായിരുന്നു, പ്രവാചകന്മാർ മനുഷ്യന്മാരിൽ നിന്നുള്ളവരായിരുന്നു എന്നതുകൊണ്ട് നിഷേധിക്കുകയും അവഗണിക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ധാരാളം ആവശ്യങ്ങൾ അക്കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ, ഖുറൈശികൾ മുന്നോട്ട് വച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ എല്ലാ ചോദ്യങ്ങൾക്കുമായി അവരോട് പ്രതികരിച്ചത് ഹൽ കുൻതു ഇല്ല ബശറ റസൂല, ഞാനൊരു മനുഷ്യനായ പ്രവാചകൻ മാത്രമല്ലേ എന്ന് ചോദിച്ചതായി വിശുദ്ധ ഖുർആൻ സൂറ ഇസ്രായിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനുഷ്യരാണ്, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ, അള്ളാഹു ഒരു കാര്യവും നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്മാർ വളരെ പക്വതയോടെ, വിവേകത്തോടെ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? കാലു, അവർ പറഞ്ഞു, റബ്ബുന, ഞങ്ങളുടെ റബ്ബ് യഅലമു, അവൻ അറിയുന്നു, ഇന്ന ഇലൈക്കും ലമുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണെന്ന്, ഞങ്ങൾക്ക് കളവ് പറയേണ്ട കാര്യമില്ല, ഞങ്ങളുടെ റബ്ബിന് അറിയാം ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാർ തന്നെയാണെന്ന്. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, ഞങ്ങളുടെ മേലുള്ള ബാധ്യത വ്യക്തമായ സന്ദേശം, സ്പഷ്ടമായ സന്ദേശമാണ്, അത് എത്തിക്കുക എന്ന ബാധ്യത മാത്രമാണ് ഞങ്ങളുടെ മേലിലുള്ളത്. നിങ്ങളെ ആരെയെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തേണ്ടുന്ന ഉത്തരവാദിത്തം പ്രവാചകന്മാർക്ക് ആർക്കുമില്ല. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശുദ്ധ ഖുർആൻ ആ രൂപത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ, നീ ഒരു ഉത്ബോധകൻ മാത്രമാകുന്നു, അവരുടെ മേൽ ആധിപത്യം ചെലുത്തേണ്ടവനല്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർറുശ്ദ് മിനൽ ഗയ്, സത്യത്തിൽ നിന്ന് അസത്യം വ്യക്തമാണെന്നിരിക്കെ മതത്തിൽ യാതൊരുവിധ ബലാത്കാരവും ഇല്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനവും സൂറ അൽ ബഖറയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അത് തന്നെയാണ്, ആ ആശയം തന്നെയാണ് അക്കാലഘട്ടത്തിൽ പ്രവാചകന്മാർ പഠിപ്പിച്ചത്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിനുശേഷമുള്ള പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ദാവത്ത്. ആ പ്രവാചകന്മാർ പോലും നിർബന്ധം ചെലുത്തേണ്ടതില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തായിരുന്നാലും അങ്ങനെ ഒരു ബാധ്യതയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരിക്കൽ കൂടി ആയത്തുകളുടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. വദ്രിബ് ലഹും മസല, അവർക്ക് നീ ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. അസ്ഹാബൽ ഖറിയ, ഒരു ഗ്രാമവാസികളുടെ ഉദാഹരണം. ഇദ് ജാ അഹൽ മുർസലൂൻ, അവരിലേക്ക് പ്രവാചകന്മാർ വന്ന സന്ദർഭം. ഇദ് അർസൽന ഇലൈഹി മുസ്നൈൻ, രണ്ടാളുകളെ നാം അവരിലേക്ക് നിയോഗിക്കുകയുണ്ടായി. ഫകദ്ദബൂഹുമ, അവർ രണ്ടുപേരെയും അവർ നിഷേധിച്ചു. ഫഅസ്സ

0: ക്ലാസ് എടുത്തത്. ഹൃദയവസന്തത്തിൻ്റെ എല്ലാ എപ്പിസോഡുകളും കൃത്യമായി പഠിക്കുവാൻ പേപ്പറും പേനയുമെടുത്ത് നമ്മൾ കാത്തിരിക്കുക. ഖുർആനിലെ വ്യത്യസ്തങ്ങളായ 6 ജുസൂകൾ 6 ദിവസങ്ങളിലായി 6 പണ്ഡിതന്മാർ നമുക്കായി ക്ലാസ് എടുക്കുകയാണ്. എല്ലാ ദിവസവും കൃത്യമായി ഈ എപ്പിസോഡുകൾ കേൾക്കുവാനും പഠിക്കുവാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: കുടുംബങ്ങളിൽ കുളിർത്തെന്നലുമായി സ്നേഹക്കൂട്. മാനസിക പിരിമുറുക്കങ്ങൾ, കുടുംബ പ്രതിസന്ധികൾ, ജീവിത നൈരാശ്യങ്ങൾ, അനാവശ്യ ഉത്കണ്ഠകൾ, കലഹിക്കുന്ന ഇണകൾ, വഴിതെറ്റുന്ന മക്കൾ, പ്രശ്നങ്ങൾ ഏതുമാവട്ടെ, ഇസ്ലാമിൽ പരിഹാരമുണ്ട്. പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാൻ പീസ് റേഡിയോ ഒരുക്കുന്ന സംവിധാനം. മുതിർന്ന പണ്ഡിതരും പ്രബോധകരും മനഃശാസ്ത്രജ്ഞരും ഉൾപ്പെടുന്ന പാനൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. സ്നേഹക്കൂട്.

0: ഖിയാമത്തു നാളിൽ അവൻ തന്റെ ജനതയ്ക്ക് മുമ്പിലായി വരും. എന്നിട്ട് അവൻ അവരെ ദാഹം തീർക്കുവാൻ നരകത്തിങ്കൽ വരുത്തുന്നതാണ്. ദാഹശമനത്തിന് വരുന്ന ആ താവളം എത്രയോ ചീത്തയും.
1: ഇഹലോകത്ത് വെച്ച് ഫിറാവുൻ അവന്റെ ആൾക്കാർക്ക് ദുർമാർഗത്തിന് നേതൃത്വം വഹിച്ചിരുന്നുവല്ലോ. അതുപോലെ പരലോകത്ത് വെച്ചുണ്ടാകുന്ന ശിക്ഷകളിലും അവൻ അവർക്ക് നേതൃത്വം വഹിക്കും. അഥവാ ശിക്ഷയിൽ അവൻ അവരുടെ മുമ്പിലുണ്ടായിരിക്കും. അങ്ങനെ അവൻ മുമ്പിലായിക്കൊണ്ട് അവരെ നരകത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കും എന്ന് സാരം. വുറൂദ് എന്ന മൂലപദത്തിന്റെ സാക്ഷാൽ അർത്ഥം വെള്ളം കുടിക്കുവാൻ വേണ്ടിയുള്ള വരവ് എന്നാകുന്നു. സന്ദർഭമനുസരിച്ച് വെള്ളത്തിനും ദാഹശമനത്തിനും അല്ലാതെയുള്ള വരവിലും അതുപയോഗിക്കപ്പെടും. ഫിർഔൻ മുമ്പിലും അവന്റെ ജനങ്ങൾ പിമ്പിലുമായിട്ടുള്ള വരവിനെ പരിഹാസരൂപത്തിൽ ഒരു ഇടയൻ തന്റെ മൃഗങ്ങളെ വെള്ളത്താവളത്തിങ്കിലേക്ക് വെള്ളം കുടിപ്പിക്കുവാൻ കൊണ്ടുപോകുന്നതിനോട് ഉപമിച്ചുകൊണ്ടാണ് ഫഔറദഹുമുന്നാറ, എന്നിട്ടവൻ അവരെ ദാഹം തീർക്കുവാൻ നരകത്തിങ്കൽ കൊണ്ടുവരും എന്നു പറഞ്ഞത്. പക്ഷേ ഇടയൻ മൃഗങ്ങളെ കൊണ്ടുപോയി ദാഹശമനം വരുത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ ഫിറാവുൻ അവന്റെ ആൾക്കാർക്ക് വെള്ളത്തിന് പകരം നരകാഗ്നിയിൽ ചാടിക്കുകയാണ് ചെയ്യുന്നതെന്ന് താൽപര്യം.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ ആവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
4: Peace Radio. Tune to reality.

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോ

0: ഒടുക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്ത പരിപാടി കാതോർക്കുക, ഖത്മുൽ ഖുർആൻ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീൽ എന്ന അനിയനെ ഖാബീൽ എന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിനു ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിന്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളു. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും.
2: ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ലോകശ്രദ്ധ നേടിയ കുഞ്ഞിളം ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാവാ, ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 29 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: أعوذ بالله من الشيطان الرجيم

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സോഫാത്ത് 149 മുതൽ 182 വരെയുള്ള വചനങ്ങളുടെ ഹൃദ്യമായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റിലും

0: നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശ്വപ്രസിദ്ധ ഖാരിഇകളുടെ ശബ്ദത്തിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും കേൾക്കാൻ കേൾവിക്കാർക്ക് അവസരം നൽകുന്ന പ്രത്യേക പരിപാടി. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാമിൽ ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലാണ് ഖുർആൻ പാരായണം നാം കേൾക്കുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നാം കേൾക്കുന്ന സൂറത്തുകൾ സൂറത്ത് അഅ്റാഫിലെ 73-ാം വചനം മുതൽ അവസാനം വരെയും സൂറത്തു അൻഫാൽ 1 മുതൽ 10 വരെയും വചനങ്ങളാണ്. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇവിടെ സമാപിക്കുന്നു. വിശ്വപ്രസിദ്ധ ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലാണ് സൂറത്തു അഅ്റാഫിലെ 73 മുതൽ അവസാനം വരെയും സൂറത്തു അൻഫാൽ 1 മുതൽ 10 വരെയും വചനങ്ങൾ നാം കേട്ടത്.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 ആയത്തുള്ള സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് ഇതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. നിത്യജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പാരായണത്തിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും മാറ്റുമെന്ന് മനസ്സിലാക്കിയവരാണ് നാം ഓരോരുത്തരും. ഇന്ന് സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം ചെയ്യാം, ശ്രോതാക്കളെ ഈ അധ്യായം പാരായണം പഠിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസലയാണ് ഇനി നമുക്ക് ഓതി പഠിക്കേണ്ടത്. അതിൽ നോക്കാം, ഇദാ സുൽസിലത്തിൽ അർളു അസ്ഖാൽ زلزالها واخرجت الارض اثقالها وقال الانسان انسان اريلا يخفى ആണ്. നൂൻ സകനക്ക് ശേഷം സീൻ, പിന്നെ യൗമ ഇദിൻ തുഹദ്ദിസു, യൗമ ഇദിൻ തൻവീന് ശേഷം താ ആണ്, അപ്പോൾ ഇഖ്ഫാ. പിന്നെ സ തുഹദ്ദിസു യൗമ, യൗമ ഇദിൻ തുഹദ്ദിസു,
2: യൗമ ഇദിൻ
1: بأن ربك أوحى لها. بنا يومئذ يصدر,
2: يومئذ يصدر
1: إدغام بغنى تنوين شاشم يا آن. بنا أشتات الليرو إدغام بلا غنى ألبان برياس الله. بنا فمن يعمل إدغام بغنى. بنا ذرة خيرا ഇൽഹാറൻ ഒട്ടും മണിക്കരുത്, ദറത്തിൻ ഖൈറൻ എന്നെ ദറത്തിൻ ഖൈറൻ. പിന്നെ ഖൈറൻ തൻവീൻ കഴിഞ്ഞിട്ട് യാ ആണ്, അത് ഇദ്ഗാം ബിഗുന്ന. അപ്പോ ദറത്തിൻ ഖൈറൻ യറ,
2: ദറത്തിൻ ഖൈറൻ യറ.
1: പിന്നെ വമൻ യഅമൽ മിസ്ഖാല, പിന്നെ അത് ദറത്തിൻ ശറൻ യ, രണ്ടും ഒന്നത്ത് വേണം.

0: പോരാ. ദറത്തിൻ ഖൈറ, അവിടെ ദറത്തിൻ ഒട്ടും മണിക്കണ്ട, ഈ ഇൽഹാറാണ് നിയമം. തെൻവിൻ ശേഷ ഹ, പിന്നെ മറ്റേത് മണിക്കും വേണം. ഖൈറയ്യ ഖൈറയ്യറ,
1: ഖൈറയ്യറ,
0: ഒന്നുകൂടി ഓതാം.

0: അയ്യോ, അവിടെയൊക്കെ ശ്രദ്ധിച്ചല്ലോ, യറഹു എന്നാണ് ശരിക്ക്. യറഹു, ആ യറഹു എന്നുള്ളത് നമ്മൾ യറ കഴിഞ്ഞിട്ട് ചെറിയ ഒരു ശ്വാസം പുറത്തേക്ക് വിടുക, കാറ്റ്. യറഹ, യറഹു എന്നുള്ളത് യറഹ മതിയല്ലോ. പിന്നെ അപ്പോൾ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. തൻവീനു ശേഷം, തൻവീനാണെങ്കിൽ ചെറിയൊരു അലിഫോട് കൂടി, അതുപോലെ തൗ തനീസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ഖയ്യിമ മുത്തഹറ ഒരു ചെറിയ ഒരു ഹ ഉച്ചരിച്ചുകൊണ്ട് അതിന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുക. മുത്തഹ സുഹുഫം മുത്തഹറ, എങ്ങനെ സുഹുഫം മുത്തഹറ. ذلك الدين القيم
1: ذلك الدين القيم.
0: അപ്പോൾ അതുപോലെ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മിക്കവാറും അത് സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തുക എല്ലാ സ്ഥലത്തും. ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഇങ്ങനെ ഹ ഉച്ചരിക്കുക, അതുപോലെ തൻവീനുള്ള സ്ഥലത്ത് അലിഫ്, ബാക്കി എല്ലാ സ്ഥലത്തും സുക്കൂൻ കൊണ്ടാണ്. അല്ലാഹു സമദ്, أعوذ برب الفلق فلق. هنا هم المفلحون عنده أم الكتاب. അപ്പോൾ കിതാബ് എന്നുള്ളവർക്ക് ശരിക്ക് കസറാണ്, പക്ഷേ അത് നമ്മൾ സുക്കൂനായിട്ടാണ് ഉച്ചരിക്കുക. അപ്പോൾ അവസാനമൊക്കെ വഖഫിൽ പൊതുവെ സുക്കൂനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസല കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സൂറത്ത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. وآخر دعوانا أن الحمد لله رب العالمين.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം നിർവഹിക്കാമെന്ന് ശ്രോതാക്കളെ പഠിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: അത്തഹ്സീൻ, തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും സംഭവിച്ചേക്കാവുന്ന പിഴവുകളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആധികാരികമായി സംസാരിക്കുന്നത് ബഹുമാനനായ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ. സൂറത്തുൽ മുർസലാത്തിലെ 27 മുതൽ 34 വരെ വചനങ്ങളാണ് ഇന്നത്തെ പാഠഭാഗം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ 27 മുതൽ 34 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

ഹദായൗമുല യംതിഖൂൻ. ഇവിടെ ഹദായൗമുല യംതി യംതി ഇഖ്ഫാഉൻ ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ത്വാ വന്നാൽ ആ നൂനിനെ അവ്യക്തമാക്കിക്കൊണ്ട് മണിക്കണം. ത്വാ എന്ന അക്ഷരം അല്പം കനമുള്ള അക്ഷരമാണ്, അതിനാൽ അതോടൊപ്പമുള്ള ഗുന്ന മണിക്കലിനെയും കനപ്പിച്ചുകൊണ്ട് മണിക്കണം. ഈ രൂപത്തിൽ 36-ാമത്തെ ആയത്തിൽ ഈ ആയത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് യുദ്ധനു പറയരുത്, യുദ്ധനു ലഹും ഫ, ഇതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. ലഹും ഫ, സുക്കൂനുള്ള മീമിന് ശേഷം ഫ അല്ലെങ്കിൽ വ, ഈ രണ്ടക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ സ്വാഭാവികമായിട്ടും രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടാൻ പ്രയാസമെടുക്കും മീമിന്. എന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടാതെ മീമാവുകയുമില്ല. അപ്പോൾ ലഹും ഫ, ലഹും ഫ, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിയതിന് ശേഷം വേണം ഫ അല്ലെങ്കിൽ വ പറയാൻ. അപ്പോൾ ലഹും ഫ, ഒരിക്കലും ലഹും ഫ എന്ന് പറയരുത്. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ മനസ്സിലാവാൻ സാധ്യതയില്ല, കണ്ടു പഠിക്കേണ്ട ഒരു സംഗതിയാണിത്. ലഹും ഫ ഏതായാലും മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ഇൻഷാല്ലാ അത് ഇതുപോലെ പാരായണം ചെയ്യാൻ പറ്റും. വലായു ദനു ലഹും ഫ, എന്നാൽ അവിടെ ഗ്യാപ്പ് കൊടുക്കാനും പാടില്ല. ലഹും ഫ ഈ രൂപത്തിൽ ഒരു നിർത്തി കൊണ്ട് ചൊല്ലാനും പാടില്ല. ഈ രൂപത്തിലാണ് അതിനെ വായിക്കേണ്ടത്.

നേരത്തെ പറഞ്ഞു ഇദ്ഹാം നഖ്സ് എന്ന വിഷയം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത ആയത്തിൽ

ജമഅനാകും, മീമിന് സുക്കൂൻ, ജമഅനാകും ശേഷം വ. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാലും രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പഠിച്ചതുപോലെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വ, അലൈഹിം വ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ ചുണ്ട് കൂടാൻ പ്രയാസമാണ്. കാരണം മഹ്റജ് രണ്ടും സെയിമാണ്, അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് സുക്കൂനുള്ള മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നു കഴിഞ്ഞാൽ മീമ് പൂർണ്ണമാക്കിയതിന് ശേഷം വേണം അടുത്ത അക്ഷരമായ വ അല്ലെങ്കിൽ ഫ ഉച്ചരിക്കാൻ. ജമ

ഇവിടെ സഇങ്കാന കാന അല്ലെങ്കിൽ കാഫ് ഉച്ചരിക്കുമ്പോൾ ഇതിൽ കാന അതുപോലെ കൈദ് ഫക്കീദൂൻ ഇതൊക്കെ കാഫാണല്ലോ. അപ്പോൾ കാഫ് ഉച്ചരിക്കുമ്പോൾ അവിടെ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന ചില ഒരു പാരായണം കേൾക്കാൻ പറ്റും. എങ്ങനെ? ഫഇങ്കാന ലകും കൈദും കൈദും ഫക്കീദു, ഈ രൂപത്തിൽ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ ഇടക്കുള്ള ഒരു ചെറിയൊരു ചെരിവ് ഫഇങ്കാന ലകും കൈദും ഫക്കീദൂൻ. എന്നാൽ ഫഇങ്കാന എന്ന് ഇത്ര അങ്ങ് ചരിക്കുന്നതും ശരിയല്ല, അതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫഇൻ

0: ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഗം നാഖിസ്, അതുപോലെ യൗമ ഇദില്ലിൽ ദിൻ ലിൽ എന്ന് നൂനിൻ്റെ ശബ്ദം വരുന്നത് ശ്രദ്ധിക്കണം. യൗമ ഇദില്ലിൽ മുഖദ്ദിബീൻ എന്ന് പറയുക. 41-ാമത്തെ ആയത്തിൽ
1: ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഅയൂൻ.
0: ഇന്നൽ മുത്തഖീന, ഇവിടെ തെറ്റാൻ സാധ്യത ഉള്ളത് പിന്നെ ഖാഫാണ്, മുത്തഖീന. അതുപോലെ മുത്തഖീന എന്ന് പറയുന്നത് മുത്തഖി അല്ല, മുത്തഖീന ഇങ്ങനെയാണ് പറയേണ്ടത്. അതോടൊപ്പം ചെറിയൊരു കാര്യം പറയുന്നത്, ഇന്നലിൽ മുത്തഖീന ആവുന്നതും ശ്രദ്ധിക്കണം. ഇന്നലിൽ മുത്തഖീന അല്ല, ഇന്നൽ മുത്തഖീന എന്നാണ്. സൂറത്തുൻ നബയിൽ നമ്മളൊക്കെ കേട്ട് ശീലമുള്ളതുകൊണ്ട് ഇന്നലിൽ മുത്തഖീന മഫാസ ഇങ്ങനെ ആ ഒരു ലിൽ മുത്തഖീന കേട്ട് പരിചയമുള്ളതിനാൽ ഇവിടെ ഇന്നൽ മുത്തഖീന ശ്രദ്ധിച്ചാൽ ഉള്ളൂ ഒരു പക്ഷേ ശരിയാവുക. അതുകൊണ്ട് സൂറത്തുൻ നബയിലേക്ക് പോകുന്ന കാര്യം ശ്രദ്ധിക്കണം.
1: ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ ഫീ ളിലാലിൻ വ
0: ളിലാൽ, ത്വാഇന പുള്ളിട്ട ദ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിൽ അല്പം നേരിയ തോതിൽ പുറത്തോട്ട്, അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം മേലണ്ണാക്കിലോട്ട്. അപ്പോൾ
1: ളിലാലിൻ ളിലാലിൻ
0: ഈ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്.

0: ഇവിടെ രണ്ട് അതിനെ ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു എന്താ വള ഒരു നിസാരമായിട്ട് ഉള്ള ഒരു ഓത്ത് ശരിയല്ല. എങ്ങനെ വഫവാക്യ മിമ്മ യഷ്തഹൂൻ, ഇങ്ങനെ ഹ ഇനെ ശരിക്കും ഒരു മറച്ചു വെക്കുന്ന രൂപത്തിലുള്ള ഓത്ത് അല്ലെങ്കിൽ വായന ശരിയല്ല. വഫവാക്യ മിമ്മ യഷ്തഹൂൻ ഈ രൂപത്തിലാണ് അതിനെ ഓതേണ്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 35 മുതൽ 42 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ തെറ്റുകൾ ഇല്ലാതെ പരമാവധി അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആൻ പരമാവധി തെറ്റുകളിൽ ഇല്ലാതെ അത് ഓതാനും വായിക്കാനുമൊക്കെ നമ്മൾ പഠിക്കണം. നല്ല സുന്ദരമായിട്ടുള്ള ശൈലിയിൽ ശബ്ദഭംഗിയോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുക, അത് തീർച്ചയായിട്ടും വല്ലാത്തൊരു സുഖം തന്നെയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാക്കി ഭാഗം ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. അത്തഹ്സീൻ, സൂറത്തുൽ മുർസലാത്ത്, 27 മുതൽ 34 വരെ വചനങ്ങൾ. ക്ലാസ്സെടുത്തത് ബഹുമാനനായ ഹാഫിൽ അബ്ദുശക്കൂർ.

നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായമായ സൂറത്തുൽ ഫുർഖാന്റെ 63 മുതൽ 77 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഊദ് അൽ ഫൈസ്.

0: വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: നമ്മൾ കേൾക്കുന്നത് പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽഗാമിദി.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

نمتعهم قليلا ثم نضطرهم إلى عذاب غليظ.

قل الحمد لله بل أكثرهم لا يعلمون.

الباطل وأن الله هو العلي الكبير. الحمد لله.

قل هو الله أحد الله الصمد

0: അഹദ്.
1: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ് ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ മദ്രസ

0: സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
0: അതായത്
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
0: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്, പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു, ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത് നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്, ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി, പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്, അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം, അതായത് ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്.

0: ആ താരതി ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി.
3: വചനം 27.
4: അല്ലദീന, അതായത് യാതൊരു കൂട്ടർ, യൻഖുദൂന, അവർ ലംഘിക്കും, അഹ്ദല്ലാഹി, അള്ളാഹുവിൻ്റെ ഉത്തരവ്, അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ കരാർ, മിൻ ബഅദി, ശേഷമായി, മീസാഖിഹി, അതിനെ ഉറപ്പിച്ചതിൻ്റെ, വയഖ്തഊന, അവർ മുറിക്കുകയും ചെയ്യും, മാ അമറ, കൽപ്പിച്ചതിനെ, അള്ളാഹു ബിഹി, അതിനെപ്പറ്റി, അയ്യൂസല, അത് ചേർക്കപ്പെടുവാൻ, വയുപ്സിദൂന, അവർ നാശമുണ്ടാക്കുകയും ചെയ്യും, ഫിൽ അർദി, ഭൂമിയിൽ, നാട്ടിൽ, ഉലായിക, അക്കൂട്ടർ, ഹും, അവർ തന്നെയാണ്, അൽ ഖാസിറൂന, നഷ്ടക്കാർ.

0: يوصل ويفسدون في الأرض أولئك هم الخاسرون.
1: അതായത് യാതൊരു കൂട്ടരെയല്ലാതെ അള്ളാഹുവിൻ്റെ ഉത്തരവ് അഥവാ അവനോടുള്ള കരാർ ഉറപ്പിച്ചതിന് ശേഷം അതിനെ അവർ ലംഘിക്കുന്നു. ചേർക്കപ്പെടുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതിനെ അവർ മുറിച്ചു കളയുകയും ചെയ്യുന്നു. ഭൂമിയിൽ അവർ നാശമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇവരെ മാത്രമേ വഴിപിഴവിലാക്കുകയുള്ളൂ. അക്കൂട്ടർ തന്നെയാണ് നഷ്ടക്കാർ.
2: 26, 27 എന്നീ വചനങ്ങളുടെ വിശദീകരണം.
3: കപടവിശ്വാസികളെപ്പറ്റി തീയിൻ്റെയും മഴയുടെയും ഉപമകൾ മുമ്പ് വിവരിച്ചുവല്ലോ. അതുപോലെ ചില സന്ദർഭങ്ങളിൽ ഈച്ച, എട്ടുകാലി മുതലായവയെയും ഖുർആനിൽ ഉപമകളാക്കിയിട്ടുണ്ട്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ഗ്രന്ഥത്തിൻ്റെ അന്തസ്സിന് നിരക്കാത്തതാണ് ഇതൊക്കെയെന്ന് കപടവിശ്വാസികൾ ആരോപിച്ചിരുന്നു. അതിന് മറുപടിയാണ് ഈ വചനങ്ങളിലുള്ളത്. ഉപമയിലും ഉദാഹരണത്തിലും അടങ്ങിയ തത്വങ്ങളും സാദൃശ്യ ബന്ധങ്ങളും മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിക്കലാണല്ലോ അവകൊണ്ട് ഉദ്ദേശ്യം. ഉപമയായി എടുത്തുകാട്ടിയ വസ്തുവിൻ്റെ ചെറുപ്പ വലുപ്പത്തിനോ സ്ഥാനപദവികൾക്കോ അതിൽ പ്രസക്തിയില്ല. ഒരു കൊതുകിനെപ്പോലെ നിസ്സാരമായ വല്ല വസ്തുവിനെയോ അതിനേക്കാൾ ഉപരിയായ മറ്റു വല്ല വസ്തുവിനെയോ ഉപമയായി എടുക്കുന്നതിൽ അള്ളാഹുവിന് ലജ്ജയൊന്നുമില്ല എന്നു പറഞ്ഞതിൻ്റെ താല്പര്യം അതാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉപമയാക്കപ്പെട്ട വസ്തുവെപ്പറ്റി ആരായാതെ ആ ഉപമയിലടങ്ങിയ തത്വരഹസ്യങ്ങളും വിജ്ഞാനങ്ങളും കരസ്ഥമാക്കുവാൻ ശ്രമിക്കുകയായിരിക്കും ചെയ്യുക. നേരെ മറിച്ച് അവിശ്വാസികൾ ഇതെന്തൊരു ഉപമയാണ്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശ്യം എന്നൊക്കെ പരിഹസിച്ചു തൃപ്തി അടയുകയും ചെയ്യും. ഇവരോടുള്ള പ്രതിഷേധവും താക്കീതുമാണ് യുദുല്ലു ബിഹി കസീറം വയഹദി ബിഹി കസീറ, അഥവാ അതുമൂലം പലരെയും അവൻ വഴിപിഴവിലാക്കുകയും പലരെയും നേർമാർഗത്തിലാക്കുകയും ചെയ്യുന്നു എന്ന വാക്യം. അതായത് കപടവിശ്വാസികളും സത്യനിഷേധികളുമായുള്ളവർക്ക് അവരുടെ ദുർമാർഗവും നിഷേധവും വർദ്ധിക്കുവാനും സത്യവിശ്വാസികളുമായുള്ളവർക്ക് അവരുടെ സന്മാർഗവും വിശ്വാസവും വർദ്ധിക്കുവാനും അത് കാരണമായിത്തീരുന്നു. ഈ രണ്ടിൽ ഏതിലാണ് തങ്ങൾ ഉൾപ്പെടേണ്ടതെന്ന് അവർ ആലോചിക്കട്ടെ എന്നാണ് ഇതിലുള്ള സൂചന. ഒരു ന്യായമായ മാനദണ്ഡമൊന്നും കൂടാതെ ഏതെങ്കിലും കുറെ ആളുകളെ അള്ളാഹു നേർമാർഗത്തിലും വേറെ കുറെ ആളുകളെ ദുർമാർഗത്തിലും ആക്കുമെന്നല്ല ആ വാക്യത്തിൻ്റെ താല്പര്യമെന്നും രണ്ടിനും ഒരു മാനദണ്ഡം അവൻ നിശ്ചയിച്ചിട്ടുണ്ടെന്നും തൊട്ടവാക്യത്തിൽ തന്നെ അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതെ, വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, അഥവാ തോന്നിയവാസികളെയല്ലാതെ അതുമൂലം അവൻ വഴിപിഴവിലാക്കുകയില്ല. അപ്പോൾ നേർവഴിയിലാക്കുന്നത് ആരെയായിരിക്കുമെന്ന് പിന്നെ പ്രസ്താവിക്കേണ്ടതില്ലല്ലോ. യഥാർത്ഥ മാർഗം വിട്ട് തെറ്റിപ്പോകൽ, കൽപ്പന ധിക്കരിക്കൽ, തോന്നിയവാസം, തെമ്മാടിത്തം, ദുർനടപ്പ് എന്നൊക്കെ അർത്ഥങ്ങളുള്ള ഫിസ്ഖ്. ഫിസ്ഖിൻ്റെ കർത്തൃനാമമാണ് ഫാസിഖ്. ഭാഷാർത്ഥം നോക്കുമ്പോൾ വിശ്വാസികളിലും അവിശ്വാസികളിലും കപടവിശ്വാസികളിലും ഫാസിഖുകൾ ഉണ്ടാവാം. എല്ലാവരെ കുറിച്ചും ഖുർആനിൽ അത് ഉപയോഗിച്ച് കാണാവുന്നതുമാണ്. മതശാസനകൾ ലംഘിച്ചുകൊണ്ട് മതത്തിൻ്റെ അച്ചടക്കം പാലിക്കാത്തവരെ പറ്റിയാണ് പൊതുവിൽ അതിൻ്റെ ഉപയോഗം. ഇവിടെ വമാ യുദുല്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, അഥവാ അതുകൊണ്ട് തോന്നിയവാസികളെയല്ലാതെ വഴിപിഴവിലാക്കുകയില്ല എന്ന് പറഞ്ഞത് അവിശ്വാസികളെ ഉദ്ദേശിച്ചാണെന്ന് വെക്കുവാനാണ് സാധ്യത. 27 വചനത്തിൽ അവരുടെ ദുർഗുണങ്ങൾ വിവരിച്ച ശേഷം അവർ തന്നെയാണ് നഷ്ടക്കാർ എന്നും അതേ ദുർഗുണങ്ങളുള്ളവരെ പറ്റി സൂറത്തു റഅദിന്റെ 25 ആയത്തിൽ ഉലായിക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ, അഥവാ അക്കൂട്ടർക്ക് തന്നെയാണ് ശാപം, അവർക്ക് തന്നെയാണ് ചീത്ത ഭവനവും എന്നും പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഇത് മനസ്സിലാക്കാവുന്നതാണ്. തോന്നിയവാസികളുടെ 3 ദുസ്സമ്പ്രദായങ്ങളാണ് അള്ളാഹു വിവരിച്ചത്. 1, അള്ളാഹുവിൻ്റെ ഉത്തരവ് അഥവാ അവനോടുള്ള കരാർ ലംഘിക്കൽ. 2, ചേർക്കുവാൻ കൽപ്പിക്കപ്പെട്ട ബന്ധം മുറിക്കൽ. 3, ഭൂമിയിൽ നാശമുണ്ടാക്കൽ. അഹദ് എന്ന പദത്തിനാണ് ഉത്തരവ് എന്ന് ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. സന്ദർഭവും തൊട്ടു നിൽക്കുന്ന അവ്യയങ്ങളുടെ സ്വഭാവവും അനുസരിച്ച് അതിന് പല അർത്ഥങ്ങളും വരാം. ഉടമ്പടി, കരാർ, ഒസിയത്ത്, ആജ്ഞ, ഉത്തരവ്, കൽപ്പന, പ്രതിജ്ഞ, പരിചയം, ഉത്തരവാദം, കാലം എന്നും മറ്റും സാമാന്യമായി പറഞ്ഞാൽ അള്ളാഹു ഉത്തരവിട്ടതും നിറവേറ്റുവാൻ മനുഷ്യൻ കടപ്പെട്ടതുമായ കാര്യം എന്നാണ് ഇവിടെ ഉദ്ദേശ്യം. പല മഹാന്മാരും പ്രസ്താവിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ഉത്തരവ് അഥവാ അഹദുല്ലാ രണ്ടു പ്രകാരത്തിലുണ്ട്. 1, മനുഷ്യരിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള വിശേഷബുദ്ധിയും പ്രകൃതി ദൃഷ്ടാന്തങ്ങളും മുഖേനയുള്ള ഉത്തരവ്. അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, ആരാധ്യത മുതലായവ ഗ്രഹിക്കുവാനും അംഗീകരിക്കുവാനും മനുഷ്യൻ ഇതുമുഖേന സ്വയം ബാധ്യസ്ഥനാകുന്നു. ഈ ബാധ്യത നിറവേറ്റാത്ത പക്ഷം മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഉത്തരവ് ലംഘിച്ചവനും അവനോടുള്ള കടമ ലംഘിച്ചവനുമാകുന്നു. എല്ലാത്തരം അവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവർ തന്നെ. രണ്ട്, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, അസാധാരണ ദൃഷ്ടാന്തങ്ങൾ എന്നിവ മുഖേനയുള്ള ഉത്തരവ്. വേദക്കാരിലുള്ള അവിശ്വാസികളും കപടവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവരാകുന്നു. കപടവിശ്വാസികൾ ആദ്യം ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം ഏറ്റുപറയുന്നതോടുകൂടി തൗഹീദും പ്രവാചകത്വവും തങ്ങൾ സ്വീകരിച്ചുവെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഇവിടെ അഹ്ദുല്ലാ അഥവാ അള്ളാഹുവിൻ്റെ ഉത്തരവ് കൊണ്ടുള്ള വിവക്ഷയെപ്പറ്റി വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഉദാഹരണമായി, ഒന്ന്, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ സന്തതികൾ അള്ളാഹുവാണ് തങ്ങളുടെ റബ്ബ് എന്ന് ആത്മീയ ലോകത്ത് വച്ച് സമ്മതിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതായി സൂറത്ത് അഅ്റാഫിൻ്റെ 172 അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരം അഅ്റാഫിൽ വെച്ച് കാണാം ഇൻഷാഅല്ലാ. അതാണ് ഇവിടെ ഉദ്ദേശം. രണ്ട്, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂലോകത്തേക്ക് പോരുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നാൽ അത് നിങ്ങൾ പിൻപറ്റേണ്ടതാണെന്ന് അള്ളാഹു ഉത്ബോധിപ്പിച്ചിട്ടുള്ളതായി അൽബഖറ 38 ത്വാഹ 123 അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അതാണ് ഉദ്ദേശ്യം. വാസ്തവത്തിൽ ഇവയിൽ ഒന്നാമത്തെ അഭിപ്രായം, ആദ്യം നാം പ്രസ്താവിച്ച രണ്ടു തരം ഉത്തരവുകളിൽ ഒന്നാമത്തെ ഇനത്തിലും രണ്ടാമത്തേത് അവയിൽ രണ്ടാമത്തെ ഇനത്തിലും ഉൾപ്പെട്ടതാകുന്നു. ചേർക്കുവാൻ അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളിൽ രക്തബന്ധം, കുടുംബബന്ധം, സ്നേഹബന്ധം, അയൽപക്കബന്ധം, മതബന്ധം, സാമൂഹ്യബന്ധം തുടങ്ങിയ എല്ലാ ന്യായമായ ബന്ധങ്ങളും ഉൾപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള അവിശ്വാസികൾ ഈ വക ബന്ധങ്ങൾക്കെല്ലാം കടകവിരുദ്ധമായി ചെയ്തുകൂട്ടിയ അക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ലെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. ഇതുപോലെ തന്നെ ഭൂമിയിൽ അഥവാ നാട്ടിൽ അവർ ഉണ്ടാക്കി തീർത്ത നാശങ്ങൾക്കും കുഴപ്പങ്ങൾക്കും കണക്കില്ല. മുനാഫിക്കുകളും മുശ്രിക്കുകളും യഹൂദികളും എല്ലാം തന്നെ ആ കച്ചവടങ്ങളിൽ അവരവരാൽ കഴിയുന്ന പങ്ക് വഹിച്ചവരാണ്. ഓരോ കൂട്ടരും വഹിച്ച പങ്കനുസരിച്ച് ഇഹത്തിലും പരത്തിലും അവർക്ക് നഷ്ടം തന്നെ ബാധിക്കുകയും ചെയ്തു. അതെ, അവർ തന്നെയാണ് നഷ്ടക്കാരായത്. അഥവാ ഉലാഇക ഹുമുൽ ഖാസിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ സത്യവിശ്വാസികൾക്കാകട്ടെ ഇഹത്തിലും പരത്തിലും വിജയവും. അക്കാലത്തുള്ളവരെ സംബന്ധിച്ചാണ് ഈ വചനങ്ങളിലെ പ്രസ്താവനയെന്ന് വെച്ച് പിന്നീടുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലെന്ന് കരുതേണ്ടതില്ല. എക്കാലത്തുമുള്ള അവിശ്വാസികളുടെയും കപടവിശ്വാസികളുടെയും പൊതുനില ഇതുതന്നെയാണെന്ന് ചരിത്രവും അനുഭവവും വെച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതാണ്.
4: മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി.

0: വിശുദ്ധ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയ വസന്തം. ഖുർആനിലെ സൂറത്ത് യാസീനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على نبينا محمد وعلى آله وأصحابه وأزواجه ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم وسواء عليهم أأنذرتهم أم لم تنذرهم

0: ും وكل شيء أحصيناه في إمام مبين.
1: 36 അധ്യായം സൂറത്ത് യാസീനിലെ 10 മുതൽ 12 കൂടിയ ആയത്തുകളാണ് പാരായണം ചെയ്തത്. 1 മുതൽ 9 വരെയുള്ള ആയത്തുകൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പാരായണ നിയമങ്ങളും ആയത്തുകളുടെ വാക്കുകളുടെ അർത്ഥവും ആയത്തുകളുടെ ആശയവും ഓർക്കുന്നുണ്ടാകും. ഇവിടെ ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക് അതിൻ്റെ ആശയതലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ വായിച്ചു തീർക്കേണ്ട ഒന്നല്ല ഖുർആൻ. പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങൾ എൽമുത്തജീദിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന, അതിനെ മനോഹരമാക്കി പാരായണം ചെയ്യേണ്ടതിലേക്കുള്ള സൂചനകൾ നൽകിയതായി കൃത്യമായ അധ്യാപനങ്ങൾ തന്നെ നമുക്ക് ഹദീസുകളിലും ഖുർആനിലുമൊക്കെ കാണാൻ സാധിക്കും. ഈ 3 ആയത്തുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, വസവാഉൻ എന്ന് ഓതുന്നിടത്ത് ഏറ്റവും കൂടുതൽ ദീർഘിപ്പിച്ച് പാരായണം ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണത്. ഖുർആനിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, വാവിനും ഹംസയ്ക്കുമിടയിൽ ഒരു മദ്ദ് അവിടെ നൽകപ്പെട്ടത് കാണാൻ സാധിക്കും. അഥവാ ദീർഘിപ്പിച്ച് ഓതാൻ വേണ്ടി സാധാരണ ഖുർആനിൽ ഉപയോഗിക്കാറുള്ള അടയാളം ഇത്. മദ്ദ് മുത്തസിലാണ്. ഇവിടെ തജ്വീദിലെ സാങ്കേതിക പദങ്ങൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, സാധാരണ ഖുർആൻ പാരായണ നിയമങ്ങളിൽ അത്ര അടിസ്ഥാനമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇപ്പം എന്താണ്, എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ടതില്ല. മഷാഅല്ലാ, ഹൃദയവസന്തത്തിൽ ധാരാളം ആളുകൾ ഇൽമു തജ്വീദിൽ ആഴത്തിൽ അറിവുള്ള ആളുകളുടെ തന്നെ ധാരാളം ക്ലാസുകൾ കേൾക്കാൻ നമുക്ക് അവസരമുണ്ടായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ഓരോ ആയത്തുകളിൽ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധ കൊടുക്കുക, എങ്ങനെയാണ് അവിടെ ഓതേണ്ടത് എന്ന ആ ശൈലി ആദ്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം ആ നിയമങ്ങൾ ആവർത്തിച്ച് പല ക്ലാസുകളിൽ പല സന്ദർഭങ്ങളിൽ പറയുമ്പോൾ ആ മേഖലയിലുള്ള നമ്മുടെ അവ്യക്തത മാറുകയും ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്കൊന്നും അറിയില്ല, ഞാനത് മനസ്സിലാകുന്നില്ല എന്ന് ചിന്തിക്കാതെ പരമാവധി ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നതോടുകൂടി പതുക്കെ പതുക്കെ നമുക്ക് തജ്വീദിൻ്റെ നിയമങ്ങളും അതിലെ സാങ്കേതിക പദങ്ങളുമൊക്കെ മനസ്സിലാവുകയും ശരിയായ ഖുർആൻ പാരായണത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ വസവാഉൻ, സവാ അവാവ് നീട്ടാനുണ്ട്, അതിനുശേഷം ഹംസ വന്നു, സ്വാഭാവികമായും അവിടെ ഒരു മദ്ദ് ആവശ്യമാണ്. ആ മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷമുള്ള അലിഫും ദീർഘത്തിന് വേണ്ടി അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ള അലിഫും അതിനുശേഷം വന്ന ഹംസും ഒരേ കലിമത്തിൽ ഒരേ വാക്കിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ മദ്ദ് മുത്തസിൽ എന്ന് പറയാറുള്ളത്. അവിടെ ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. വസവാഉൻ എന്ന് ദീർഘിപ്പിച്ചോതാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ സവാഉൻ, സവാഉൻ, അവിടെ അവസാനത്തിലെ ഉൻ എന്നത് വ്യക്തമായി തന്നെ നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട്. കാരണം ആ തൻവീനിന് ശേഷം ഇവിടെ വന്നിട്ടുള്ളത് ഐനാണ്. ഐനിന് മുമ്പ് തൻവീൻ വന്നാൽ വ്യക്തമാക്കി പാരായണം ചെയ്യണം എന്നതാണ് നിയമം ഇൽഹാറ് എന്ന് അതിന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സുക്കൂനുള്ള നൂന് ആണ് അടുത്ത വാക്കിലുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു ഭാഗം അഅൻദർതഹും. ആ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി ആണ് പാരായണം ചെയ്യേണ്ടത്. അഅൻദർതഹും അഅൻദർതഹും കൂടെ ഓതാൻ ശ്രദ്ധിച്ചാൽ, ഒന്ന് മനസ്സിൽ പറയാനെങ്കിലും ശ്രദ്ധിച്ചാൽ നന്നാകുമെന്നാണ് തോന്നുന്നത്.
0: അഅൻദർതഹും അംലം തുൻദിർഹും.
1: അഅൻദർതഹും എന്ന് പറഞ്ഞ ആ ഭാഗത്തുള്ള അതേ നിയമം തന്നെയാണ് അംലം തുൻദിർഹും തുൻദിർഹും എന്ന് പറയുന്നിടത്തും നമ്മൾ പാലിക്കേണ്ടത്. ആ രണ്ട് സുക്കൂനുള്ള നൂനുകളെയും അവ്യക്തമാക്കി ഓതുന്നതോടൊപ്പം മണിച്ചുകൊണ്ട് ഓതണം. ഇഹ്ഫാ എന്നാണ് ഈ നിയമത്തെ സാധാരണ പറയാറുള്ളത്. പിന്നെ ഇവിടുത്തെ റായിനെ ഒന്ന് ശ്രദ്ധിക്കണം. റാ സുക്കൂനുള്ള ഒരു റാ ആണ്. ഇവിടെ ഋ എന്നല്ല ഉച്ചാരണം, ര് എന്നാണ് ഉച്ചാരണം. ര ര് അതാണ് ഇവിടുത്തെ ഉച്ചാരണം. റാ ഋ എന്നല്ല. രണ്ടു സന്ദർഭങ്ങളിൽ റായിനെ തർക്കീക്ക് ആക്കി ഉച്ചരിക്കും, അഥവാ ര പോലെ ഉച്ചരിക്കും. അതിൽ ഒന്ന് റായിന് കെസ്ർ നൽകപ്പെടുന്ന സന്ദർഭം. രി റി എന്ന ഉച്ചാരണം ഇല്ല, രി ആണ്. മറ്റത് രണ്ടാമത്തേത് ഇവിടെ ഉള്ളതുപോലെ, ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, റായിന് സുക്കൂനാണ്, അതിന് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റാണ്. അപ്പോ അംലം തുന്തിർഹും ലാ യുഅ്മിനൂൻ എന്നാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ആയത്തിലേക്ക് കടന്നാൽ ആദ്യം ഇന്നമാ സുക്കൂനുള്ള നൂന് മണിച്ചുകൊണ്ട് ഓതണം എന്നത് ഖുർആൻ പാരായണ നിയമത്തിലെ ഒരു അടിസ്ഥാന കാര്യമാണ്. ഇന്നമാ എന്ന് മണിച്ചുകൊണ്ട് തന്നെ ഓതുക. തുന്തിറു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തുന്തിറു ആ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. എന്നാൽ നേരത്തെ പറഞ്ഞിടത്ത് റായിനെ ര് എന്ന് ഉച്ചരിക്കണമെന്നാണ്, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നേരത്തെ തുന്തിർ എന്ന് പറഞ്ഞിടത്തും ഇവിടെ തുന്തിറു എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുന്നുണ്ടാകും. അവിടെ റായിന് സുക്കൂനും അതിന് മുമ്പുള്ളതിന് കസറുമാണ്. ഇവിടെ റായിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കസറാണെങ്കിലും റായിന് സുക്കൂനല്ല, അതുകൊണ്ട് തന്നെ ര് എന്ന ഉച്ചാരണത്തിൻ്റെ ആവശ്യമില്ല. ഇന്നമാ തുൻദിറു മനിത്തബഅദ്-ദിക്ര, അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ഫബശ്ശിർഹു ഫബശ്ശിർഹു, അവിടെയും തുൻദിറുഹും എന്ന് പറഞ്ഞതുപോലെയുള്ള ഉച്ചാരണമാണ് റായിന് നൽകേണ്ടത്. റായിന് സുക്കൂന്, അതിനു മുമ്പുള്ളതിന് കസ്ർ. ബിമഗ്ഫിറതിൻ വ അജ്രിൻ കരീം. ബിമഗ്ഫിറതിൻ വ ആ തിൻ എന്ന തൻവീന് വാവിൽ ലയിപ്പിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ച് ഓതേണ്ടതാണ്. ഇദ്ഗാമു ബിഉന്ന എന്നാണ് പറയുക. അപ്പോ ഫബശ്ശിർഹു ബിമഗ്ഫിറതിൻ വ അങ്ങനെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. വ അജിരിൻ കരീം വ അജിരിൻ കരീം. രണ്ട് റാഅകൾക്കും കസ്റായതുകൊണ്ട് തന്നെ റി എന്നാണ് ഉച്ചരിക്കേണ്ടത്. അജിരിൻ എന്നതിലെ തൻവീനിനെ അജിരിൻ എന്ന് വ്യക്തമായി ഓതേണ്ടതില്ല, മറിച്ച് ആ തൻവീനിനെ തൊട്ടടുത്ത ശേഷമുള്ള കാഫ് ആയതുകൊണ്ട് അവ്യക്തമാക്കി മണിച്ച് ആണ് പാരായണം ചെയ്യേണ്ടത്. മൂന്നാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടന്നാൽ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, ഇന്നാ എന്നുള്ളത് മണിച്ചോദനം. വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും, സാധാരണത്തേതുപോലെ നമ്മൾ പാരായണം ചെയ്തു പോയാൽ മതി. അക്ഷരങ്ങൾ അതിൻ്റെ മഖ്റജുകൾ ശ്രദ്ധിക്കുക എന്നു മാത്രം. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇവിടെ കുല്ല ഷൈഇൻ എന്ന് പറയുന്നിടത്ത് ആ തൻവീനിനെ വ്യക്തമാക്കി തന്നെ പാരായണം ചെയ്യണം. അതിനുശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായി നമ്മൾ ആ പാരായണം ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് തോന്നുന്നത്. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? ഈ ആയത്തിൻ്റെ ആശയം എന്താണ്, നമുക്ക് എന്ത് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ, അതിൻ്റെ ഓരോ വാക്കുകളും അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, സവാഉൻ എന്ന് പറഞ്ഞാൽ സമമാകുന്നു. മുമ്പുള്ള ആയത്തുകളിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും, മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആൻ അവരിലേക്ക് ഇറക്കപ്പെട്ടു. അവരുടെ പ്രത്യേകത, അവർക്ക് മുമ്പ് പ്രവാചകൻ കടന്നു വന്നത് ഒരു 600 മുമ്പ് ഈസ അലൈഹിസ്സലാമാണ്. ഒരു ഫത്റയുടെ കാലമാണ്, ഒരു വലിയ ഇടവേള വഹയിന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് മുമ്പ് സൂചിപ്പിച്ചത്. എന്നാൽ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ആ സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം ആളുകൾ, അവർ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു, അവരുടെ കടുത്തുകളിൽ ചെങ്ങലക്കെട്ടുകളുണ്ട്, അവർക്ക് താഴേക്ക് നോക്കാൻ പറ്റുന്നില്ല, അവരുടെ മുന്നിൽ മറയുണ്ട്, അവരുടെ പിന്നിൽ മറയുണ്ട് എന്നൊക്കെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അഥവാ അവർക്ക് ഹിദായത്ത് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്, സ്വർഗത്തിലേക്കുള്ള വഴി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവർക്കുണ്ട്. അതിനെ സംബന്ധിച്ചു തന്നെയാണ് ഈ ആയത്തുകളിലും അള്ളാഹു സൂചിപ്പിക്കുന്നത്, വസവാഉൻ സമമാകുന്നു. അലൈഹിം അവരുടെ മേൽ, അൻദർതഹും അൻദറ താക്കീതു ചെയ്തു, അൻദർത നീ താക്കീതു ചെയ്തു, ഹും അവരെ, അൻദർതഹും നീ അവരെ താക്കീതു ചെയ്താലോ, അം ലം തുൻദിറുഹും നീ അവരെ താക്കീതു ചെയ്തില്ലെങ്കിലോ അവരുടെ മേൽ സമമാണ്, രണ്ടും സമമാണ്. അൻദർതഹും നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലോ, അതാണ് ആദ്യം അൻദർതഹും എന്നതിന് മുമ്പൊരു ആ കൊടുത്തിട്ടുള്ളത്, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലോ, അം ലം തുൻദിറുഹും നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിലോ, രണ്ടും സമമാകുന്നു. ലാ യുഅ്മിനൂൻ, യുഅ്മിനൂൻ എന്ന വാക്ക് നമുക്ക് വളരെ സുപരിചിതമുള്ളതാണ്, ഈമാൻ, അതാണ് ആമന യുഅ്മിനു. ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല. പ്രവാചകരെ, നിങ്ങൾ അവരോട് ദഅവത്ത് നടത്തിയാലും അല്ലെങ്കിൽ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും ഇല്ലെങ്കിലും അവർ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുകയില്ല. ഇതാണ് ഖുർആൻ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്ത് ഇന്നമാ തുൻദിറു, ഇന്നമാ തീർച്ചയായും കാര്യം, തുൻദിറു അന്തറ യുൻദിറു എന്ന വാക്ക് നമ്മൾ പഠിച്ചു. തുൻദിറു താങ്കൾ താക്കീതു ചെയ്യേണ്ടത്, മൻ ചിലരെയാകുന്നു, ഇത്തബ അവർ പിൻപറ്റി, അദ്ദിക്റ ആ ഉത്ബോധനത്തെ, ആ ഉത്ബോധനത്തെ പിൻപറ്റിയവരെയാണ് താങ്കൾ താക്കീതു ചെയ്യേണ്ടത്, മുന്നറിയിപ്പ് നൽകേണ്ടത്. വഹഷിയ അവർ ഭയപ്പെടുകയും ചെയ്തു, അർറഹ്മാൻ പരമകാരുണ്യകനെ, ബിൽഗൈബ് അദൃശ്യമായിക്കൊണ്ട്, അദൃശ്യമായ നിലക്ക് പരമകാരുണ്യകനായ അള്ളാഹുവിനെ ഭയപ്പെടുകയും ആ ഉത്ബോധനത്തെ പിൻപറ്റുകയും ചെയ്തവരെ മാത്രമാണ് പ്രവാചകരെ താങ്കൾ താക്കീതു ചെയ്യേണ്ടത്, അവർക്കാണ് ഈ താക്കീത് മുന്നറിയിപ്പ് ഉപകാരപ്പെടുക. ഫബശ്ശീരുഹു ബശ്ശറ യുബശ്ശിറു തബ്ശീർ സന്തോഷ വാർത്ത അറിയിക്കുക, അന്തറ യുന്ദിറു ഇന്ദാർ മുന്നറിയിപ്പ് നൽകുക, അത് നരകം കൊണ്ട് താക്കീതു ചെയ്യലാണ്. ബശ്ശറ യുബശ്ശിറു തബ്ശീർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുക, അതായത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കലാണ്. ഫബശ്ശിരുഹു അവന് നീ സന്തോഷ വാർത്ത അറിയിക്കുക, ബിമഗ്ഫിറത്തിൻ പാപമോചനം കൊണ്ട്, വ അജ്രിൻ പ്രതിഫലം കൊണ്ടും, കരീം ഉദാരമായ അള്ളാഹുവിൻ്റെ വിശാലമായ പ്രതിഫലം കൊണ്ടും പാപമോചനം കൊണ്ടും അവന് നീ സന്തോഷ വാർത്ത അറിയിക്കുക. രണ്ട് ആയത്തുകളുടെ അർത്ഥം ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. വസവാഉൻ അലൈഹിം അവരുടെ മേൽ സമമാകുന്നു, അൻദർതഹും നീ അവരെ താക്കീതു ചെയ്താലോ, അംലം തുൻദീരുഹും അവരെ താക്കീതു ചെയ്തില്ലെങ്കിലോ, രണ്ടും സമമാണ്. ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല. ഇന്നമാ തുൻദിറു തീർച്ചയായും നീ മുന്നറിയിപ്പ് നൽകേണ്ടത്, നീ താക്കീതു ചെയ്യേണ്ടത്, മൻ ചിലരെയാകുന്നു, ഇത്തബ അസ്സിക്ര ഉത്ബോധനത്തെ പിൻപറ്റിയവരെ, വഹഷിയർ റഹ്മാന പരമകാരുണ്യകനെ ഭയപ്പെടുകയും ചെയ്തവനെ, ബിൽഗൈബ് അദൃശ്യമായിക്കൊണ്ട്, അള്ളാഹു എന്നെ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിനെ ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ കാണുന്ന അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു, ആ ചിന്താഗതിയുള്ളവനാണ്, അവനെയാണ് നീ താക്കീതു ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഫബശ്ശിരുഹു, അവനെ നീ സന്തോഷവാർത്ത അറിയിക്കണം. ബിമഗ്ഫിറത്തിൻ, പാപമോചനം കൊണ്ടും. വ അജിരിൻ കരീം, ഉദാരമായ വിശാലമായ പ്രതിഫലം കൊണ്ടും. ഈ രണ്ടായത്തുകളിൽ പറയുന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച്, മക്കയിലെ അവിശ്വാസികളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഭാഗമാണ്. പ്രവാചകൻ അവർക്ക് താക്കീതു നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്താലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അതായത്, ഇവിടെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹിദായത്തിനെ അള്ളാഹു തടഞ്ഞു വെക്കുകയല്ല, മറിച്ച് തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ധിക്കാരം, തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അന്ധമായ സമീപനം, വിശുദ്ധ ഖുർആനിന് കാതുകൊടുക്കാതെ, അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാതെ, ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ മനോഭാവം സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ സമാനമായ പരാമർശങ്ങൾ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം ഫിറഔൻ. ഫിറഔൻ എന്താണ് പറഞ്ഞത്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാകുന്നു നിങ്ങളുടെ ഉന്നതനായ റബ്ബ്, രക്ഷിതാവ്. ഞാൻ തന്നെ അള്ളാഹു എന്ന് പ്രഖ്യാപിച്ച ധിക്കാര മനോഭാവത്തിന് അള്ളാഹു നൽകിയ ശിക്ഷയെക്കുറിച്ച് നമുക്കറിയാം. ഖാറൂനിനെ സംബന്ധിച്ച് തൻ്റെ കയ്യിൽ പണമുണ്ടായി എന്നുള്ളത് കൊണ്ട് ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ മിൻ ഇൻദി, എൻ്റെ സമ്പത്തിൽ എനിക്ക് ആരോടും ഒരു കടപ്പാടും ബാധ്യതയുമില്ല, ഇത് ഞാൻ എൻ്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും സമ്പാദിച്ചതാണ് എന്ന് അഹങ്കാരം പറഞ്ഞ ഖാറൂനിന് എന്താണ് സംഭവിച്ചത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ ഉണ്ടാക്കി പ്രളയം തുടങ്ങി മകനെ വിളിച്ചു, മോനെ നീ കപ്പലിൽ കയറ്, ഇർക്കബ് മഅന, ഞങ്ങളുടെ കൂടെ നീ കപ്പലിലേക്ക് കയറ്. മകൻ പറഞ്ഞ ധിക്കാരത്തിൻ്റെ സ്വരം എന്തായിരുന്നു? ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ, ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആ വലിയ മലയിൽ അഭയം പ്രാപിച്ചുകൊള്ളാം എന്ന് ധിക്കാര മനോഭാവത്തോടുകൂടി സംസാരിച്ച നൂഹ് നബിയുടെ മകന് സംഭവിച്ച പര്യവസാനം എങ്ങനെയുള്ളതായിരുന്നു? ഇവിടെ ആരൊക്കെയാണോ പ്രവാചകന്മാരുടെ വിളികൾക്ക് കാതുകൊടുക്കാതെ, വിശുദ്ധ ഖുർആനിൻ്റെ മുന്നറിയിപ്പുകൾക്ക് ചെവി കൊടുക്കാതെ, അള്ളാഹുവിനെ ഭയപ്പെടാതെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചത്, അവർക്ക് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് സീലു വെക്കുന്നു, അള്ളാഹു അവരുടെ കണ്ണുകൾക്കൊരു മൂടിയിടുന്നു, അള്ളാഹു അവരുടെ കാതുകൾ മൂടിവെക്കുന്നു, പിന്നെ അവരുടെ കണ്ണിലേക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം എത്തുകയില്ല, അവരുടെ ഹൃദയങ്ങളിലേക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം എത്തുകയില്ല, അവരുടെ കാതുകളിലേക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അറിയാനുള്ള ശബ്ദം എത്തുകയില്ല. അതിനെ സംബന്ധിച്ചാണ് ഇവിടെ ഈ ആയത്തുകളിലൊക്കെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, സൂറത്തു അൽ ബഖറയിലെ രണ്ടാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗത്ത് മുനാഫിഖുകളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അവിടെ സൂചിപ്പിച്ച വാചകങ്ങൾ, അല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ, ഇതേ ആശയമാണ്. അല്ലദീന കഫറു, അവിശ്വാസികൾ, സവാഉൻ അലൈഹിം, അവർക്കു സമമാണ്. അഅൻദർതഹും അം ലം തുൻദിർഹും, നീ അവരെ താക്കീതു ചെയ്താലും ഇല്ലെങ്കിലും, ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. ഖുർആൻ പല സന്ദർഭങ്ങളിൽ അങ്ങനെ പറഞ്ഞു. അതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അള്ളാഹു കാഴ്ച നൽകിയത്, അള്ളാഹു കേൾവി നൽകിയത്, അള്ളാഹു ബുദ്ധിശക്തി നൽകിയത് സത്യത്തെ കണ്ടെത്താനാണ്, ഹിദായത്തിനെ അന്വേഷിക്കാനാണ്, സ്വർഗത്തിലേക്കുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാനാണ്. എന്നാൽ അങ്ങനെ അതിനൊന്നും കണ്ണും കാതും ബുദ്ധിശക്തിയും ഉപയോഗിക്കാത്ത ആളുകളെ സംബന്ധിച്ചാണ് ലഹും ഖുലൂബിയ ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് ബുദ്ധിയുണ്ട് അതുകൊണ്ട് അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല, അവർക്ക് കേൾവിശക്തിയുണ്ട് അതുകൊണ്ട് അവർ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല, അവർക്ക് കാഴ്ചശക്തിയുണ്ട് അതുകൊണ്ട് അവർ കാണേണ്ടത് കാണുന്നില്ല. ഉലായിക്കല്ലാം ബൽഹും അവൽ, അവർ കാലികളെപ്പോലെയാണ്, അവർ അതിനേക്കാൾ അധപ്പതിച്ചവരാണ്, അവർ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അള്ളാഹു നൽകിയ മഹാ അനുഗ്രഹങ്ങൾ ചോദിച്ചറിയാൻ സംസാരശേഷി, കേട്ടു മനസ്സിലാക്കാൻ കേൾവിശക്തി, കണ്ടറിയാൻ കാഴ്ചശക്തി, ചിന്തിച്ചു മനസ്സിലാക്കാൻ ബുദ്ധിശക്തി, അതിനെക്കുറിച്ചൊക്കെ പരലോകത്ത് ചോദ്യം ചെയ്യും. ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിങ്ങളുടെ കേൾവിശക്തി, നിങ്ങളുടെ കാഴ്ചശക്തി, നിങ്ങളുടെ ബുദ്ധിശക്തി, അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. എന്നാൽ അതൊന്നും ഉപയോഗിക്കാതെ അന്ധമായി മതത്തെ എതിർക്കുന്നവർ, അന്ധമായി അള്ളാഹുവോട് ധിക്കാരം പറയുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നീട് സത്യത്തിലെത്തിപ്പെടാനുള്ള വഴികളെ അള്ളാഹു അടച്ചുകളയും. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ. അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് സീലുവെക്കും, അവരുടെ കണ്ണുകൾക്ക് അള്ളാഹു മൂടിവെക്കും, അവരുടെ കേൾവിശക്തിക്ക് അള്ളാഹു സീലുവെക്കും, അവരുടെ കണ്ണുകൾക്ക് മുകളിൽ അള്ളാഹു ഒരു മൂടിയിടും, അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. മറ്റൊരു ഭാഗത്ത് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനസിലെ 96-97 ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിച്ചു, ഇന്നല്ലദീന ഹഖത് അലൈഹിം കലിമതു റബ്ബിക ലാ യുഅ്മിനൂൻ. അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ വചനം യാഥാർത്ഥ്യമായവർ അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല. വലൗ ജാഅത്ഹും കുല്ലു ആയത്തിൻ, അവർക്ക് എല്ലാ ദൃഷ്ടാന്തങ്ങളും വന്നു കിട്ടിയാലും ശരി, വിശ്വസിക്കാതിരിക്കാൻ അവർ ന്യായങ്ങൾ പറയും. പ്രവാചകനോട് ചോദിച്ചിരുന്നു, എന്താണ് പ്രവാചകരെ മുഹമ്മദെ, നീയൊന്ന് ആകാശത്തേക്ക് കയറിപ്പോകാത്തത്, ഞങ്ങൾക്കൊരു പുസ്തകം കൊണ്ടുവന്നു തരൂ. ഇങ്ങനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ, തന്നിഷ്ടമനുസരിച്ച് ജീവിക്കാൻ, ഹിദായത്തിൽ നിന്ന് തെന്നിമാറി നിൽക്കാൻ പലവിധ ന്യായങ്ങൾ പറഞ്ഞ് സത്യത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ആളുകളാണ് അവർ. വേദഗ്രന്ഥത്തിൻ്റെ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 145-ാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ച വാചകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വല ഇൻ അതൈതല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബലതക. പ്രവാചകരെ, വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾക്ക് എല്ലാ ദൃഷ്ടാന്തങ്ങളും നീ കൊണ്ടുവന്നു കൊടുത്താലും അവരൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണ്. നമ്മൾ വിനയമുള്ളവരാവുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, റബ്ബിനെ ഭയന്ന് ജീവിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഹിദായത്ത് കണ്ടെത്താൻ സാധിക്കും. റബ്ബിൻ്റെ ഹിദായത്തിനോട്, സത്യത്തോട്, വിശുദ്ധ ഖുർആനിനോട് പുറന്തിരിഞ്ഞു നിൽക്കുകയും ധിക്കാരപരമായ സമീപനങ്ങൾ തൻ്റെ ഐഹിക ലാഭത്തിന് വേണ്ടി, ദേഹേച്ഛയ്ക്കു വേണ്ടി സ്വീകരിക്കുകയും ചെയ്താൽ അവൻ അതിന് ഖേദിക്കേണ്ടി വരുമെന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്കുള്ള ഗുണപാഠം. അടുത്ത ആയത്തിൽ ആർക്കാണ് ഇവിടെ മുന്നറിയിപ്പ് ഉപകാരപ്പെടാത്ത, എത്ര താക്കീതു ചെയ്താലും വിശ്വസിക്കാത്ത ആളുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആർക്കാണ് മുന്നറിയിപ്പ് പ്രയോജനപ്പെടുക, ആർക്കാണ് ഇൻദാർ ഉപകാരപ്പെടുക, അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇന്നമാ തുൻസിറു മനിത്തബഅ ദിക്ർ. ഉത്ബോധനത്തെ ആരാണോ പിൻപറ്റുന്നത് അവരെയാണ് പ്രവാചകരെ നിങ്ങൾ താക്കീതു ചെയ്യേണ്ടത്. വഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായിക്കൊണ്ട് പരമകാരുണികനെ ഭയപ്പെടുകയും ചെയ്തവരെ. രണ്ട് ഗുണങ്ങളാണ് ഇവിടെ അള്ളാഹു പഠിപ്പിച്ചത്. ഒന്ന്, ഉത്ബോധനത്തെ പിൻപറ്റുക. രണ്ടാമത്തേത്, റബ്ബിനെ പേടിച്ചു ജീവിക്കുക. ഈ രണ്ട് ഗുണങ്ങളുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഹിദായത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക. ഇവിടെ ഉത്ബോധനത്തെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയ്ഖ് സഅദി തൻ്റെ തഫ്സീറിൽ, മനിത്തബഅ ദിക്റ, ഉത്ബോധനത്തെ, ദിക്റിനെ പിൻപറ്റുന്നവർ, അദ്ദിക്റു വഹുവൽ ഖുർആനുൽ അസീം. ദിക്ർ എന്നാൽ അത് മഹത്തായ ഖുർആനാകുന്നു, അഥവാ ഖുർആനിന് കാതുകൊടുക്കുക, അള്ളാഹുവിൻ്റെ വചനങ്ങൾക്കൊരു വില കൽപ്പിക്കുക, റബ്ബിൻ്റെ വാക്കുകൾക്ക് ചെവിയോർക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഹിദായത്തിൽ എത്തിപ്പെടാൻ കഴിയും. രണ്ടാമത്തേതോ, റബ്ബിനെ ഭയപ്പെടുക. അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരാൾ എനിക്ക് മുകളിലുണ്ട്, അവൻ്റെ തൃപ്തി നേടിയെടുക്കേണ്ടതുണ്ട്, അവൻ എന്നെ കാണുന്നു എന്ന ചിന്തയുള്ള ആളുകൾക്ക് ഹിദായത്തിൽ എത്തിപ്പെടാൻ സാധിക്കുമെന്നാണ്. നമുക്ക് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലും ഈ ഇതേ ആശയം ആവർത്തിച്ചു പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നമാ തുൻദിറുല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യമായിക്കൊണ്ട് തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരെയാണ് പ്രവാചകരെ താങ്കൾ താക്കീതു ചെയ്യേണ്ടത്. സൂറ അൽ ഫാത്തിറിലെ ആയത്താണത്. സൂറത്തു ആബസയിലെ രണ്ട് വിഭാഗം ആളുകളെ സംബന്ധിച്ച് ആ ആയത്ത് അധ്യായത്തിന്റെ അവതരണ പശ്ചാത്തലത്തെ സംബന്ധിച്ചുള്ള ചരിത്രമറിയാം. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്സൂം റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ മക്കയിലെ മുശ്രിക്കുകളോട് പ്രവാചകൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്സൂം റളിയല്ലാഹു അൻഹുവിന്റെ ആ സമയത്തുള്ള ആഗമനം ഇഷ്ടപ്പെട്ടില്ല. അവിടെ അള്ളാഹു ആർക്കാണ് പ്രവാചകരെ നിങ്ങളുടെ സംസാരവും ദഅവത്തുമൊക്കെ ഉപകാരപ്പെടുക, പ്രവാചകൻ അള്ളാഹുവോടെ പ്രവാചകനെ പഠിപ്പിച്ച പ്രധാനപ്പെട്ടൊരു നിർദ്ദേശം. വഹുവ യഖ്ഷ, അവൻ ഭയപ്പെടുന്നു, റബ്ബിനെ ഭയപ്പെടുന്നവനാണ് ഇൻദാറ് ഉപയോഗപ്പെടുക, തബ്ശീർ ഉപകാരപ്പെടുക എന്ന് ധാരാളം സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിം വഅജ്രിൻ കരീം, അവർക്കാകുന്നു അങ്ങനെ ഖുർആനിനെ പിൻപറ്റി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് പാപമോചനമുള്ളത്, അള്ളാഹുവിന്റെ ഉദാരമായ പ്രതിഫലവുമുള്ളത്. അടുത്ത ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ഇന്ന നഹ്നു നുഹ്യിൽ മൗത, ഇന്ന തീർച്ചയായും നാം ആകുന്നു, നുഹ്യി ഹയാത്താക്കുന്നവൻ ജീവിപ്പിക്കുന്നവൻ, അൽ മൗത്ത മൗത്തായവരെ മരിച്ചവരെ, വനക്തുബു നാം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു, മാ ഖദ്ദമു അവർ ചെയ്തു വച്ചതിനെ, വ ആസാറഹും അതിൻ്റെ പ്രതിഫലനങ്ങളെയും, വകുല്ല ഷൈഇൻ എല്ലാ കാര്യങ്ങളും, അഹ്സൈനാഹു നാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, ഫി ഇമാമിൻ മുബീൻ വ്യക്തമായ ഒരു രേഖയിൽ. ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ഒന്ന് പരലോകത്തെക്കുറിച്ച് സൂചിപ്പിച്ചു, മരിച്ചുപോയവരെ അള്ളാഹു ജീവിപ്പിക്കും. ആ ദിവസത്തേക്ക് വേണ്ടി വനക്തുബു നാം രേഖപ്പെടുത്തുന്നു, മാ ഖദ്ദമു അഥവാ മനുഷ്യന്റെ അമലുകൾ, മനുഷ്യൻ ചെയ്തു വെച്ച എല്ലാ അമലുകളും അള്ളാഹു രേഖപ്പെടുത്തുന്നു. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ്, മനുഷ്യന്റെ ഇടതു വലതു ഭാഗങ്ങളിൽ എഴുതാൻ തയ്യാറായിരിക്കുന്ന ആളുകളുണ്ട്. മായൽ ഫിലുമിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അവർ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും, ഓരോ മനുഷ്യരുടെയും വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ വാക്കുകളും അവർ രേഖപ്പെടുത്തുന്നു, വ ആസാറഹും അതിൻ്റെ പ്രതിഫലനങ്ങളും. അതായത് മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി ലോകത്ത് നിലനിൽക്കുന്ന അതിൻ്റെ അനന്തര ഫലങ്ങൾ പോലും പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഒരാൾ ഒരു പള്ളി കയറ്റിയാൽ, ഒരാളെ ഹിദായത്തിലേക്ക് ദഅവത്ത് നടത്തിയാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തിയാൽ, ഷെയ്ഖ് സാദി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ദഅവാ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യമൊക്കെ എടുത്ത് വിശദീകരിക്കുന്നുണ്ട്. മൻ സന്നഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ, ഒരാൾ ഇസ്ലാമിൽ ഒരു നല്ല കാര്യത്തിന് മാതൃക കാണിച്ചാൽ, ഫലഹു അജുറുഹ കാന ലഹു അജുറുഹ, അവൻക്കതിൻ്റെ പ്രതിഫലമുണ്ട്. വ അജുറു മൻ അമില ബിഹ, ആ നന്മ സമൂഹത്തിൽ എത്ര കാലം ആവർത്തിക്കപ്പെടുന്നുവോ, എത്ര നൂറ്റാണ്ടുകൾ ആ നന്മ ആളുകൾ ആ മാതൃകയനുസരിച്ച് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. കുല്ല ഷൈഇൻ എല്ലാ കാര്യങ്ങളും, അഹ്സൈനാഹു നാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, ഫി ഇമാമിം മുബീൻ വ്യക്തമായ ഒരു രേഖയിൽ. ഇവിടെ ഇമാമും മുബീൻ എന്ന് പറഞ്ഞാൽ ലൗഹൽ മഹ്ഫൂദിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ആയത്തുകളുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ഹിദായത്ത് ലഭിക്കാൻ പ്രാർത്ഥനാ മനസ്സോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, ഖുർആനിന്റെ ഹൃദയം, സൂറത്ത് യാസീനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
3: Peace Radio. Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840.
4: Peace Quran Radio Tanzeel. Suratul Jumu'ah, Suratul Muzzammil. Paranam nirvahichukonde Ash-Sheikh Abdul Aziz Al Ahmed namukoppam chirunu.
5: Bismillahir Rahmanir Rahim.
6: يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز

نصوحا عسى ربكم أن يكفر عنكم سيئاتكم عسى ربكم أن

الشمس سراجا والله أنبتكم

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: Peace Radio, tuned to reality.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ലോകശ്രദ്ധ നേടിയ കുഞ്ഞിളം ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാവോ. ജസാക്കല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 29 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയമനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 22 പാരായണം നിർവഹിക്കപ്പെടുന്നു. നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് തൗഫീഖ് അസ്സയാഖ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ നാം ശ്രവിച്ചത് വിശുദ്ധ ഖുർആനിലെ ജുസ 22 പാരായണമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് തൗഫീഖ് അസ്സയാഖ്.
1: نور أطل على الحياة رحيم
2: بيس ريديو الإجابة എല്ലാം അന്വേഷിച്ച് ഉറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
4: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 രാത്രി 9.
2: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
6: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
5: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട്, അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
7: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
3: പീസ് റേഡിയോ.
2: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peacereadio.com.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്.
2: അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
4: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും
2: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
10: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നീ എന്താ റേഡിയോ പോലെ? കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
3: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق اذا رمت شيئا.
2: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സോഫാത്ത് 149 മുതൽ 182 വരെയുള്ള വചനങ്ങളുടെ ഹൃദ്യമായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിന്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. നിത്യജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പാരായണത്തിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ, അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും മാറ്റുമെന്ന് മനസ്സിലാക്കിയവരാണ് നാം ഓരോരുത്തരും. ഇന്ന് സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം ചെയ്യാം, ശ്രോതാക്കളെ ഈ അധ്യായം പാരായണം പഠിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസലയാണ് ഇനി നമുക്ക് ഓതിപ്പഠിക്കേണ്ടത്. അതിൽ നോക്കാം, ഇദാ സുൽസിലത്തിൽ അർളു അസ്ഖാൽ സൽസലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഖാല അൽ ഇൻസാനു. ഇൻസാനു അറിയാലോ ഇഖ്ഫാ ആണ്. നൂനുസാക്കിന് ശേഷം സീന്. പിന്നെ യൗമ ഇദിൻ തുഹദ്ദിസു, യൗമ ഇദിൻ തൻവീന് ശേഷം ത ആണ്, അപ്പോൾ ഇഖ്ഫാ. പിന്നെ ഥ തുഹദ്ദിസു യൗമ, യൗമ ഇദിൻ തുഹദ്ദിസു,
3: യൗമ ഇദിൻ തുഹദ്ദിസു
2: ബി അന്ന റബ്ബക ഔഹാലഹ. പിന്നെ യൗമഇദിൻ യസ്ദുറു,
3: യൗമഇദിൻ യസ്ദുറു
2: ഇദ്ഗാം ബിഗുന്ന, തൻവീന് ശേഷം യാ ആണ്. പിന്നെ അഷ്താത്തൽ ലിറു ഇദ്ഗാം ബിലാഗുന്ന, എളുപ്പമാണ്, പ്രയാസമില്ല. പിന്നെ ഫമൻ യഅമൽ ഇദ്ഗാം ബിഗുന്ന. പിന്നെ ദറത്തിൻ ഖൈറൻ ഇൽഹാറാണ്, ഒട്ടും മണിക്കരുത്. ദറത്തിൻ ഖൈറൻ, എങ്ങനെ ദറത്തിൻ ഖൈറൻ. പിന്നെ ഖൈറൻ തൻവീന് കഴിഞ്ഞിട്ട് യാ ആണ്, അത് ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ദറത്തിൻ ഖൈറൻ യറ, പിന്നെ വമയ്യ അമൽ മിസ്ഖാല. പിന്നത്തത് ദറത്തിൻ ഷറൻ, രണ്ടും ഗുന്നത്ത് വേണം.

പോരാ. ദറത്തിൻ ഖൈറ, അവിടെ ദറത്തിൻ ഒട്ടും മണിക്കണ്ട, ഈ ഇൽഹാറാണ് നിയമം. തൻവീൻ ശേഷ ഹ, പിന്നെ മറ്റേത് മണിക്കും വേണം. ഖൈറയ്യ ഖൈറയ്യറ, ഒന്നുകൂടി ഓതാം.

0: അവിടെയൊക്കെ ശ്രദ്ധിച്ചല്ലോ, യറഹു എന്നാണ് ശരിക്ക്. യറഹു, ആ യറഹു എന്നുള്ളത് നമ്മൾ യറ കഴിഞ്ഞിട്ട് ചെറിയ ഒരു ശ്വാസം പുറത്തേക്ക് വിടുക, കാറ്റ്. യറഹ, യറഹു എന്നുള്ളത് യറഹ മതിയല്ലോ. പിന്നെ അപ്പോൾ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. തൻവീനു ശേഷം, തൻവീനാണെങ്കിൽ ചെറിയൊരു അലിഫോട് കൂടി, അതുപോലെ ത തനീസാണെങ്കിൽ ഇതുപോലെ തന്നെ ഖയ്യിമ മുത്തഹറ ഒരു ചെറിയ ഒരു ഹ ഉച്ചരിച്ചുകൊണ്ട് അതിന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുക. മുത്തഹ സുഹുഫം മുത്തഹറ, എങ്ങനെ സുഹുഫം മുത്തഹറ. ذلك الدين القيم
1: ذلك الدين القيم.
0: അപ്പോൾ അതുപോലെ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മിക്കവാറും അത് സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തുക എല്ലാ സ്ഥലത്തും. ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഇങ്ങനെ ഹ ഉച്ചരിക്കുക, അതുപോലെ തൻവീനുള്ള സ്ഥലത്ത് അലിഫ്, ബാക്കി എല്ലാ സ്ഥലത്തും സുക്കൂൻ കൊണ്ടാണ്. അല്ലാഹു സമദ്, أعوذ برب الفلق فلق. هنا هم المفلحون عنده أم الكتاب. അപ്പോൾ കിതാബ് എന്നുള്ളിടത്ത് ശരിക്ക് കസറാണ്, പക്ഷേ അത് നമ്മൾ സുക്കൂനായിട്ടാണ് ഉച്ചരിക്കുക. അപ്പോൾ അവസാനമൊക്കെ വഖഫിൽ പൊതുവെ സുക്കൂനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസല കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സൂറത്ത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം നിർവഹിക്കാമെന്ന് ശ്രോതാക്കളെ പഠിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.

0: നീ എന്താ റേഡിയോ പോലെ? കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيء. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അല്ലാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തുൽ ജുമാ, സൂറത്തുൽ മുസമ്മിൽ പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷേഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദിൽ മലികിൽ ഖുദ്ദൂസിൽ അസീസ്.

نصوحا عسى ربكم أن يكفر عنكم سيئاتكم عسى ربكم أن

ضعف ناصرا وأقل عددا.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹ്മദ്.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെ അടുത്തറിയാൻ സഹായിക്കുന്ന പരിപാടിയിൽ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന ക്ലാസിൻ്റെ ആറാം ഭാഗം കേൾക്കാം. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد പ്രിയമ പീസ് ഖുർആൻ ചാനൽ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പരിശ്രമങ്ങളും അതിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. അറിവ് അന്വേഷിക്കുവാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അത് പ്രചരിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ എപ്പിസോഡിലൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അഥവാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെക്കുറിച്ച്, സിഫാത്തുൽ ഹുറൂഫിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിപരീതമുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ, അതിൽ വിപരീതമുള്ള സിഫത്തുകളിലെ അവസാനത്തെ ഇനത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, അഥവാ അൽ ഇസ്മാത്തു വൽ ഇദ്ലാഖ്. ഇദ്ലാഖും ഇസ്മാത്തും, ഇതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പഠിക്കാനും അത് അമലാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിൻ്റെ ഉദ്ദേശം, ഇപ്പോഴത്തെ ജീവിത നിയമങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം നിയമങ്ങൾ പഠിക്കുക എന്നതല്ല, മറിച്ച് ആ നിയമപ്രകാരം നമ്മുടെ പാരായണം ശരിപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. എന്ന് മാത്രമല്ല, ഏറ്റവും നല്ല രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ നാം പരിശീലിക്കുന്നുവെങ്കിൽ തജ്വീദ് നിയമങ്ങളോട് കൂടി തന്നെയാണ് നാം ഖുർആൻ പാരായണം പരിശീലിക്കേണ്ടത് എന്നർത്ഥം. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമതുൽ ജസരിയയിൽ പറയുന്നു, ഇമാം ഇബ്നുൽ ജസരി എന്ന് പറഞ്ഞാൽ തജ്വീദ് വിഷയത്തിൽ അറിയപ്പെട്ട വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ്, ആ വിഷയത്തിൽ ഇമാമായി അംഗീകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, വഫിർറമിൻ ലുബ്ബിൽ ഹുറൂഫിൽ മുദ്ലഖ, മുദ്ലഖ് ആയ, അതായത് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഫർറമിൻ ലുബ്, ഫ, റ, മീം, നൂൻ, ല, ബ എന്നീ ആറ് അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഇദ്ലാഖ്. ഫ, റോ, മീം, നൂൻ, ലാം, ബ ഈ അക്ഷരങ്ങളാണ് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, വിപരീതമുള്ള സിഫത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഇന്ന സിഫത്തിന് ഇന്ന അക്ഷരങ്ങളാണെന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്ന മുഴുവൻ അക്ഷരങ്ങളും ഇതിൻ്റെ വിപരീത സിഫത്തിൻ്റെ അക്ഷരങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ ഫ, റോ, മീം, നൂൻ, ല, ബ, ഫർ, റമീൻ, ലുബ്ബി എന്ന് പറയുന്ന അക്ഷരങ്ങളാണ് എങ്കിൽ അവശേഷിക്കുന്ന ആറല്ലാത്ത ഈ ആറല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇസ്മാത്തിൻ്റെ അക്ഷരങ്ങളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് ഇസ്മാത്ത്, എന്താണ് ഇദ്ലാഖ്, ഇതിൻ്റെ ഭാഷാപരമായ അർത്ഥം, അതുപോലെ തന്നെ സാങ്കേതികപരമായി തജ്വീദിലുള്ള അർത്ഥം എന്താണ് എന്നതുകൂടി മനസ്സിലാക്കിയാൽ നമുക്ക് ഒന്നുകൂടി വ്യക്തമാകും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇസ്മാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് ദൽഖ് എന്നതിൽ നിന്നുണ്ടായത്, ദൽഖ്, ദൽഖ് എന്ന് പറഞ്ഞാൽ ത്വറഫ് എന്നാണ് അർത്ഥം, അറ്റം. അപ്പോൾ ഇദ്ലാഖ് എന്ന് പറയുന്നാൽ എളുപ്പം എന്നുകൂടി അർത്ഥമുണ്ട്, ഫസാഹത്ത് വ്യക്തമായിക്കൊണ്ട്, അതുപോലെ തന്നെ അതായത് ഉച്ചരിക്കാൻ എളുപ്പമുള്ള അക്ഷരങ്ങൾ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുറഅത്ത് വ സുഹൂല ലബ്ത്തിൽ ഹർഫി ലിഖുറൂജിഹി മിൻ ത്വറഫിൽ ലിസാനി വശഫത്തൈൻ, എളുപ്പത്തിൽ അതുപോലെ പെട്ടെന്ന് തന്നെ അക്ഷരങ്ങളെ ഉച്ചരിക്കാനും അത് പുറത്ത് അക്ഷരങ്ങളെ നാവിൽ നിന്നും പുറത്ത് കൊണ്ടുവരുവാനും അത് പുറപ്പെടുന്നതും പുറത്ത് പിന്നെ ആ അക്ഷരം കേൾക്കുന്നതുമെല്ലാം എളുപ്പത്തിലാണ് എന്നുള്ളതാണ്. അതായത് ചുണ്ടിൽ നിന്നും നാവിൻ്റെ അറ്റത്തിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ഈ ഫറമിൻ ലുബി എന്ന് പറഞ്ഞാൽ. ഇതിൽ ഫ അതുപോലെ തന്നെ ബ, മീം എന്നീ അക്ഷരങ്ങൾ ചുണ്ടിൽ നിന്നുള്ള അക്ഷരങ്ങളാണ്. നൂന്, ലാം, റോ ഈ അക്ഷരങ്ങളാണ് തൊറഫുൽ ലിസാൻ നാവിൻ്റെ അറ്റത്ത് നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. ഫ, ബ, മീം അത് ഷഫത്തിൽ നിന്നാണ് ഉച്ചരിക്കുന്നത്. അതുപോലെ തന്നെ നൂൻ, ലാം, റോ ഈ മൂന്നക്ഷരങ്ങൾ തൊറഫുൽ ലിസാൻ നാവിൻ്റെ അഗ്രഭാഗത്തു നിന്ന് അറ്റത്തുനിന്നാണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ദൽഖ് ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ, ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ തൊറഫ് അറ്റം എന്നാണ് അർത്ഥം. അപ്പോൾ നാവിൻ്റെയും ദൽഖുൽ ലിസാനി വ ഷഫത്തി വ ഷഫ ചുണ്ടിൽ നിന്നും നാവിൽ നിന്നും അതിൻ്റെ അഗ്രഭാഗത്തു നിന്നും ഉച്ചരിക്കുന്ന, എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളാണ് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ അറ്റം എന്നർത്ഥം, എളുപ്പം എന്നും കൂടി അർത്ഥമുണ്ട്. അപ്പോൾ നാവിൻ്റെയും ചുണ്ടിൻ്റെയും അഗ്രഭാഗത്തു നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ലാഖ് എന്ന് പറഞ്ഞു? അത് ഉച്ചരിക്കാൻ എളുപ്പമാണ്, അത് പെട്ടെന്ന് തന്നെ ഉച്ചരിക്കാൻ കഴിയും. ഇതിൽ മൂന്നക്ഷരങ്ങൾ തൊറഫുൽ ലിസാനെന്നും മൂന്നക്ഷരങ്ങൾ ചുണ്ടിൽ നിന്നും അഥവാ ചുണ്ടിൽ നിന്നുമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങളെയാണ് ഹുറൂഫുൽ ഇദ്ലാഖ് എന്ന് പറയുന്നത്. ഉച്ചരിക്കാൻ എളുപ്പമുള്ള അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾ. പൊതുവെ ശക്തി കുറഞ്ഞ അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരങ്ങളാണ് ഈ വിശേഷണത്തിൽ പെടുന്നത്. ഇനി ഇതിൻ്റെ വിപരീതമായിട്ടുള്ള ഇസ്മാത്തിനെക്കുറിച്ച് പറയാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ സാധാരണ ചുണ്ടിൻ്റെ അക്ഷരങ്ങളെന്ന് പറഞ്ഞാൽ ഫ, ബ, മീം അതിൻ്റെ കൂടെ തന്നെ വാവ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. വാവും ചുണ്ടിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങളിൽ വാവിനെ ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചാൽ, അതിന് പണ്ഡിതന്മാർ, തജ്വീദ് പണ്ഡിതന്മാർ പറയുന്നത്, അത് ചുണ്ടിൻ്റെ അറ്റത്തുനിന്നും അതിൻ്റെ അഗ്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരമല്ല, അത് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ പിന്നെ ചുണ്ടിൽ നിന്ന് വായിൽ നിന്നും അല്പം ഗ്യാപ്പ് വരുന്നു, അതുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെടുകയില്ല എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ ചിലർ അതും ഇതിൽ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. എന്നാൽ ഇസ്മാത്ത് എന്താണ്? ഇസ്മാത്ത് എന്ന് പറഞ്ഞാൽ അത് ഇതിന് നേരെ വിപരീതമാണ്. ഇസ്മാത്ത് ഭാഷാർത്ഥം മൻ തടയുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ ഇപ്പോൾ നേരത്തെ ചുണ്ടിൽ നിന്നും നാവിൻ്റെ അഗ്രഭാഗത്തുനിന്നും ചുണ്ടിൻ്റെ അഗ്രഭാഗത്തുനിന്നും ഉച്ചരിക്കുമ്പോൾ അക്ഷരം ഉച്ചരിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. നേരെ വിപരീതമാണ് ഇസ്മാത്ത് എന്ന് പറഞ്ഞാൽ, അതായത് ഉച്ചരിക്കാൻ പ്രയാസമുള്ള അക്ഷരങ്ങളാണ് ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ. ഈ പറഞ്ഞ ഫർ റമിൻ ലുബി, ഫ, റോ, മീ, നൂൻ, ല, ബ ഈ അക്ഷരങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇസ്മാത്തിൻ്റെ അക്ഷരങ്ങളാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇസ്മാത്തിൻ്റെ അക്ഷരങ്ങൾ ബാക്കിയുള്ള അക്ഷരങ്ങൾ, അത് എന്തുകൊണ്ട് അങ്ങനെയായി? അത് ഉച്ചരിക്കാൻ പ്രയാസമുള്ളത്. എന്നാൽ ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയായി? അത് ഉച്ചരിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ ഇത് തജ്വീദിൻ്റെ ഭാഗമല്ല എന്നുള്ള ഇതൊക്കെ അഭിപ്രായപ്പെട്ടവരുണ്ട്, സ്വർഫിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ തജ്വീദ് പണ്ഡിതന്മാർ വിശദീകരിച്ച സംഗതിയാണ്. പിന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സിഫാത്തുൽ ഹുറൂഫ് മഖാരുൽ ഹുറൂഫിനെ പോലെ തന്നെ 17 എണ്ണമുണ്ട് എന്ന് എണ്ണത്തിന് വേണ്ടി ഇതിൽ കൂട്ടിയതാണ് എന്നും, അതല്ല, അത് സിഫത്ത് തന്നെയാണ് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഏതായിരുന്നാലും നമ്മൾ സിഫത്ത് ആണ് എന്ന നിലക്കാണ് ഇവിടെ അത് പഠിക്കുന്നത്. ഏതായിരുന്നാലും വിപരീതമുള്ള സിഫത്തുകൾ ഈ 10 എണ്ണം നമ്മൾ പറഞ്ഞു. ഹംസ്, അതുപോലെ ഷിദ്ദത്ത്, റഖാവത്ത്, ഇൻഫിത്താഹ്, അതുപോലെ തന്നെ ഇത്തുബാഖ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സിഫത്തുകൾ ഓരോന്നും കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി നമ്മൾ വിശദീകരിച്ചു. ഇൻഷാ അള്ളാഹ് അടുത്ത എപ്പിസോഡിൽ വിപരീതമില്ലാത്ത സിഫത്തുകൾ, പ്രത്യേകിച്ച് നമുക്ക് പരിചയമുള്ള സിഫത്തുകളായ കൽക്കലത്ത് പോലെയുള്ളതൊക്കെ ഇൻഷാ അള്ളാഹ് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തന്നെ അവൻ്റെ വിശുദ്ധ ഖുർആൻ ശരിയായ രീതിയിൽ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാനും അതിലൂടെ നമ്മുടെ ഖുർആൻ പാരായണം കുറ്റമറ്റതാക്കി മാറ്റുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. وصلى الله على نبينا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.
0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തജ്വീദ് പഠനം, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ അടുത്തറിയാൻ സഹായിക്കുന്ന പരിപാടിയിൽ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന ക്ലാസിൻ്റെ ആറാം ഭാഗമാണ് കേട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുള്ള സമീർ മദീനി.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഒക്കെ ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇതിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ഏഴാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅ

أفرأيتم الماء الذي تشربون أنتم أنزلتموه من المزن

നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 56-ാം അധ്യായമായ സൂറത്തുൽ വാഖിഅയാണ് ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.

0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: أأتخذ من دونه آلهة إن يردني الرحمن بضر لا إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ 23 മുതൽ 27 ഉൾപ്പെടെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തത്. ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ അടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച 3 പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രകഥയാണ് 13-ാമത്തെ ആയത്ത് മുതൽ ഇതുവരെയുള്ള ആയത്തുകളിലായി അള്ളാഹു വിശദീകരിക്കുന്നത്. അതിൻ്റെ അർത്ഥവും ആശയവും പറയുന്നതിന് മുമ്പായി പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ആ ഭാഗമൊന്ന് ശ്രദ്ധിക്കുക. അതിൽ 23-ാമത്തെ ആയത്തൊന്ന് നോക്കൂ. അഅത്തഖിദു മിൻ ദൂനിഹി എന്ന് ഓതുക ശരിയായ പാരായണമല്ല. അഅത്തഖിദു മിൻ ദൂനിഹി എന്നതാണ് അവിടുത്തെ പാരായണം. മിൻ എന്നതിലെ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം, കാരണം അതിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം ദാലാണ്. എന്നാൽ അതേസമയം ആലിഹത്തൻ എന്ന് പറയുന്നതിലെ തൻവീനിനെ ആലിഹത്തൻ എന്നു തന്നെ വ്യക്തമാക്കി ഉച്ചരിക്കണം, കാരണം അതിന് ശേഷമുള്ളത് ഹംസാണ്. അത് കഴിഞ്ഞ് ഇൻ യുരീദിനി റഹ്മാനു എന്ന പാരായണം ശരിയായ രീതിയല്ല, മറിച്ച് ഈയുരിദിനി റഹ്മാനു എന്നതാണ് അവിടുത്തെ പാരായണ രീതി. ബിദുറിൻ എന്ന് വ്യക്തമാക്കി ഓതുകയല്ല വേണ്ടത്, മറിച്ച് ആ തൻവീനിനെ ലാമിലേക്ക് ലയിപ്പിച്ച് എന്നാൽ മാണിക്കാതെ ആ രൂപത്തിലാണ് അവിടെ ഓതേണ്ടത്. ഷെയ് അൻ എന്ന് പറയുന്നിടത്തും ഒരു തൻവീനുണ്ട്. ആ തൻവീനിനെ അതിനുശേഷം വന്നിട്ടുള്ളത് വാവായതുകൊണ്ട് വാവിൽ ലയിപ്പിച്ചുകൊണ്ട് ഇതാം ചെയ്ത് അന്നത്തോടുകൂടി മണിച്ചുകൊണ്ട് ഓതണം എന്നതാണ് നിയമം. ഷെയ് ഔലായും അത് കഴിഞ്ഞ അടുത്ത ആയത്തിലും ഇതുപോലെ തൻവീൻ വന്നിട്ടുണ്ട്. ഇന്നി എന്ന് പറയുന്നിടത്ത് സുക്കൂനുള്ള നൂന് മണിച്ചോദനം ഇന്നി, അത് ശ്രദ്ധിക്കുക. ഇതൻ ലഫി അല്ല ഇന്നി എന്ന് പറയുന്നിടത്ത് മണിക്കണം. അവിടെ മദ്ദുണ്ട്, ഇന്നീ എന്ന് നീട്ടിയോ അതല്ലെങ്കിൽ സാധാരണത്തെ ഒരു പാരായണം പോലെ ഒരു തൊബേഴിയായ മദ്ദോടുകൂടി അത്ര അധികം നീട്ടാതെയോ ഓതാവുന്നതാണ്. മദ് മുംഫസിലാണ്. ബിറബ്ബിക്കും ഫസ്മഊൻ, ബിറബ്ബിക്കും ഫസ്മഊൻ. അവിടെ ബിറബ്ബിക്കും എന്ന് പറയുന്നിടത്ത് നൂന് ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കി ഓതണം. ശേഷം ഫാ ആണ് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും അതിനൊരു അവ്യക്തത വരാൻ രണ്ട് ചുണ്ടുകൾ പൂട്ടി ഉച്ചരിക്കുമ്പോഴാണ്, പരസ്പരം ബന്ധിപ്പിച്ച് ഉച്ചരിക്കുമ്പോഴാണ് മീം ഉണ്ടാകുന്നത്. ബിറബ്ബിക്കും ഫസ്മഊൻ. അവിടെ ആ മീം ഫായിൽ ലയിച്ചു പോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യമാണ് ഈ അഞ്ച് ആയത്തുകളിലായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പാരായണ നിയമങ്ങൾ. അതോടൊപ്പം കൂടുതൽ പഠനങ്ങൾക്ക് സമയം കണ്ടെത്തണമെന്നും പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ നല്ല ഒരു ഖാരിഇന്റെ പാരായണം ശ്രദ്ധിച്ച് പരമാവധി നമ്മുടെ ഖുർആൻ ഒത്ത് നന്നാക്കണമെന്നും പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതിൻ്റെ ഒരു ആശയത്തിലേക്ക് കടക്കുമ്പോൾ വാക്കുകളുടെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒന്നാമത്തേത് അത്തഹിദു മിൻ ദൂനിഹി, ഇത്തഹദ സ്വീകരിച്ചു ഉണ്ടാക്കി എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആദ്യത്തെ അ എന്നത് ചോദ്യവാക്കാണ്, ഒരു യെസ് ഓർ നോ, അതെ അല്ലെങ്കിൽ അല്ല എന്ന ഉത്തരം വരുന്ന ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അ. അ അത്തഹിദു, ഞാൻ സ്വീകരിക്കുകയോ, മിൻ ദൂനിഹി അവനെ കൂടാതെ, അഥവാ ആ നാട്ടിലേക്ക് ഒരു ജനതയെ നിയോഗിച്ചു, ആ ജനതയിലേക്ക് ഒരു മൂന്ന് പ്രവാചകന്മാരെ നിയോഗിച്ചു, ആ പ്രവാചകന്മാർ ആ സമൂഹത്തോട് സംസാരിച്ചു, ആ സമൂഹം പ്രവാചകന്മാരെ നിഷേധിച്ചു തള്ളി. ആ സന്ദർഭത്തിൽ ഒരാൾ വന്ന്, നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നില്ല, അവർ പ്രതിഫലം പറ്റാത്തവരല്ലേ, നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം, അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് തടസ്സമാണുള്ളത് എന്നൊക്കെ ചോദിച്ചതിന് ശേഷം അടുത്ത അദ്ദേഹം പറയുന്ന വാചകമാണ്, ആ മൂന്ന് പ്രവാചകന്മാരിൽ വിശ്വസിച്ച നല്ലവനായ ആ വ്യക്തി പറയുന്ന വാചകമാണ് ആ അത്തഹിദു, ഞാൻ സ്വീകരിക്കുകയോ മിന്ദൂനിഹി അള്ളാഹുവിനെ കൂടാതെ ആലിഹത്തൻ, ഇലാഹ് എന്നതിൻ്റെ ബഹുവചനമാണ് ആലിഹ, ആരാധ്യന്മാർ. അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ ഞാൻ സ്വീകരിക്കുകയോ, അള്ളാഹു എങ്ങനെയുള്ളവനാണ്, ഇൻ യുരിദ്, ഇൻ യുരിദ് അറാദ യുരീദു മുറാദ് ഇറാദത്ത്, അറാദ യുരീദു ഇറാദത്ത് മുറാദ്. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കാറുള്ള വാക്കാണ് മുറാദ് എന്ന വാക്ക്, ഉദ്ദേശം. യുരീദു അള്ളാഹു ഉദ്ദേശിച്ചു, ഇൻ യുരീദ് അവൻ ഉദ്ദേശിച്ചാൽ, നീ എനിക്ക്, ആരുദ്ദേശിച്ചാൽ, അർ റഹ്മാൻ പരമകാരുണികൻ എനിക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ, ബിദുരിൻ ഒരു ദുർ ഒരു ബുദ്ധിമുട്ട്, ലാ തുഗനി പ്രയോജനപ്പെടുകയില്ല, അന്നി എനിക്ക്, ഷഫാഅത്തുഹും അവരുടെ ശുപാർശ, ഷഫാ ശുപാർശ പ്രയോജനപ്പെടുകയില്ല, ഷൈ അൻ ഒന്നും തന്നെ, അവരുടെ ശുപാർശ കൊണ്ട് എനിക്കൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല, വലാ യുങ്ഖിദൂൻ അവരെന്നെ രക്ഷപ്പെടുത്തുകയുമില്ല, അൻഖദ യുങ്ഖിദു രക്ഷപ്പെടുത്തുക. അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുകയോ അവനെ അള്ളാഹുവിനെ കൂടാതെയുള്ള ആരാധ്യന്മാരെ ഞാൻ സ്വീകരിക്കുകയോ, എന്താണ് അങ്ങനെ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം, റബ്ബിനെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിക്കാനുള്ള കാരണം, സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്, പരമകാരുണ്യകൻ എനിക്കൊരു ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചാൽ അവരുടെ ശുപാർശകളൊന്നും ഒരു പ്രയോജനവും ചെയ്യുകയില്ല, അവർക്കെന്നെ രക്ഷപ്പെടുത്താനും കഴിയില്ല. അള്ളാഹു എനിക്ക് ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹു എനിക്കൊരു കാരുണ്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടഞ്ഞു വെക്കാനും ആർക്കും കഴിയില്ല. പിന്നെന്തിനെ ഞാൻ റബ്ബല്ലാത്തവരെ ആരാധിക്കുന്നത്? അങ്ങനെ ഞാൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ, ഇന്നി 24-ാമത്തെ ആയത്ത് നോക്കൂ, ഇന്നി തീർച്ചയായും ഞാൻ, ഇതൻ അപ്പോൾ, ലഫി ളലാലിൻ വഴികേടിൽ തന്നെയാണ്. മുബീൻ വ്യക്തമായ, ഇന്നീ ഇദൽ ഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും ഞാൻ അപ്പോൾ വ്യക്തമായ വഴികേടിലായിത്തീരും. അള്ളാഹുവല്ലാത്ത ആരെയെങ്കിലും ആരാധ്യന്മാരായി സ്വീകരിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ വ്യക്തമായ വഴികേടിലായി. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, സ്വാഹിബു യാസീൻ, യാസീനിലെ വ്യക്തി എന്ന് മുഫസ്സിറുകൾ ചരിത്രകാരന്മാർ ഈ സംഭവം വിശദീകരിക്കുന്നിടത്ത് എടുത്തു പറയാറുള്ള പ്രവാചകന്മാരിൽ വിശ്വസിച്ച മുവഹിദായ അള്ളാഹുവിൻ്റെ മതത്തിൽ നിലനിൽക്കാൻ ശ്രമിച്ച വ്യക്തി തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഇന്നി, തീർച്ചയായും ഞാൻ, ഇന്ന പ്ലസ് അന, ഇന്നയും അനയും കൂടി ചേർന്നതാണ്. ഇന്നി, തീർച്ചയായും ഞാൻ, ആമൻതു, ഞാൻ വിശ്വസിച്ചു, ബിറബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ, ഫസ്മഊൻ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കിൻ, നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോളിൻ, നിങ്ങളുടെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഖൈല, അദ്ദേഹത്തോട് പറയപ്പെട്ടു. ഇത് നേരത്തെ 25-ാമത്തെ ആയത്ത് ഫസ്മഊൻ വരെയുള്ളത് ഐഹിക ജീവിതത്തിൽ സ്വാഹിബു യാസീൻ അഥവാ ആ ഗ്രാമത്തിലെ പ്രവാചകന്മാരിൽ വിശ്വസിച്ച മുസ്ലിമായിത്തീർന്ന വ്യക്തി ഐഹിക ജീവിതത്തിൽ തൻ്റെ ജനതയോട് സംസാരിക്കുന്ന വാചകങ്ങളാണ്. ഇനി 24-ാമത്തെ ആയത്ത് നോക്കൂ. ഖൈല, അദ്ദേഹത്തോട് പറയപ്പെട്ടു. ഇത് മരണശേഷമുള്ള, അദ്ദേഹത്തിൻ്റെ മരണശേഷമുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. ഉദുഖൽ, നീ പ്രവേശിക്കുക, അൽ ജന്നത, സ്വർഗത്തിലേക്ക്. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ലൈത, ആയിരുന്നുവെങ്കിൽ, ഖൗമീ, എൻ്റെ സമൂഹം, യഅലമൂൻ, അറിയുന്നവർ, യാ ലൈത, ലൈത എന്നുള്ളത് ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള ഒരു വാക്കാണ്. ഇങ്ങനെ ആയിത്തീർന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എല്ലാ ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കാനല്ല ലൈത്ത ഉപയോഗിക്കുക, ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു രൂപമാണ് ലൈത്ത. യാ ലൈത്ത കൗമീ യഅലമൂൻ, എൻ്റെ സമൂഹം ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അറിയുമോ? അറിയില്ല. കാരണം മരണശേഷമാണ് അദ്ദേഹത്തോട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് പറയുന്നത്. എനിക്ക് ആ പ്രവാചകന്മാരിൽ വിശ്വസിച്ചതിനാൽ ലഭിച്ച സ്വർഗത്തെ സംബന്ധിച്ച്, സ്വർഗപ്രവേശനം സാധ്യമായതിനെ സംബന്ധിച്ച് അവരറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹം തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണ് ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇനി 27-ാമത്തെ ആയത്ത് നോക്കൂ. എന്തുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്? ബിമാ ഓഫറ ലി, ഓഫറ എന്ന് പറഞ്ഞാൽ പൊറുത്തു, മഗ്ഫിറത്ത്, ലീ എന്നോട്, എൻ്റെ റബ്ബ്, റബ്ബി എൻ്റെ റബ്ബ്, അപ്പം എൻ്റെ റബ്ബ് എനിക്ക് പൊറുത്തു തന്നതിനാൽ, ബിമാ ഓഫറ, പൊറുത്തു തന്നതുകൊണ്ട്, ലീ എനിക്ക്, റബ്ബി എൻ്റെ രക്ഷിതാവ് എനിക്ക് പൊറുത്തു തന്നതുകൊണ്ട്, വജഅലനി, അവൻ എന്നെ ആക്കിയതുകൊണ്ടും, മിനൽ മുക്രമീൻ, ആദരിക്കപ്പെട്ടവരിൽ, എൻ്റെ റബ്ബ് എന്നെ ആദരിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുത്തിയതുകൊണ്ടും എൻ്റെ രക്ഷിതാവ് എനിക്ക് പൊറുത്തു തന്നതുകൊണ്ടും ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. ഇതെൻ്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു. ഇതാണ് ഈ ആയത്തുകളുടെ നേർക്കുനേരെയുള്ള അർത്ഥം. വാക്കുകളുടെ അർത്ഥം നമ്മുടെ ഓർമ്മയിൽ ഒരു തവണ പറഞ്ഞതുകൊണ്ട് നിന്നുകൊള്ളണമെന്നില്ല. അതിൻ്റെ ഒരു ചെറിയ വിശദാംശം, ചെറിയൊരു വിശദീകരണം പറയുന്നു. ആ സന്ദർഭത്തിൽ ഒന്നുകൂടെ വാക്കുകളുടെ അർത്ഥം പറയാം, അതൊന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. സൂറത്ത് യാസീനിൻ്റെ തുടക്കം നമ്മൾ കേട്ടിരുന്നു, ഓർക്കുന്നുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം സ്ഥാപിക്കുകയാണ്. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, ഈ തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും നിങ്ങൾ പ്രവാചകന്മാരിൽപ്പെട്ടവൻ തന്നെയാകുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജനതയുടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംബോധിത സമൂഹത്തിൻ്റെ ഉദാഹരണം വിശദീകരിച്ചു. അവർ വിശ്വസിക്കാൻ പോകുന്നില്ല, കാരണം അവരിൽ പല ആളുകളുടെയും കഴുത്തുകളിൽ അല്ലാഹു ചങ്ങല സ്ഥാപിച്ചിരിക്കുന്നു. തല ഉയർത്തി സത്യം കാണാൻ, തല താഴ്ത്തി സത്യം കാണാനുള്ള കഴിവ് അവർക്കില്ലാത്ത വിധം അവർ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് 13-ാമത്തെ ആയത്ത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരാശ്വാസം എന്നോണം, പ്രവാചകരെ നിങ്ങൾ മാത്രമല്ല കളവാക്കപ്പെട്ടിട്ടുള്ളത്, നിങ്ങളെ മാത്രമല്ല ജനങ്ങൾ പരിഹസിച്ചു തള്ളിയിട്ടുള്ളത്, മുൻഗാമികളായ പ്രവാചകന്മാരുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ സ്ഥിതിഗതികൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ന് പ്രവാചകനെയും പ്രബോധക സമൂഹത്തെയും ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാരെ ധിക്കരിച്ച ഒരു സമൂഹത്തിൻ്റെ ഉദാഹരണം ഇവിടെ വിശദീകരിക്കുന്നത്. അതിൻ്റെ ഒരു അവസാന ഭാഗത്തിലാണ് നമ്മളുള്ളത്. എന്താണ് ഇവിടെ പറയുന്നത്? ആ വ്യക്തി അള്ളാഹുവോട്, തൻ്റെ സമൂഹത്തോട്, ആ വ്യക്തി തൻ്റെ സമൂഹത്തോട് പറയുന്നു, അത്തഖിദു മിൻ ദൂനിഹി ആലിഹ, ഞാൻ അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിക്കുകയോ, അള്ളാഹുവാണെങ്കിലോ ഈ യുരിദിൻ റഹ്മാൻ പരമകാരുണ്യകൻ എനിക്കുദ്ദേശിച്ചാൽ ബിദുറിൻ ഒരു ബുദ്ധിമുട്ട്, ലാ തുഗനി അന്നി ഷഫാഅത്തുഹും ഷൈആ, അവരുടെ ഒരാളുടെയും ശുപാർശ ഉപകാരപ്പെടുകയില്ല, വലാ യുൻഖിദൂൻ, എന്നെ രക്ഷപ്പെടുത്താനും കഴിയില്ല, എൻ്റെ രക്ഷയും എൻ്റെ ശിക്ഷയും തീരുമാനിക്കുന്നത്, എനിക്ക് ഭാഗ്യവും നിർഭാഗ്യവും തീരുമാനിക്കുന്നത്, എനിക്ക് സന്താനം നൽകുന്നതും നൽകാതിരിക്കുന്നതും, എനിക്ക് രോഗം നൽകുന്നതും രോഗത്തെ സുഖപ്പെടുത്തുന്നതും, എനിക്ക് ഐശ്വര്യങ്ങൾ നൽകുന്നതും എന്നെ ദരിദ്രനാക്കുന്നതും അള്ളാഹുവാണ്. ഇതിലൊരാൾക്കും ഒരു പങ്കുമില്ല, ഒരാൾക്കും എന്നെ രക്ഷപ്പെടുത്താനും കഴിയില്ല, ഒരാളുടെ ശുപാർശയും റബ്ബിൻ്റെ ഈ കലാകതിറുകളെ തടയാൻ സാധ്യവുമല്ല. ഇതാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. എല്ലാ കാലഘട്ടങ്ങളിലും അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിച്ചിരുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ ഇതായിരുന്നു. എന്തായിരുന്നു? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അള്ളാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്തുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നൽകുന്നു. അവരുടെ മനസ്സിലുള്ള താല്പര്യം എന്താണ്? ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ, സഹായാർത്ഥന നടത്തുമ്പോൾ, അവർക്ക് ബലി നൽകുമ്പോൾ, അവർക്ക് നേർച്ച നേരുമ്പോൾ, ഞങ്ങളുടെ കാര്യങ്ങൾ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യും, ഞങ്ങളെ അവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. ഈ രണ്ടു വാദമാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഒന്നാമത്തെ വിഗ്രഹാരാധക സമൂഹം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത മുതൽ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിലെ മുശ്രിക്കുകൾ വരെയുള്ള എല്ലാവരും വാദിച്ചിരുന്നത്. രണ്ട് ആയത്തുകൾ ഈ വിഷയത്തിൽ നമ്മൾ ഓർത്തു വെക്കണം. 39-ാം അധ്യായം സൂറത്തു 39-ാം അധ്യായം സൂറ സുമറിലെ 3-ാമത്തെ ആയത്താണ്. ഒന്ന്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫ, നമുക്ക് പരിചയമുള്ളൊരു ആയത്താണ്. ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവരെ ഞങ്ങൾ ആരാധിക്കുന്നത്. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്, ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله, അല്ലാഹുവിനെ കൂടാതെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവയെ ആരാധിക്കുന്നവർ പറയുന്നു, ഹാഉല ഇശ്ഫാഉന ഇൻദ അല്ലാഹ്, ഇവർ അല്ലാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ്. അങ്ങനെ അല്ലാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്ത് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ, ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ ഈ ആരാധ്യ വസ്തുക്കൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയോടാണ് ഇദ്ദേഹം പറയുന്നത്, എൻ്റെ റബ്ബ് എനിക്കൊരു പ്രയാസം ഉദ്ദേശിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനോ പിന്നെ എൻ്റെ ബുദ്ധിമുട്ട് തീർക്കാനോ അവർക്ക് സാധിക്കുകയില്ല. അതല്ലെങ്കിൽ എൻ്റെ റബ്ബ് എനിക്കൊരു കാരുണ്യം ഉദ്ദേശിച്ചാൽ ആ കാരുണ്യത്തെ തടഞ്ഞുവെക്കാനും ആർക്കും സാധിക്കുകയില്ല. സൂറത്തു സുമറിലെ തന്നെ മറ്റൊരായത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാം, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്നല്ലാഹ്. പ്രവാചകരെ, മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ സമൂഹത്തോട് ചോദിക്കൂ, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവർ പറയുക തന്നെ ചെയ്യും, അല്ലാഹുവാണെന്ന്. ഖുൽ, എന്നാൽ നബിയെ പറയൂ, അഫ്രഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ല, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവയെ നിങ്ങൾ കണ്ടില്ലേ, ഇൻ അറാദനി അല്ലാഹു ബിളുറിൻ, എന്റെ റബ്ബ് എനിക്കൊരു പ്രയാസം ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന കാശിഫാതു ലുരിഹി, ആ പ്രയാസം നീക്കിക്കളയാൻ അവർക്ക് സാധിക്കുമോ, ഔ അറാദനി ബിറഹ്മത്തിൻ, അതല്ലെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് ഒരു കാരുണ്യം ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തിഹി, എന്റെ റബ്ബിന്റെ കാരുണ്യത്തെ പിടിച്ചുവെക്കാൻ അവർക്ക് സാധിക്കുമോ? ഖുൽ ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലു, നബിയെ പറയുക, എനിക്കെന്റെ റബ്ബ് മതി, ഭരമേൽപ്പിക്കുന്നവർ അവന്റെ മേലാകുന്നു ഭരമേൽപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് റബ്ബിന്റെ കാരുണ്യത്തെ തടയാൻ, അള്ളാഹുവിന്റെ അള്ളാഹു നൽകുന്ന ബുദ്ധിമുട്ടിനെ തടയാൻ ആർക്കും കഴിയില്ല. ഒരാളുടെ ശുപാർശ കൊണ്ടും ഒരാൾക്ക് ബലി നൽകിയാലും ഏതു സൃഷ്ടിയെ വിളിച്ച് സഹായമർത്ഥിച്ചാലും സാധ്യമല്ലെന്നുള്ള പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാഹിബു യാസീന്റെ, യാസീനിലെ നല്ലവനായ ആ വ്യക്തിയുടെ വാചകങ്ങളിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അദ്ദേഹം പിന്നെ പറയുന്നത് എന്താണ്? അള്ളാഹുവിനെ കൂടാതെ ഞാൻ ആരെയെങ്കിലും ആ നിലക്ക് വിളിച്ചു പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഇന്നി, തീർച്ചയായും ഞാൻ, ഇതൻ, അപ്പോൾ, ലഫീ ളലാലിൻ, വഴികേടിലാണ്, മുബീൻ, വ്യക്തമായ, ഞാൻ വ്യക്തമായ വഴികേടിലായിത്തീരും. അത് വലിയ വഴികേടാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, ഇന്നി ആമൻതു ബിറബ്ബികും ഫസ്മഊൻ, ഇന്നി, തീർച്ചയായും ഞാൻ, ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ബിറബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിൽ, ഫസ്മഊൻ, നിങ്ങൾ കേൾക്കുവിൻ, വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഒരു വിശ്വാസി ആ നിലക്കു തന്നെയാണ് ജീവിക്കേണ്ടത്. തൻ്റെ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതോടൊപ്പം, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാനൊരു വിശ്വാസിയാണെന്ന് ആർജവത്തോടുകൂടി ലോകത്തോട് പറയാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാവണം. അതാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിക്കുന്നത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ആയത്തും അത്തരമൊരാശയമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് എന്താണ് സംഭവിച്ചത്? തൻ്റെ വിശ്വാസം അദ്ദേഹം പ്രഖ്യാപിക്കുന്നതോടുകൂടി അദ്ദേഹത്തെ എല്ലാവരും കല്ലെറിഞ്ഞ് അദ്ദേഹം മരണം വരിച്ച് രക്തസാക്ഷിയായി പരലോകത്തെത്തുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറയുകയാണ്, നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. ആ സന്ദർഭത്തിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആഗ്രഹമാണ്, എനിക്ക് സ്വർഗം കിട്ടിയത് എൻ്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. സുഹൃത്തുക്കളെ, ഒരു ഗുണകാംക്ഷയുള്ള ഒരു നല്ല പ്രബോധകന്റെ, ഒരു നല്ല വിശ്വാസിയുടെ മനോഭാവമാണത്. ഒരു വിശ്വാസി എപ്പോഴും ഈ രൂപത്തിൽ ആളുകളോട് ഗുണകാംക്ഷയുള്ളവനാവണം. ഇന്നിലക്കും നാസിഹുൻ അമീൻ, പ്രവാചകന്മാർ തങ്ങളുടെ ജനതയോട് പറഞ്ഞിരുന്ന വാചകം ഖുർആനിൽ വായിക്കാം, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ഗുണകാംക്ഷയാകുന്നു. ഇവിടെ ഈ ആയത്തിനെ സംബന്ധിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, നസഹ ഖൗമഹു ഫീ ഹയാതിഹി, അദ്ദേഹം തൻ്റെ ജീവിത കാലഘട്ടത്തിൽ തൻ്റെ ജനതയോട് ഗുണകാംക്ഷ കാണിച്ചു. അതെങ്ങനെയാണ്? യാ ഖൗമിത്തബിഉൽ മുർസലീൻ, ജനങ്ങളെ, നിങ്ങൾ ഈ പ്രവാചകന്മാരെ വിശ്വസിക്കണം. അത് ആ ജനതയോടുള്ളൊരു ഗുണകാംക്ഷയുടെ ഭാഗമാണ്, നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് സ്നേഹത്തോടെ അവരോട് പറയുകയാണ്. പിന്നെയോ വബാഅദ മമാതിഹി ഫീ ഖൗലിഹി, ആ ഗുണകാംക്ഷ അവർ കല്ലെറിഞ്ഞപ്പോൾ, അവർ അക്രമം അഴിച്ചുവിട്ടപ്പോൾ അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല, മരണശേഷവും ആ ഗുണകാംക്ഷ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ്? യാ ലൈത ഖൗമി യഅലമൂൻ, എനിക്ക് കിട്ടിയ സ്വർഗം അതവരറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്കും സ്വർഗത്തിൽ പോകാവുന്ന ശരിയായ വിശ്വാസം സ്വീകരിക്കാമല്ലോ എന്ന നല്ല ഒരു നാസിഹായി, നല്ല ഒരു നസ്വേഹത്തിൻ്റെ ഉടമയായിട്ടാണ് ആ മഹാനായ വ്യക്തിത്വത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം തബരി റഹ്മഹുല്ലാ, ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി തുടങ്ങിയ ആളുകളൊക്കെ ഇമാം തബറാനിയിൽ വന്നിട്ടുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? ഉറവത്തു ബിനു മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു, സഖീഫ് ഗോത്രക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്ന് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നു. മതം സ്വീകരിച്ചതിന് ശേഷം, വിശ്വാസിയായതിനു ശേഷം അദ്ദേഹം പറയാണ്, നബിയെ, ഞാൻ എൻ്റെ നാട്ടിൽ പോയി ഇത് പറയട്ടെ, ഇത് പ്രചരിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നി അഖാഫു അൻ യഖ്തുലുക്, നിന്നെ അവർ വധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നീ ഇങ്ങനെ പോയി പറഞ്ഞാൽ അവർ നിന്നെ വധിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ, ഇൻ കുൻതു നാഇമൻ മാ ഐഖലൂനി, ഞാൻ ഉറങ്ങുകയാണെങ്കിൽ അവരെന്നെ ഉണർത്തുക പോലുമില്ല, എൻ്റെ ഉറക്കത്തിൽ പോലും എന്നെ ശല്യം ചെയ്യാത്ത ആളുകളെ അവരെന്നെ എങ്ങനെ വധിക്കാനാണ്? അദ്ദേഹം ചൊല്ലുന്നു, യാ മഅശറ സഖീഫ്, ഏ സഖീഫുകാരെ, നിങ്ങൾ ലാത്തയെ ആരാധിക്കരുത്, നിങ്ങൾ ഉസ്സയെ ആരാധിക്കരുത്. അസ്ലിമു തസ്ലിമു, നിങ്ങൾ മുസ്ലിങ്ങളാവുകിൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. അവസാനം അദ്ദേഹം മരിച്ചു വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ മസലുഹു കമസലി സ്വാഹിബി യാസീൻ, അദ്ദേഹത്തിൻ്റെ ഉദാഹരണം യാസീനിൽ അല്ലാഹു വിശദീകരിച്ചു തന്ന മഹാനായ വ്യക്തിയെപ്പോലെയാകുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതായി തഫ്സീറുകളിൽ ആ സംഭവം എടുത്തുദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ആ രൂപത്തിൽ പ്രബോധകനാവാനും ഗുണകാംക്ഷിയാവാനും നല്ല വിശ്വാസിയാവാനും നമുക്ക് സാധിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ചരിത്ര കഥകളിൽ അല്ലാഹു നമുക്ക് നൽകുന്ന ഗുണപാഠം എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആയത്തുകൾ വളരെ വേഗത്തിൽ ഒരു തവണ കൂടി അതിൻ്റെ അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അത്തഖിദു മിൻ ദൂനിഹി ആലിഹതൻ ഇൻ യുരിദുനി റഹ്മാൻ, അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ ഞാൻ സ്വീകരിക്കുകയോ പരമകാരുണ്യകൻ എനിക്കുദ്ദേശിച്ചാൽ ബില്ലുരിനൊരു ബുദ്ധിമുട്ട്. ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈആ, അവരുടെ ശുപാർശ എനിക്ക് ഒട്ടും പ്രയോജനപ്പെടുകയില്ല. വലാ യുൻഖിദൂൻ, അവരെന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. ഇന്നി ഇതല്ല ഫി ളലാലിൻ മുബീൻ, മാത്രവുമല്ല ഞാൻ അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിച്ചാൽ വ്യക്തമായ വഴികേടിലായി തീരുകയും ചെയ്യും. ഇന്നി തീർച്ചയായും ഞാൻ ആമൻതു, ഞാൻ വിശ്വസിച്ചു. ബി റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ. ഫസ്മാവൂൻ, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുവിൻ. തൈല, അദ്ദേഹത്തോട് പറയപ്പെടും മരണശേഷം. അങ്ങനെ അദ്ദേഹത്തെ അവർ വധിച്ചു. മരണശേഷമുള്ള കാര്യമാണ് അടുത്ത രണ്ട് ആയത്തുകളിൽ പറയപ്പെടുന്നത്, വിശദീകരിക്കുന്നത്. തൈല, അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ഖാല, അപ്പോൾ അദ്ദേഹം പറയുന്നു, യാ ലൈത ഖൗമീ യഅലമൂൻ, എൻ്റെ ജനത ഇതറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ബിമാ ഗഫറലി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നതിനാൽ. വജഅലനി മിനൽ മുക്കറമീൻ, എന്നെ ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട്. ഈ ആയത്തുകൾ സൂറത്തു യാസീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന നിലക്ക് അതിനെ മനസ്സിലാക്കുകയും ഗുണപാഠങ്ങൾ സ്വീകരിക്കുകയും അതിനെ ശിരസാവഹിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, ഖുർആനിലെ സൂറത്തു യാസീനിലെ 23 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ്. ഖുർആനിലെ സൂറത്തു യാസീനിലെ 23 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് ബഹുമാനനായ നിഷാദ് സലഫി ഇന്ന് വിശദീകരിച്ച് ക്ലാസ് എടുത്തത്.
2: ആത്മീയ ജ്ഞാനത്തിന്റെ ആദ്യ അറിവുകളുമായി ഈ മദ്രസ. മതത്തിന്റെ ആദ്യ പാഠങ്ങൾ ചെറുപ്രായത്തിൽ അറിഞ്ഞു തുടങ്ങണം. മദ്രസകൾ നിർവഹിക്കുന്ന ധർമ്മമതാണ്. പല കാരണങ്ങളാൽ ഈ പരിശീലനക്കളരി ലഭിക്കാതെ പോയവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന വ്യവസ്ഥാപിത സംരംഭം ഈ മദ്രസ. സത്യാന്വേഷിയുടെ പാത, നേർരേഖ. ഇസ്ലാമിലെ വിശ്വാസ കർമ്മ രംഗങ്ങളിലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള വിഷയങ്ങളിൽ പ്രമാണസഹിതം യഥാർത്ഥ നിലപാട് വ്യക്തമാക്കുന്നു. ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾക്കിടയിലെ തർക്ക വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് രൂപീകരിക്കാൻ പ്രോഗ്രാം ഉപയുക്തമാകും. നേർരേഖ. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം. വോയിസ് ഓഫ് പീസ്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ ടെലിക്യൂസ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസ് പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നാം എല്ലാവർക്കും അറിയാം അല്ലാഹു സുബ്ഹാന തആല അയച്ചിട്ടുള്ള ആ ഒരു വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ നാം എല്ലാവരും ഒരു ദിവസം നമ്മൾ എത്ര നേരം അതിന് ചെലവഴിക്കുന്നുണ്ട്, എത്ര നേരം നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യലുണ്ട്. നമ്മളെല്ലാം സ്കൂളത്തെ പഠനവും അതേമാതിരി മറ്റു ഈ ഭൗതിക ജീവിതത്തിലെ പഠനവും നമ്മൾ എത്രത്തോളം സമയം നമ്മൾ ചെലവഴിക്കുന്നോ അതിനെക്കാട്ടിയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ. നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിനർത്ഥത്തിലേക്ക് നമ്മൾ പോവുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും അത് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മൾ മെയിനായിട്ടുള്ള നമ്മളൊരു ലൈഫിലെ എയിം. അപ്പോൾ അള്ളാഹു സുബ്ഹാന തആല ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാന തആല പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിനെ പറ്റിയിട്ട്. സൂറത്തുൽ അള്ളാഹു സുബ്ഹാന തആല പറയുന്നതായി കാണാം, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. എന്താണ് അള്ളാഹു സുബ്ഹാന തആല ഇതിൽ പറയുന്നത്? വലഖദ് യസ്സർനൽ ഖുർആൻ, തീർച്ചയായും ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ലിദ്ദിക്രി, ആലോചിച്ച് മനസ്സിലാക്കാൻ. ഫഹൽ മിൻ മുദ്ദക്കിർ, എന്ത്? അള്ളാഹു സുബ്ഹാന തആല എല്ലാ മനുഷ്യന്മാരെയും വിളിച്ചിട്ട് ചോദിക്കുകയാണ്. അള്ളാഹു സുബ്ഹാന തആല ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് അള്ളാഹു സുബ്ഹാന തആല ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാന തആല ചോദ്യം ചോദിക്കുകയാണ്, ഫഹൽ മിൻ മുദ്ദക്കിർ, ആലോചിച്ച് മനസ്സിലാക്കുന്നതായി ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു സുബ്ഹാന തആല നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാന തആല നമുക്ക് അയച്ചിട്ടുള്ളത്. നമ്മൾ എത്ര പേര് നമ്മൾ അതിന് സമയം കണ്ടെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും ഖുർആൻ പഠിക്കുന്നതും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സമയം അത് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഖുർആൻ ടെലികാസ്റ്റ് പ്രോഗ്രാം. അപ്പം എല്ലാ ഞായറാഴ്ചകളും നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഇന്നത്തെ നമുക്ക് ഒരു എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണ് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് റേഡിയോ ഖുർആൻ ടെലികാസ്റ്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പേരൊന്നുകൂടി പറയോ. ശദ. ഓക്കെ ശദ, എവിടുന്നാണ് വിളിക്കുന്നത്? എവിടെയാണ് സ്ഥലം? ആ ഓക്കെ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആറാം ക്ലാസ്സിൽ. മാഷാല്ലാ. ഓക്കെ, മദ്രസയില് പോകാറുണ്ടോ? ഓക്കെ, അപ്പോ സ്കൂളിൽ മാത്രാണല്ലേ പോകുന്നത്? ഓക്കെ ഓക്കെ, ഹോസ്റ്റലാണല്ലേ. ഓക്കെ, ഇതിനു മുന്നേ ടെലികാസ്റ്റിലേക്ക് വിളിച്ചിരുന്നോ? ഖുർആൻ ടെലികാസ്റ്റിലേക്ക്? ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ സ്ഥിരമായിട്ട് വിളിക്കലുണ്ടല്ലേ? അല്ല, എല്ലാ ഇതിന് മുന്നത്തെ ആഴ്ച വിളിച്ചിരുന്നോ? കഴിഞ്ഞ വീക്ക്?
5: ഇല്ല.
4: ആ ഓക്കെ. ഇതിന് മുന്നേ സമ്മാനം എന്തെങ്കിലും നേടിയിരുന്നോ? അല്ല ഇത്. ആ ഓക്കെ. ശദ എത്ര ജുസ് ഹിഫ്ലാക്കി? മൊത്തം ഖുർആൻ പഠിക്കുന്നില്ലേ ഇപ്പം? ഓക്കെ, എത്ര ജുസ് ഹിഫ്ലാക്കി? എത്രയാണ്? ആറ് ജുസ്. ഓക്കെ, ഏതൊക്കെ ആറ് ജുസ് ആണത്? ബാക്കിൽ നിന്നാണോ മുന്നിൽ നിന്നാണോ? എങ്ങനെ? ക്ലിയർ ആയിട്ട് പറയോ, വോയിസ് ക്ലിയർ ആയില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത് അവസാനത്തെ രണ്ട് ജ്യൂസ് ആണ്. ശദ ആറ് ജ്യൂസ് പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ നമ്മള് ടെലികാസ്റ്റിൽ ചോദിക്കുന്ന പോർഷന് പറഞ്ഞാല് അവസാനത്തെ രണ്ട് ജ്യൂസ് ആണ് ഇൻഷാല്ല. അപ്പൊ റെഡിയല്ലേ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നാല്? അപ്പം അറിയാലോ, അപ്പൊ മൂന്ന് ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയാല് സമ്മാനം ഉണ്ടാവും ഇൻഷാല്ല. അപ്പൊ തുടങ്ങല്ലേ ഇൻഷാല്ല. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇൻഷാല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قال نوح الرب إنهم عصوني واتبعوا من لم يزده ماله واتبعوا

ഞാൻ ഈ പുതിയ വചനങ്ങൾ ഏത് സൂറത്തിലാണ്, സൂറത്തിന്റെ പേര് പറയണം എന്നാണ് ചോദ്യം. അപ്പൊ ഒന്നുകൂടി ചോദിച്ചു തരാം ഇൻഷാല്ലാ.

0: സൂറത്തുൻ നാസിയാത്ത്. സൂറത്തുൻ നാസിയാത്ത് ആണോ ശരിയുള്ള ആൻസർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇത് തന്നെയാണോ? ഉറപ്പാണോ? സൂറത്തുൻ നാസിയാത്ത് ഉറപ്പാണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സൂറത്തുൻ നാസിയാത്താണ് ശരിയായുള്ള ഉത്തരം ഇൻഷാല്ലാ. അപ്പൊ അങ്ങനെ രണ്ട് ചോദ്യത്തിനും കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞു. നമുക്കുള്ളത് ആകെ ഒരു ചോദ്യമാണ്, അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞാൽ സമ്മാനം ഉണ്ടാവും. റെഡിയാണോ? ഓക്കെ, അവസാനത്തെ ചോദ്യം ഈസിയാണ് ഇൻഷാല്ലാ. അപ്പൊ ചോദ്യം ഇതാണ്, സൂറത്തു തീൻ, സൂറത്തു തീൻ അറിയില്ലേ? ആ സൂറത്തു തീനില് എത്ര ആയത്തുകളുണ്ട് എന്നാണ് ചോദ്യം. പെട്ടെന്ന് പറയണം, ചെറിയൊരു സൂറത്താണ്, അപ്പൊ അതിൽ എത്ര ആയത്തുകളുണ്ട്, ആയത്തിന്റെ എണ്ണാണ് പറയേണ്ടത് ഇൻഷാല്ലാ. അവിടെ ആരും അടുത്ത് ആരും ഇല്ലാലോ, ഖുർആൻ തുറന്നു വെച്ചിട്ടില്ലാലോ. എട്ട് ആയത്താണ് പറഞ്ഞിട്ടുള്ളത്. എട്ടായത്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഉറപ്പാണോ? ഓക്കെ, അപ്പം എട്ടാണ് ശരിയായുള്ള ഉത്തരം ഇൻഷാല്ലാ. അപ്പൊ അൽഹംദുലില്ലാ, മൂന്ന് ചോദ്യത്തിനും കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധ. അപ്പൊ ഇൻഷാല്ലാ, അപ്പം പ്രത്യേക സമ്മാനം ബി സി ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അപ്പൊ ഇൻഷാല്ലാ, അപ്പൊ ഇനിയും ടെലികിസിലേക്ക് വിളിക്കണം, എല്ലാ ആഴ്ചയും വിളിച്ചോണ്ടിരിക്കണം. ഓക്കെ, പിന്നെ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഇല്ലേ പീസ് റേഡിയോയില്? ആ അവിടെ അഡ്രസ് ഒന്ന് സെൻഡ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ വീട്ടിൽ എല്ലാരോടും സലാം പറയണം ഇൻഷാല്ലാ. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഖുർആൻ ടെലികിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഇദാൻ മുഹമ്മദ്.
0: പേരൊന്നും കൂടി പറയോ.
1: ഇദാൻ മുഹമ്മദ്.
0: സ്പെല്ലിംഗ് ഒന്ന് പറയോ, സ്പെല്ലിംഗ് എന്താണ്?
1: LIDHAN.
0: ഓക്കെ, ലിദാൻ മുഹമ്മദോ?
1: ആ
0: ആ. ഓക്കെ, മാഷാല്ലാ. അപ്പം ലിദാൻ എവിടുന്നാണ് വിളിക്കുന്നത്, എവിടെയാണ് സ്ഥലം?
1: തിരൂർ പറവന.
0: തിരൂർ. ഓക്കെ ഓക്കെ. ലിദാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്കൂളില്? ആറാം ക്ലാസ്സില്. മാഷാല്ലാ. മദ്രസയില് പോകാറില്ലേ? അതെന്താ മദ്രസയിൽ പോകാത്തെ, സ്കൂള് മാത്രേ ഉള്ളൂ? ഓക്കെ, ഇതുവരെ മദ്രസയിൽ പോയിട്ടില്ല. അപ്പം പോയിരുന്നു, ഇതിനു മുന്നേ പോയിരുന്നു, ഇതിനു മുന്നേ മദ്രസയിൽ പോയിരുന്നു. ആ ഇപ്പം അന്ന് നിർത്തിവെച്ചത് പിന്നെ അതെന്താണ് നിർത്തിവെച്ചത് മദ്രസ പോക്ക്?
1: അത് ഒന്നുമില്ല.
0: ഒന്നുമില്ല. ആ ഖുറാൻ പഠിക്കുന്നുണ്ട് ഇപ്പൊ വന്നാല്? ഖുറാന് ഹിഫ്ലാക്കുന്നുണ്ടോ? ഓക്കെ, അത് അതെവിടുന്നാണ് പഠിക്കുന്നത്? അപ്പം സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത്?
1: ഓൺലൈൻ ക്ലാസ് ഉണ്ട്.
0: ഓൺലൈൻ ക്ലാസ്, മാഷാല്ലാ. ഓക്കെ, അപ്പം ഡെയിലി പഠിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നുണ്ടോ ഖുറാന്? ഇന്നുണ്ടായിരുന്ന ക്ലാസ്? ഓക്കെ, അപ്പൊ അങ്ങനെ പഠിച്ചിട്ട് എത്ര ജുസ് ഹിഫ്ലാക്കി ഖുറാനില്? മൂന്ന് ജുസ്, മാഷാല്ലാ. ഏതൊക്കെയാണ് ആ മൂന്ന് ജുസ്? മാഷാല്ലാ, മൂന്ന് ജുസും പക്കല്ലേ? എവിടുന്ന് ചോദിച്ചാൽ ഉത്തരം പറയില്ലേ? ആ ഓക്കെ ഓക്കെ, അങ്ങനല്ലേ. അപ്പൊ ഞാൻ ഇൻഷാല്ലാ, അപ്പൊ ഇന്ന് അവസാനത്തെ രണ്ട് ജ്യൂസ് ചോദിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇൻഷാല്ലാ. അപ്പൊ നമ്മള് ടെലികിസിൽ അങ്ങനെയാണ് നമ്മളെ പോർഷൻസ് വരുന്നത്. അപ്പൊ അവസാനത്തെ രണ്ട് ജ്യൂസ് ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? റെഡി അല്ലേ? ഞാൻ ചോദിച്ചാല് ഉത്തരം പറയില്ലേ? കറക്റ്റായിട്ടുള്ള ഉത്തരം പറയില്ലേ ഇൻഷാല്ലാ. എന്നാ പിന്നെ നമുക്ക് ചോദ്യത്തിലേക്ക് നീങ്ങാം. അപ്പം ആ മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പം അതില് മൂന്നെണ്ണത്തിനും കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞാല് സമ്മാനം ഉണ്ടാവും. ലിദാന് സമ്മാനം വേണ്ടേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരംഭിക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, أعوذ بالله من الشيطان الرجيم.

0: മീമൂൻ. ബാക്കി ചോദിക്കോ. ബാക്കി ചോദിക്കോ. ബാക്കി ചോദി കറക്റ്റ് ആണ്. അടുത്തായി ചോദിക്കോ. كذلك العذاب والعذاب الآخرة أكبر لو كانوا يعلمون.
1: إن المتقين عند ربهم جنات النعيم أفنجعل المسلمين كالمجرمين
0: أفنجعل المسلمين كالمجرمين ما لكم كيف تحكمون. ഓക്കെ, കുഴപ്പമില്ല. അപ്പം രണ്ട് മൂന്ന് ആയത്ത് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല. അപ്പൊ നല്ല ട്യൂണിലും അതേമാതിരി തജ്വീദോടെ ഓതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട് ഇതാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പം ലിതാന് റെഡിയാണല്ലേ ഇൻഷാല്ല. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. أعوذ بالله من الشيطان الرجيم.

0: ഇപ്പൊ ആയത്ത് ഇപ്പോ ഓതിയ ആയത്തുകൾ ഏത് സൂറത്തിലാണ്? സൂറത്തിന്റെ പേര് പറയണം.
1: ശരിക്കും കേൾക്കണില്ല, ഒന്നും കൂടി പറയുക.
0: ഓക്കെ, ഒന്നും കൂടി പറയാൻ ചെയ്യാം.

ഇപ്പൊ ക്ലിയർ ആണോ ചോദ്യം? ഇപ്പം ക്ലിയർ ആണോ ചോദ്യം? ആ അപ്പൊ പെട്ടെന്ന് പറയണം, നമുക്ക് ഇനിയും കുറെ കോളർമാരൊക്കെ ഇല്ലേ. ലിതാൻ, ഇപ്പൊ ഓരോ ആയത്തുകൾ ഏത് സൂറത്തിലാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യല്ലേ. ഹാക്കയാണോ? കുറച്ചും കൂടി ഒന്ന് താഴത്തേക്ക് വാ. ഹാക്കല്ല, ഹാക്ക കഴിഞ്ഞ് കുറച്ച് താഴത്തേക്കുള്ള സൂറത്തുകൾ ഏതൊരു സൂറത്താണ്? ലിതാനും പഠിച്ച ഭാഗത്തു നിന്ന് തന്നെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇരുപത്തി ഒമ്പതാമത്തെ ജുസെന്നാണ് ചോദ്യം. ഇനെന്തായാലും പറയണം, ഇനെന്തായാലും പറയണം. സൂറത്തു നൂഹ് അല്ലാലോ. ഒരു ചാൻസും കൂടിയും, ഈ ഒരു ചാൻസിൽ പറയണം. എന്താണ്? മാരിജോ? ഇല്ലല്ല, മാരിജ് കുറച്ചുകൂടി ബാക്കോട്ടായില്ലേ. ചെറിയ ചെറിയ ആയത്തല്ല ഞാൻ ഓതിയത്. ഏത് സൂറത്തിലാവും? നൂന്. ഓ, ലിതാന് ബാക്കോട്ടേക്കാണ് പോണത്. ഞാൻ പറഞ്ഞ കുറച്ചുകൂടി താഴത്തേക്കാണ്. അപ്പം ഞാൻ എന്നാ ഉത്തരം പറയട്ടെ, എന്നാല് കിട്ടിയോ? എന്നാ പെട്ടെന്ന് ആ, എന്നൊന്നും കൂടി ഞാൻ ഓ ഓത്തരം ഒന്നും കൂടി, ഒരായത്തും കൂടി ഓത്തരം എക്സ്ട്രാ.

0: സഖർ, മാ സലകക്കും ഫീ സഖർ, ഏത് സൂറത്തിലാണത്? ചോദ്യത്തിലുള്ള ഉത്തരം അറിയോ? പെട്ടെന്ന് പറയണം, ഞാൻ ക്ലൂ തന്നില്ലേ? 29-ാമത്തെ ജുസിലാണ്. അതുപോലെ അറിയൂല, കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ ഓദ്യ വചനങ്ങൾ സൂറത്തുൽ മുദ്ദസ്സിർ, സൂറത്തുൽ മുദ്ദസ്സിർ പഠിച്ചില്ലേ? ഇതാണ്. ആ കുഴപ്പമില്ല. അപ്പം ആദ്യമായിട്ടാണോ ഖുർആൻ ടെലിഗസിലേക്ക് വിളിക്കുന്നത്? അല്ല, ഇതിന് മുന്നേ വിളിച്ചിട്ട് സമ്മാനം കിട്ടിയിരുന്നോ? ഇതിന് മുന്നേ വിളിച്ചിട്ട്? മാഷാല്ലാ. അപ്പം കുഴപ്പമില്ല, നമുക്ക് ഇനിയും കുറെ അവസരങ്ങൾ ഉണ്ടല്ലോ. നമുക്ക് ഇനി ഇപ്പൊ അടുത്തയച്ച ഉണ്ടാവും, അതിന്റെ അപ്പുറത്തയച്ച ഉണ്ടാവും. അപ്പൊ അടുത്തയച്ച എന്തായാലും വിളിക്കണം ടെലിഗസിലേക്ക് ലിതാന്. ഓക്കെ, അപ്പം സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഇൻഷാല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാ, ഇനി അടുത്ത ആഴ്ചത്തേക്ക് മുന്നേ എന്ത് ചെയ്യാ, ലിതാന് ഈ പഠിച്ച രണ്ട് ജ്യൂസ്, മെയിനായിട്ട് അവസാനത്തെ രണ്ട് ജ്യൂസ് എന്ത് ചെയ്യാ, നല്ലോണം നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്യാ. എന്നിട്ട് ഫുള്ള് തറ പഠിച്ചിട്ട് വരണം. ഓക്കെ, അപ്പൊ അടുത്തൊരു തവണ നമുക്ക് എന്തെങ്കിലും സമ്മാനം നേടണം. റെഡി അല്ലേ? ഓക്കെ, അപ്പം അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഓക്കെ, അപ്പം എല്ലാവരോടും സലാം പറയണം വീട്ടിലെല്ലാവരോടും ഇൻഷാല്ലാ. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഇതോടെ കൂടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഖുർആൻ ടെലിക്കിസിലെ എപ്പിസോഡിൽ കുറെ കോളർമാർ വിളിച്ചു, അല്ലെ, കുറെ പേരൊക്കെ സമ്മാനം നേടി, കുറെ പേരൊക്കെ പങ്കെടുത്തു, അൽഹംദുലില്ലാ. അപ്പൊ ഇതേമാതിരി നമുക്ക് എല്ലാ ആഴ്ചയും ഇതേ സമയം എല്ലാ ഞായറാഴ്ചകളിലും 4 മണി to 6 മണി വരെ ആണ് ആ ഒരു സമയം. അപ്പം നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. അപ്പം ഇന്ന് ഖുർആൻ ടെലിക്കിസിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും പീസിലിൻ്റെ ഭാഗത്തു നിന്ന് നന്ദി അറിയിക്കുകയാണ്. ജസാക്കല്ലാഹു ഖൈർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കും അല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്കിസ്, കൂടെ മോഡറേറ്ററായി ആദിൽ അബ്ദുള്ള എടത്തനാട്ടുകാരാണ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅത്തിഹാ കാദിബ ഖാഫിദത്തുർ റാ

0: معذرتهم ولهم اللعنة ولهم سوء الدار.
1: جزاكم الله خيرا. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്ത് ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
2: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
3: വിശ്വാസകാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30, തിങ്കൾ രാവിലെ 9:35, ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ലാ പറയുന്നത്.
4: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർറഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഹുവ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഹുവ അല്ലാഹു അല്ലദീ ഹുവ അല്ലാഹു.
3: നോക്കൂ, ഈ ആയത്തിലെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഹ, ശേഷം അല്ലാഹു ഹ, ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹ എന്നുള്ള ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ എൻ്റെ മഹറജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഈ ആയത്തുകൾ. സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്.
4: വല്ലാഹു അല്ലദീ ഹുവ അല്ലാഹു അല്ലദീ
3: അല്ലദി, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല അല്ലദി.
4: ലാ ഇലാഹ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ലാ ഇലാഹ ഇല്ലാഹു,
3: അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം.
4: ഇല്ലാഹു ആലിമുൽ ഗൈബി, ആലിം
3: ഐന് തൊണ്ടയുടെ മധ്യഭാഗം.
4: ആലിമുൽ ഗൈബി അൽ ഗൈബ് ഗൈൻ, ആലിമുൽ ഗൈബി ഗൈന്
3: തൊണ്ടയുടെ മുഗൾ ഭാഗമാണ്.
4: ആലിമുൽ ഗൈബി എന്ന് പറയരുത്. ആലിമുൽ ഗൈബി വശ്ശഹാദ വശ്ശഹാദ,
3: ഇവിടെ വശ്ശഹാദത്തി എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ തഅന് സുക്കൂൻ, ഹഇൻ്റെ ശബ്ദമാണ് വരിക.
4: വശ്ശഹാദ. ഹുവർ റഹ്മാനുർ റഹീം, ഹുവർ റഹ്മാൻ, ഹുവ
3: ഹ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഹുവ ഹുവർ റഹ്മാനുർ റഹീം. അർ റഹ്മാൻ അർ റഹീം. റായിനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം. അർ റഹ്മാനുർ റഹീം എന്നല്ല, ഹുവർ റഹ്മാനുർ റഹീം ഇങ്ങനെ ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്, അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത് ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികു. അൽ മലികു അൽ മലിക് അല്ല, അൽ മലികു. മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്. അൽ മലിക് അല്ല, അൽ മലിക്. അൽ മലികുൽ ഖുദ്ദൂസ് ഖാഫ്. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. അൽ ഖുദ്ദൂസു സലാം. അസ്സലാമുൽ മുഅ്മിൻ. അസ്സലാമുൽ മുഅ്മിനു. അൽ മുഅ്മിനു. അൽ മുഅ്മിനുൽ മുഹൈമിൻ. അൽ മുഅ്മിനു. മുഅ്മിനു അല്ല, അൽ മുഅ്മിനു. ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്, എന്നാൽ ഖൽഖല വരാനും പാടില്ല. അൽ മുഅ്മിനു അല്ല, അൽ മുഅ്മിനു. മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ. തൊണ്ടയുടെ താഴെ ഭാഗം മുഹൈമിൻ. അൽ അസീസു. അൽ അസീസ് ഐൻ. തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ. അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ. മുതകബ്ബിർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ. മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി. സുബ്ഹാ. ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്. വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ അമ്മ. മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ. യുശ്രികൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരുദുൽ സുക്കൂൻ. അടുത്ത ആയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹ്. നേരത്തെ പറഞ്ഞതുപോലെ ഹ ഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ. ഹുവല്ലാ ഹുവല്ലാ എന്ന് പറയരുത്. ഹുവല്ലാഹുൽ ഖാലിഖ്. അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗം. ഖാഫ് അതിൻ്റെയും മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അൽ ഖാലിഖ്. രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖാലിഖ് എന്നല്ല, അൽ ഖാലിഖു. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ. അൽ ബാരിഉ. ഹംസ. അൽ ബാരിഉ. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ. മുസ സ്വാദ് ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്. സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ. മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ. റായിനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ. ലഹുൽ അസ്മാഉൽ ഹുസ്ന. ലഹു ഹ. അൽ അസ്മാഉ ഉ എല്ലാം തൊണ്ടയുടെ താഴെ ഭാഗമാണ്, കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന. അൽ ഹുസ്ന. അൽ ഹു. ഹു തൊണ്ടയുടെ മധ്യഭാഗം. അൽ ഹുസ്ന എന്ന് പറയരുത്. യുസബ്ബിഹു ലഹു. യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്. യുസബ്ബിഹു. ഹു. യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്. വൽ അർലല വൽ അർദ്. വഹുവൽ അസീസുൽ ഹകീം. വഹുവൽ അസീസുൽ ഹകീം. ഐനും ഹാഉം തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാ. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാൻ.

0: المؤمن المهيمن العزيز الجبار المتكبر. سبحان الله سبحان الله عما يشركون. هو الله الخالق البارئ المصور. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: അൽഹംദുലില്ലാ, സൂറത്തുൽ ഹശ്ര് കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ അന്നൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സമഗ്രമായ പഠന സംവിധാനമാണ് അന്നൂർ ഖുർആൻ പഠന പദ്ധതി. അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 23 ക്ലാസ്സിൽ ഇന്ന് ഇസ്ലാം എളുപ്പമാണ് എങ്ങനെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി ഹഖ് ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 185 വചനത്തിൻ്റെ തഫ്സീറിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫലിയസും എന്ന ഭാഗമാണ് പഠിക്കുകയുണ്ടായത്. നമ്മൾ ആ ആയത്തുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര വിധികളാണ് അവസാനമായി പഠിച്ചു വെച്ചത്. അതിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ യുരീദു അല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര. ഈ ഭാഗമാണ് ഇവിടെ ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. വമൻ കാന മരീദൻ, വല്ലവരും രോഗിയായാൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രയിലായാൽ, ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, നോമ്പൊഴിവാക്കുകയാണ് എങ്കിൽ തത്തുല്യമായ എണ്ണം നോമ്പ് റമദാനല്ലാത്ത മറ്റു മാസങ്ങളിൽ നോറ്റു വീട്ടണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. നമുക്ക് ഇതിനു മുമ്പത്തെ വചനത്തിൽ ഈ പ്രയോഗങ്ങൾ വന്നതാണ്, അത് നമ്മൾ പഠിച്ചു പോയതാണ്. അയ്യാമൻ മഅദൂദാത്ത്, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ എന്ന ആയത്ത് പഠിക്കവേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അർത്ഥം പറഞ്ഞ് പോവുകയല്ലാതെ വിഷയങ്ങളും വിധികളും ആവർത്തിച്ച് പറയേണ്ടതില്ല. അവിടെ ഫമൻ കാന മിൻകും മരീദൻ എന്നാണ്, ഇവിടെ വമൻ കാന മരീദൻ എന്നാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ബാക്കിയൊക്കെ ഒരുപോലെ. ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, രോഗിയുമായി ബന്ധപ്പെട്ടുള്ള വിധികൾ മനസ്സിലാക്കി, യാത്രയുമായി ബന്ധപ്പെട്ട വിധികൾ മനസ്സിലാക്കി. ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ എന്ന് പ്രയോഗിച്ചതിൻ്റെ പൊരുളുകൾ, ആ പദപ്രയോഗങ്ങളുടെ ആശയങ്ങൾ, അതൊക്കെ നമ്മൾ അവിടെ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിവിടെ ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒരു വിഷയം, എന്തുകൊണ്ട് ഈ ഒരു ആവർത്തനം, നേരിയ ഒരു പദപ്രയോഗത്തിലെ വ്യത്യാസം ഒഴിച്ചാൽ ബാക്കിയൊക്കെ ആവർത്തിച്ചു വന്നു. അവിടെ ഫമൻ കാന എന്നാണ്, ഇവിടെ വമൻ കാന എന്നാണ്. പിന്നെ ഇവിടെ മിൻകും എന്നില്ല, അവിടെ മിൻകും എന്ന് വന്നു, ഫമൻ കാന മിൻകും എന്ന്. അപ്പോൾ ഇതൊരു ആവർത്തനം വന്നു, അതിനതിൻ്റേതായ വലിയ ഒരു ഹിക്മത്ത്, യുക്തിയും പൊരുളുമുണ്ട്. കേവലം ഒരാവർത്തനം അല്ല. എന്താണ് ആ പൊരുൾ? രോഗിയുടെയും യാത്രക്കാരൻ്റെയും ഇളവാണല്ലോ ഇവിടെ വിഷയം. ഫമൻ ഷഹിദ മിൻകുമുശ്ശഹർ ഫലിയസുംഹു, നിങ്ങൾ വിശ്വാസികൾ ഈ റമദാൻ മാസത്തിൽ സന്നിഹിതമാണെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ എന്നാണ്. വിശ്വാസികളെല്ലാവരും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്തിസ്ന ചെയ്യുകയാണ്. അതിൽ നിന്ന് ചിലരെ അള്ളാഹു ഒഴിവാക്കുകയാണ്, നോമ്പിൻ്റെ നിർബന്ധ വിധിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അതാണ് റുഖ്സ. നോമ്പെടുക്കലാണ് അസീമത്ത്, നോമ്പ് ഒഴിവാക്കലാണ് റുഖ്സ, ഇളവ്. ആ ഇളവ് അവിടെ ഒന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് രോഗിക്കും യാത്രക്കാരനും ആ ഇളവ് ഇവിടെ ആവർത്തിക്കപ്പെട്ടു, വീണ്ടും പറയപ്പെട്ടു? അവിടെ നമ്മൾ പഠിച്ചു പോയ ഭാഗമാണ് അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട നാളുകൾ. അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ തആമു മിസ്കീൻ. നമ്മളിവിടെ പഠിച്ചു പോയി നോമ്പെടുക്കാനും നോമ്പ് ഒഴിവാക്കാനും തഖീർ, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകപ്പെട്ടാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. നോമ്പെടുക്കലാണ് ഉത്തമമെങ്കിലും, വ അൻ തസൂമു ഖൈറുൽ ലക്കും, നോമ്പെടുക്കലാണ് ഉത്തമമെങ്കിലും നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ടായിരുന്നു. നോമ്പ് ഒഴിവാക്കുന്നവർ ഫിദിയത്തുൻ താം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ അന്നം ഫിദിയയായി നൽകിയാൽ മതി. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുള്ള അവസ്ഥയിലായിരുന്നു ആദ്യം നോമ്പ് നിർബന്ധമാക്കിയത്. ആ വിഷയമാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. അത് നമ്മൾ വിശദമായി പഠിച്ചു പോയതാണ്. നോമ്പിനെ നിയമമാക്കിയപ്പോൾ ഇങ്ങനെയായിരുന്നു. നമ്മൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് ഇവിടെ കാണിച്ചിരുന്നു. നോമ്പിന് മൂന്ന് അവസ്ഥകൾ, അത് നിയമമാക്കുന്നതിൽ കടന്നു പോയിട്ടുണ്ട്. ആദ്യം ആശൂറ നോമ്പും മാസത്തിലെ മൂന്ന് നോമ്പുമായിരുന്നു, പിന്നീട് റമദാനിലെ നോമ്പ് നിയമമാക്കി. പക്ഷേ നിയമമാക്കിയപ്പോൾ നോമ്പെടുക്കാനും നോമ്പ് ഒഴിവാക്കാനും സ്വാതന്ത്ര്യമുള്ള രീതിയിലായിരുന്നു നിയമമാക്കിയത്. പക്ഷേ നോമ്പ് ഒഴിവാക്കുന്നവർ പകരം അഗതിക്ക് അന്നം നൽകണം, നോമ്പെടുക്കലാണ് ഉത്തമം എന്ന ബോധനം ഉള്ളതോടൊപ്പം. പിന്നീട് ഈ വിധി നസ്ഖ് ചെയ്യപ്പെട്ടു, ദുർബലമാക്കപ്പെട്ടു. ഇനി തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമല്ല, ഇനി ഫമൻ ഷഹീദ മിൻകും ഷഹ്റ ഫലിയസും, റമദാൻ മാസത്തിൽ സന്നിഹിതനായവൻ, സാക്ഷിയായവൻ, കണ്ടോ അറിഞ്ഞോ മാസപ്പിറവി ദർശിച്ചവൻ, ഫല്യസും, അവൻ നോമ്പെടുക്കൽ നിർബന്ധമാണ്, അവൻ നിർബന്ധമായി നോമ്പെടുക്കട്ടെ എന്ന് അള്ളാഹു സുബ്ഹാന തആല കൽപ്പിച്ചു. അപ്പോൾ ഈ ആയത്തിൻ്റെ തേട്ടം അത് നസ്ഖ് ചെയ്യപ്പെട്ടു, വിധി ദുർബലപ്പെടുത്തപ്പെട്ടു. അപ്പം സ്വാഭാവികമായും ഈ ആയത്തിൻ്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടപ്പോൾ രോഗിക്കും യാത്രക്കാരനും നോമ്പിലുള്ള ഇളവ് അതും ദുർബലപ്പെടുത്തപ്പെട്ടോ, അങ്ങനെ ധരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് രോഗിക്കും യാത്രക്കാരനും പറയപ്പെട്ട റുഖ്സ, നോമ്പൊഴിവാക്കാനുള്ള ഇളവ്, അതും ദുർബലപ്പെടുത്തപ്പെട്ടു എന്ന് ധരിക്കാതിരിക്കാനാണ് ആദർ റുഖ്സത്തൽ മരീദി വൽ മുസാഫിർ, യാത്രക്കാരനും രോഗിക്കുമുള്ള ഇളവിനെ വീണ്ടും പറയപ്പെട്ടത്. വമൻ കാന മരീദൻ ഔ അലാ സഫരിൽ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. ഇതാണ് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു മസ്അല. എന്തുകൊണ്ട് ഈ പ്രയോഗം ആവർത്തിക്കപ്പെട്ടു? നോമ്പിൻ്റെ വിഷയത്തിലുള്ള ആദ്യ വിധി ദുർബലപ്പെടുത്തപ്പെട്ടു, എന്നാൽ അവിടെ അനുസ്മരിച്ച രോഗിക്കും യാത്രക്കാരനുമുള്ള ഇളവ് അത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല, അത് അപ്രകാരം തന്നെ നിലനിൽക്കുന്നു. ഇത് അറിയിക്കാനാണ് ഇതിവിടെ ആവർത്തിക്കപ്പെട്ടത്. ഒപ്പം നമ്മളുടെ ദീനിൻ്റെ മഹത്വം, മനുഷ്യന് താങ്ങാവുന്നതും മനസ്സിന് ഏൽക്കാവുന്നതും ശാരീരികമായി നിർവഹിക്കാവുന്നതും മാത്രമേ നമ്മുടെ ദീനിൽ ശരാക്കപ്പെട്ടിട്ടുള്ളൂ. അത് വിശ്വാസത്തിലും ആരാധനകളിലും സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും ഇടപാടുകളിലും ദിക്ർ ദുആകളിലും മര്യാദകളിലും ഒക്കെ ദീൻ അനുഷ്ഠിക്കുവാനും ആചരിക്കുവാനും ഒരു അടിയാന്, ഒരു ദാസന് കഴിയും വിധം മാത്രമേ ശരാക്കപ്പെട്ടിട്ടുള്ളൂ. അവൻ്റെ മനസ്സിനിണങ്ങും വിധം, പ്രകൃതിക്ക് ചേരും വിധം, ശാരീരികമായി നിർവഹിക്കാൻ കഴിയും വിധമാണ് ദീൻ. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് നോമ്പിൽ പറയപ്പെട്ടതായ ഈ ഇളവ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ തുടർത്തി പറഞ്ഞു നോക്കൂ നിങ്ങൾ, യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ർ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് യുസ്റിനെ ഇഷ്ടപ്പെടുന്നു, ഉദ്ദേശിക്കുന്നു. വലാ യുരീദു ബികുമുൽ ഉസ്ര, അവൻ നിങ്ങൾക്ക് ഉസ്റിനെ ഉദ്ദേശിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ദീനിൻ്റെ ഒരു അടിസ്ഥാനമാണ്. മഖ്സദും മിനൽ മഖാസിദി ശരീഅ, നമ്മുടെ ഈ ദീനിൻ്റെ, ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഉദ്ദിഷ്ട ലക്ഷ്യവും ഉദ്ദേശവുമാണ് അൽ യുസ്ർ, എളുപ്പം എന്നുള്ളത്. യുസ്ർ എന്നതിൻ്റെ നേരെ വിപരീത പദമാണ് ഉസ്ർ. യുസ്ർ അർത്ഥമാക്കുന്നത് സുഹൂലത്താണ്, എളുപ്പം, തഖ്ഫീഫ് ലഘൂകരണം, റഫ്ഉൽ ഹറജ് ഞെരുക്കം, പ്രയാസം അത് ഇല്ലാതാവൽ, പോക്കൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു അടിസ്ഥാന ലക്ഷ്യത്തെ പ്രത്യേകം ഇവിടെ ഉണർത്തി. യുരീദുല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ബിക്കും നിങ്ങൾക്ക്, ഇവിടെ ബാ ഉൽ ഇൽസാഖ് എന്ന് പറയും, അല്ലെങ്കിൽ ബാ ഉൽ മുലാസഖ, ലിൽ മുലാസഖ എന്ന് പറയും. നിങ്ങളിലേക്ക് ചേർക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. എന്തിനെ ചേർക്കുവാൻ? അൽ യുസ്ര, എളുപ്പത്തെ. ഇവിടെ യുരീദു എന്നത് അള്ളാഹുവിൻ്റെ ഇറാദത്തിനെയാണ് അറിയിക്കുന്നത്. യുരീദുല്ലാഹു, അള്ളാഹുവിൻ്റെ ഇറാദത്ത് അത് രണ്ടുണ്ട്, അൽ ഇറാദത്തുൽ കൗനിയ, അൽ ഇറാദത്തുൽ ശറഇയ. പ്രാപഞ്ചികമായുള്ള അള്ളാഹുവിൻ്റെ ഉദ്ദേശം, അതിൻ്റെ പര്യായമാണ് അൽ മഷീ എന്ന് പറയും. അത് പ്രാപഞ്ചികമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഇറാദത്താണ്, ഉദ്ദേശമാണ്. അൽ മഷീ എന്നാണ് ഉദ്ദേശം, അത് സംഭവിച്ചിരിക്കും. എന്നാൽ അൽ ഇറാദത്തുൽ ശറഇയ, ശറഇയായ അള്ളാഹുവിൻ്റെ ഇറാദത്ത്, അത് അൽ മഹബ്ബ എന്നാണ് അതിന് പറയുക. അതിൻ്റെ പര്യായമായിട്ട് മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം. അൽ ഇറാദത്തുൽ കൗനിയ, പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ ഇറാദത്ത്, ഉദ്ദേശം, അൽ മശീഅത്ത്, അത് സംഭവിച്ചിരിക്കും. അള്ളാഹു ഇഷ്ടപ്പെടുന്നതായാലും അള്ളാഹുക്ക് ഇഷ്ടമല്ലാത്തതായാലും അത് സംഭവിച്ചിരിക്കും. എന്നാൽ അൽ ഇറാദ ശറഇയ, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് യുരീദുല്ലാഹു ബിക്കും, അല്ലാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നു, അൽ യുസ്ര, യുസറിനെ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് അവിടെ അർത്ഥം. കാരണം എന്താണ്, ശരഈയായ അല്ലാഹുവിൻ്റെ ഇറാദത്താണ് അത്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിഷയമാണ്. അത് സംഭവിച്ചുകൊള്ളണം എന്നില്ല, എന്നാൽ ഇറാദൽ കൗനിയ, അത് അല്ലാഹു ഇഷ്ടപ്പെട്ടതാകാം, പെടുന്നതാകാം, ഇഷ്ടപ്പെടാത്തതാകാം, പക്ഷെ അത് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അപ്പോൾ യുരീദുല്ലാഹു ബിക്കും, അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, അൽ യുസ്ര, യുസ്റിനെ, സുഹൂലത്ത്, എളുപ്പത്തെ, തഖ്ഫീഫ്, ലഘൂകരണത്തെ, റഫുൽ ഹറജ്, പ്രയാസം അത് നീങ്ങുന്നതിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. വല യുരീദു ബിക്കും, അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, അൽ ഉസ്ര, ഞെരുക്കത്തെ, ക്ലേശത്തെ, അൽ മശക്കത്ത്, അൽ ഹറജ്, പ്രയാസത്തെ അല്ലാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല, അല്ലാഹു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല രോഗിയെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ നോമ്പെടുക്കുന്നതിൽ ഇളവ് നിശ്ചയിച്ചത്. യാത്രയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ നോമ്പെടുക്കുന്നതിൽ ഇളവ് നിശ്ചയിച്ചത്. എന്നിട്ട് ഫഇദത്തു മിൻ അയ്യാമിൻ ഉഖർ, റമദാനിൽ എത്ര നോമ്പാണോ രോഗം കാരണത്താൽ നഷ്ടമായത്, അല്ലെങ്കിൽ യാത്രയായതിനാൽ നഷ്ടമായത്, തത്തുല്യ എണ്ണം അത് മറ്റു നാളുകളിൽ നോറ്റു വീട്ടിയാൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല വിധിച്ചത്, നിയമം അല്ലാഹു സുബ്ഹാനഹു വതാല ആവിഷ്കരിച്ചത്. ഇവിടെ ഈ ഒരു വചനം, യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ർ, യുസ്റിനെ നിങ്ങളിലേക്ക് ചേർക്കുവാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇവിടെ ബാ എന്നുള്ളത് ഞാൻ പറഞ്ഞു, ബാ ലിൽ ഇൽസാഖ് എന്ന് പറയും, അതുപോലെ തന്നെ ഇവിടെയും ബാ, അതുകൊണ്ടാണ് ചേർക്കുവാൻ എന്ന് പറയുന്നത്. യുസ്റിനെ നിങ്ങളിലേക്ക് ചേർക്കുവാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, ഉസ്റിനെ നിങ്ങളിലേക്ക് ചേർക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതാല ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു ഭാഗം, ഇത് നമ്മുടെ ദീനിൻ്റെ വലിയൊരു അടിസ്ഥാനവും ഉദ്ദേശ ലക്ഷ്യവുമാണ്. വിശുദ്ധ ഖുർആനിൽ മൂന്ന് ആയത്തുകൾ, ഒന്ന് സൂറത്തുൽ ബഖറയിലെ നമ്മുടെ ഈ ആയത്ത്, മറ്റൊന്ന് യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ളഈഫ, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, നിങ്ങൾക്ക് തഖ്ഫീഫ്, ലഘൂകരണം അല്ലാഹു ഇഷ്ടപ്പെടുന്നു, സൂറത്തുൻ നിസായിലെ വചനം. ഇതുപോലെ സൂറത്തുൽ ഹജ്ജിൽ വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, വമാ ജഅല അലൈക്കും നിങ്ങളുടെ മേൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഫിദ്ദീൻ, ഈ ഇസ്ലാം ദീനിൽ, മിൻ ഹറജിൻ, യാതൊരു ഹറജും, ഞെരുക്കവും പ്രയാസവും. ഈ മൂന്ന് ആയത്തുകൾ, ഇതാണ് നമ്മുടെ ദീൻ നമുക്ക് അനുഷ്ഠിക്കാൻ നമ്മുടെ കഴിവിൽ പെട്ടതാണ്, നമ്മുടെ മനസ്സിന് ഇണങ്ങുന്നതും നമ്മുടെ പ്രകൃതിക്ക് ചേരുന്നതും ശാരീരികമായി നിർവഹിക്കുവാൻ ഒരു മുക്കല്ലഫ്, വിധി ബാധകമായ ഒരു ദാസന് കഴിയും വിധം ഉള്ളതുമാണ് എന്നതിൻ്റെ അടിസ്ഥാനം, പ്രമാണം ഈ മൂന്ന് വചനങ്ങളാണ്. അതിൽ നമ്മുടെ ഈ വചനം ഏറ്റവും പ്രഥമമായി വർത്തിക്കുന്നു എന്നുള്ളതാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അൽ മശക്കത്തു തജ്ലിബു തൈസീർ, ക്ലേശം അത് തൈസീറിനെ, യുസ്റിനെ കൊണ്ടുവരും എന്നാണ് തത്വം. അത് നമ്മുടെ ദീനിൽ ഒരു അൽ ഖാഇദ അൽ കുല്ലിയ എന്ന് പറയും, ഒരു പൊതുവിലുള്ള മൊത്തത്തിലുള്ള ഒരു വലിയ തത്വം. ഈ തത്വം, അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ ഈ വചനമാണ്. അദ്ദറൂറാത്ത് തുബീഹുൽ മഹ്ദൂറാത്ത്, നിർബന്ധ സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങളെ അനുവദിക്കും എന്ന മറ്റൊരു അടിസ്ഥാന തത്വമുണ്ട്, അൽ ഖാഇദത്തുൽ കുല്ലിയ. അതിൻ്റെയും അടിസ്ഥാനമായി വർത്തിക്കുന്നത് നമ്മുടെ ഈ വചനമാണ്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ് വലാ യുരീദു ബിക്കുമുൽ ഉസ്. ഈ വചനത്തെ അല്ലാഹു സുബ്ഹാനഹു വതാല ഇവിടെ കൊണ്ടുവന്നത് അതിൻ്റെ ഒരു ഉദാഹരണം അനുസ്മരിച്ചുകൊണ്ടാണ്. രോഗിയുടെ നോമ്പ്, യാത്രക്കാരൻ്റെ നോമ്പ്, രോഗിക്ക് നോമ്പിൽ റുഖ്സയുണ്ട്, ഇളവുണ്ട്, യാത്രക്കാരന് നോമ്പിൽ ഇളവുണ്ട്. ഇത് ഉണർത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ഈ ദീനിൻ്റെ ഈ ഒരു അടിസ്ഥാനത്തെ, ഉദ്ദേശ ലക്ഷ്യത്തെ ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വചനം നമ്മൾ പഠിച്ചു പോകുമ്പോൾ പഠിക്കേണ്ട ഒരു അനിവാര്യതയാണ്. നമ്മുടെ ദീൻ നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ദീൻ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ, നമ്മുടെ ദീൻ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മുടെ ദീൻ അത് നമ്മൾ തല്ലും പഠിക്കുമ്പോൾ, അതുകൊണ്ട് നമ്മൾ അമലെടുക്കുമ്പോൾ, അത് നമ്മൾ തലീം പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ദാവത്ത് നടത്തുമ്പോൾ നമ്മൾ അറിയേണ്ട അടിസ്ഥാനമാണ് നമ്മുടെ ദീൻ, യൂസർ എളുപ്പമാണ് എന്ന വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധകന്മാരായി ദീൻ പ്രചാരകരായി നിയോഗിക്കുന്നവരോടൊക്കെ പറഞ്ഞ ഒരു വിഷയമാണത്. യസ്സിറ വലാ തുഅസ്സിറ, യസ്സിറു വലാ തുഅസ്സിറു എന്നുള്ള വിഷയം. ഇത് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ദൂതന്മാരെ നിയോഗിച്ചിരുന്നത്. ധാരാളം ഹദീസുകളിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ദീൻ പഠിക്കുമ്പോഴും പ്രാവർത്തികമാക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ദീനിൻ്റെ ഈ ഒരു അടിസ്ഥാന സ്വഭാവം അതറിയൽ അത്യന്താപേക്ഷിതമാണ്. അൽ യുസർ അർത്ഥമാക്കുന്നത് സുഹൂലത്ത്, എളുപ്പത്തെയാണ്, ലഘൂകരണത്തെയാണ്, സരളതയെയാണ്. ബുഇസ്തു ബിൽ ഹനീഫിയത്തി സംഹ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടത്. അനുഷ്ഠിക്കുവാൻ എളുപ്പവും തരപ്പെട്ടതുമായ ആദർശവുമായിട്ടാണ് എന്നുള്ളതാണ്. വിശുദ്ധ വചനങ്ങൾ നമ്മളിവിടെ മൂന്നെണ്ണം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദദ്ദീന യുസ്റുൻ, തീർച്ചയായും ഈ ദീൻ യുസ്റാകുന്നു, എളുപ്പമാകുന്നു. വലയുഷാദദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു, ഈ ദീനിനെ ആരെങ്കിലും തീവ്രമാക്കാൻ ശ്രമിച്ചാൽ, കടുകട്ടിയുള്ളതാക്കാൻ ശ്രമിച്ചാൽ ദീൻ ആ ശ്രമിച്ചവനെ പരാജയപ്പെടുത്തും, തോൽപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യസ്സിറു ബഷീറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കണം, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഇന്നകും ലൻ തനാലു ഹാദൽ അംറ ബിൽ മുഗാലബ വഖൈറു ദീനികും അൽ യസറതു എന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഈ ദീൻ തീവ്രതയിലൂടെ നേടാൻ കൊള്ളാൻ ഒരിക്കലും സാധ്യമല്ല. നിങ്ങളുടെ ദീൻ ഉത്തമമാണ്, അതേറ്റവും എളുപ്പമാണ്. ഈ ദീനിൽ ഏറ്റവും ഉത്തമമായത് അത് യസറത്താണ് എന്ന് പറഞ്ഞാൽ ദീൻ ഏറ്റവും എളുപ്പമാണ് എന്ന ആശയത്തെ ദ്യോതിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രയോഗിച്ചത് ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു സംഭവം ഇത്തരത്തിൽ ശ്രദ്ധേയമാണ്. മിഹജൻ ഇബ്നുൽ അദ്ര സഹാബിയാണ്, അദ്ദേഹം പറയുകയാണ്, അഹദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ കൈ പിടിച്ചു, ഫദഖല അൽ മസ്ജിദ്, എന്നിട്ട് എന്നെ കൊണ്ട് അദ്ദേഹത്തെയും കൊണ്ട് റസൂലുള്ള മസ്ജിദിൽ പ്രവേശിച്ചു. അപ്പോൾ മസ്ജിദിൽ ഒരു വ്യക്തി വൈദ ഹുവ ബിറജുലി യുസല്ലി, നിസ്കരിക്കുന്നത് കാണുന്നു. വയസ് ജുദു ഇറക്ക, വയസ് ജുദു വയർക്ക, അദ്ദേഹം സുജൂദ് ചെയ്യുന്നു, റുക്കു ചെയ്യുന്നു, എന്നാൽ നിസ്കാരം തുടർത്തുന്നു. ഈ മിഹജൻ ഇബ്നുൽ അദ്ര റളിയല്ലാഹു അൻഹു പറയുകയാണ്, തിരുദൂതർ എന്നോട് ചോദിച്ചു, മൻ ഹാദ, ഈ നിസ്കരിക്കുന്ന വ്യക്തി ആരാണ്? അപ്പോൾ മിഹജൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ ഹാദ ഫുലാൻ, ഇതിൻ്റെ വ്യക്തിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഹജനോട്, അതഖൂലുഹു സാദിഖൻ, താങ്കൾ സത്യസന്ധമായാണോ ഇത് പറയുന്നത്? അപ്പോൾ അസ്നയിത്തു അലൈഹി ഖൈറ എന്നാണ്, ആ നിസ്കരിക്കുന്ന മനുഷ്യനെക്കുറിച്ച് ഞാൻ ധാരാളം വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞു. ആ പറഞ്ഞു കൂട്ടത്തിൽ, ഹാദാ മിൻ അക്സരി അഹ്ലിൽ മദീനത്തി സലാത്തൻ, തിരുദൂതരെ, ഈ നിസ്കരിക്കുന്ന മനുഷ്യൻ മദീന നിവാസികളിൽ ഏറ്റവും കൂടുതൽ നിസ്കാരം നിർവഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ മിഹജൻ ഇബ്നുൽ അദ്ര ആ വ്യക്തിയുടെ വിഷയത്തിൽ ഇങ്ങനെ ശബ്ദമുയർത്തി വാചാലമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്, ഉസ്കുത്ത്, ലാ തുസ്മിഉഹു ഫതുഹ്ലികഹു, തങ്ങൾ മൗനം ഭജിക്കൂ, തങ്ങൾ പറയുന്ന അദ്ദേഹത്തെ കേൾപ്പിക്കരുത്, കാരണം അത് അദ്ദേഹത്തിന് നാശകാരണമായേക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദിൽ പ്രവേശിച്ച് പിന്നെ മസ്ജിദിൽ നിന്ന് തൻ്റെ ഹുജറയിലേക്ക്, വീടിൻ്റെ ഹുജറയിലേക്ക് ഇദ്ദേഹത്തെയും കൊണ്ട് ചെന്നു. അപ്പോൾ റസൂലുള്ള കൈ പിടിച്ചിട്ടാണുള്ളത്, മിഹജൻ ഇബ്നുൽ അദ്രായിൻ്റെ കൈ പിടിച്ചാണ് തൻ്റെ ഹുജറയിലേക്ക്, വീട്ടിലേക്ക് കയറുന്നത്. മിഹജൻ പറയുകയാണ് വീട്ടിൽ കയറിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഫദ യദഹു മിയദി, കൈ ഊരി, എൻ്റെ കൈ സ്വതന്ത്രമാക്കി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. എന്താ പറഞ്ഞത്? അതാണ് നമ്മുടെ വിഷയം. ഇന്ന ഖൈറ ദീനികും ഐസറുഹു, ഇന്ന ഖൈറ ദീനികും ഐസറുഹു, നിങ്ങളുടെ ദീനിൽ അതിൽ ഏറ്റവും ഉത്തമമായത്, അതിൽ ഏറ്റവും എളുപ്പമായത്, നിങ്ങളുടെ ദീനിൽ ഏറ്റവും ഉത്തമമായത് അതിൽ എളുപ്പമായത് എന്ന് പറഞ്ഞാൽ ദീൻ ഏറ്റവും എളുപ്പമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്. ചില നിവേദനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. എന്ത്? ഇന്നല്ലാഹ റദിയ ലിഹാദിഹിൽ ഉമ്മത്തിൽ യുസ്ർ വകരിഹ ലഹൽ ഉസ്ർ, ഇത് മൂന്ന് തവണ ആവർത്തിച്ചു എന്നാണ്. എന്താ ഇത് അർത്ഥം? ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല, റദിയ ലിഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിന് ഇഷ്ടപ്പെട്ടിരിക്കുന്നു അൽ യുസ്ർ എളുപ്പം, വകരിഹ ലഹ, ഈ ഉമ്മത്തിന് അല്ലാഹു വെറുത്തിരിക്കുന്നു അൽ ഉസ്ർ ഞെരുക്കം എന്നാണ്. ഇത് ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. ഇവിടെ കണ്ട യുരീദുല്ലാഹു ബിക്കും, ബിക്കുന്നാണ് ഈ ഉമ്മത്ത് വിശ്വാസികൾ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല യുരീദുന്നാണ് യുഹിബ്ബു എന്ന് നമ്മൾ പറഞ്ഞേ, ഇഷ്ടപ്പെടുന്നു, അൽ യുസ്ർ അതേ പ്രയോഗമാണ്. ഇന്നല്ലാഹ റദിയ ലിഹാദിഹിൽ ഉമ്മത്തിൽ യൂസർ, ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാന തആല യുസറിനെ ഇഷ്ടപ്പെടുന്നു. വകരിഹ ലഹ അൽ ഉസർ വലാ യുരീദു ബികുമുൽ ഉസർ. അതേ അർത്ഥത്തിൽ മൂന്നാമത്തെ ആവർത്തിച്ചു പറഞ്ഞു എന്നാണ് ചില നിവേദനങ്ങളിൽ. ഇന്നല്ലാഹ ഇന്നമ അറാദ ബിഹാദിഹിൽ ഉമ്മത്തിൽ യുസർ വലം യുരീദ് ബിഹൽ ഉസർ എന്ന് പറഞ്ഞു എന്നാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം, ഈ ഒരു വിഷയം നമ്മൾ പ്രത്യേകം വായിക്കേണ്ട ഒരു മസലയാണ്. കാരണം ഈ വചനമാണ് യുരീദുല്ലാഹു ബികുമുൽ യുസർ വലാ യുരീദു ബികുമുൽ ഉസർ എന്ന വചനമാണ് ദീൻ എളുപ്പമാണ് എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനം, ആധികാരിക പ്രമാണം. ഇതറിയിക്കുന്നത് നമ്മുടെ ദീൻ നിയമമാക്കിയതിൽ, നിശ്ചയിച്ചതിൽ നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങാത്തതോ മനസ്സിന് ചേരാത്തതോ ശരീരത്തിന് താങ്ങാനാവാത്തതോ ഇല്ലേ ഇല്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാന തആല നിയമമാക്കിയത് നിശ്ചയിച്ചതിൽ എത്രമാത്രമാണോ നിർവഹിക്കാൻ ആവതുള്ളത്, കഴിയുൻപടി സാധ്യമായത് അത്രമാത്രം നിർവഹിക്കുക എന്നുള്ളതാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു നഫ്സിനും അതിന് താങ്ങാനാവാത്തത് അള്ളാഹു ബാധകമാക്കുകയില്ല എന്നുള്ളത് ആവർത്തിച്ച് അറിയിക്കപ്പെട്ട വിഷയമാണ്. പൂർവ്വകാലത്ത് നിശ്ചയിക്കപ്പെട്ട ചില ശറഈകൾ ഇവിടെ പ്രത്യേകം നമ്മൾ വായിക്കേണ്ടതുണ്ട്. ചില സമുദായങ്ങളിൽ തൗബ എങ്ങനെയായിരുന്നു തെറ്റ് ചെയ്താൽ? അനി ഖുതുലു അംഫുസക്കും, സ്വന്തത്തെ കൊല്ലലായിരുന്നു തെറ്റ് ചെയ്താൽ പ്രായശ്ചിത്തം. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ വിധി, അങ്ങനെയൊരു വിധി ഈ ശരീഅത്തിൽ, ഈ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാന തആല നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ നമുക്ക് ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗം, അവസാന ഭാഗം അടുത്ത എപ്പിസോഡിൽ ഏതാനും വിധികളും ചരിത്രങ്ങളുമായി തുടർന്ന് പഠിക്കാൻ ബേദിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ 500 വിശുദ്ധ ഖുർആൻ പഠന പദ്ധതി 500 മൊഡ്യൂൾ 16 23 ക്ലാസ്സിൽ ഇസ്ലാം എളുപ്പമാണ് എങ്ങനെ, ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇന്നത്തെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് ഇനി നമുക്ക് കാതോർക്കാം.
4: ചോദ്യം 1. റമദാൻ മാസത്തിൽ രോഗം കാരണമായോ യാത്രയിലായതിനാലോ നോമ്പ് ഒഴിവാക്കുന്നവർ എന്ത് ചെയ്യണമെന്നാണ് ഖുർആൻ കൽപ്പിക്കുന്നത്? ഓപ്ഷൻ എ, പകരം പണം നൽകണം. ബി, തത്തുല്യമായ എണ്ണം നോമ്പ് മറ്റു മാസങ്ങളിൽ നോറ്റുവീട്ടണം. ഓപ്ഷൻ സി, നോമ്പ് ഒഴിവാക്കാൻ അനുവാദമില്ല. ചോദ്യം 2. ഖുർആനിൽ അൽ യുസ്ര എന്ന പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, പ്രയാസം. ഓപ്ഷൻ ബി, എളുപ്പം ലഘൂകരണം. ഓപ്ഷൻ സി, തീവ്രത. ചോദ്യം 3. അള്ളാഹുവിൻ്റെ ഇറാദത്ത് എത്ര വിധമുണ്ട്? ഓപ്ഷൻ എ, 2. ഓപ്ഷൻ ബി, 1 മാത്രം. ഓപ്ഷൻ സി, 3.
5: ഈ ശബ്ദലോകത്തെ
6: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 തൊട്ട് രാവിലെ 8 വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഗളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, അവതരിപ്പിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ

0: വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ, ലോകപ്രശസ്ത കാരിയുകളുടെ സുന്ദരമായ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ പ്രോഗ്രാം തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുഅ്മിന്റെ 38 മുതലുള്ള വചനങ്ങൾ, സൂറത്തു ഹാമീം സജദ, സൂറത്തു ഷൂറ, സൂറത്തു സുഹ്റുഫ്, സൂറത്തു റഹ്മാൻ തുടങ്ങിയ അധ്യായങ്ങളുടെ പാരായണങ്ങളാണ് നാം കേൾക്കുന്നത്, പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി സഅദ് അഷ്ഷുറൈബ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുഅ്മിനിന്റെ 38 മുതലുള്ള വചനങ്ങൾ, സൂറത്തു ഹാമീം സജദ, സൂറത്തു ഷൂറ, സൂറത്തു സുഹ്റുഫ്, സൂറത്തു റഹ്മാൻ തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരമായ പാരായണങ്ങളാണ് നാം കേട്ടത്, പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സൗദ് അഷൂറയും.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അള്ളാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്.
1: വചനം 106. ഫഅമ്മാ, എന്നാൽ, അല്ലദീന ഷഖു, ദൗർഭാഗ്യമടഞ്ഞവർ അല്ലെങ്കിൽ പരാജയപ്പെട്ടവർ, ഫഫിന്നാരി, നരകത്തിലായിരിക്കും, ലഹും, അവർക്കുണ്ടായിരിക്കും, ഫീഹാ, അതിൽ, സഫീറുൻ, ദീർഘശ്വാസം അഥവാ നെടുവീർപ്പ്, വശഹീഖ്, തേങ്ങിക്കരച്ചിലും അഥവാ അട്ടഹാസവും.

0: ഭൂമിയും നിലനിൽക്കുമ്പോഴൊക്കെയും അതിൽ അവർ സ്ഥിരവാസികളായിക്കൊണ്ട് നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ. നിശ്ചയമായും നിന്റെ റബ്ബ് താൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ചെയ്യുന്നവനാകുന്നു.
1: വചനം 108. അമ്മാ, എന്നാൽ അല്ലദീന സുഇദു, ഭാഗ്യം സിദ്ധിച്ചവർ, ഫഫിൽ ജന്നതി, സ്വർഗത്തിലായിരിക്കും, ഖാലിദീന, സ്ഥിരവാസികളായിക്കൊണ്ട്, ഫീഹ, അതിൽ, മാദാമത്ത്, നിലനിൽക്കുന്ന കാലത്തോളം, അസമാവാതു.

0: സൽഭാഗ്യം സിദ്ധിച്ചവരാകട്ടെ അവർ സ്വർഗത്തിലുമായിരിക്കും. ആകാശങ്ങളും ഭൂമിയും നിലവിലിരിക്കുമ്പോഴൊക്കെയും അതിൽ അവർ സ്ഥിരവാസികളായിക്കൊണ്ട് നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ മുറിഞ്ഞു പോകാത്ത ഒരു ദാനമായിക്കൊണ്ട്.
1: നിർഭാഗ്യരായ ദുർജനങ്ങൾ നരകത്തിലും സൽഭാഗ്യരായ സജ്ജനങ്ങൾ സ്വർഗത്തിലും സ്ഥിരവാസികളായിരിക്കുമെന്ന് പറഞ്ഞ ശേഷം രണ്ട് സ്ഥലത്തും ആകാശങ്ങളും ഭൂമിയും നിലകൊള്ളുന്ന കാലത്തോളം എന്നുകൂടി പറഞ്ഞു അതിനെ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കാലത്തും മുറിഞ്ഞു പോകാതെ നിലനിൽക്കുമെന്ന അർത്ഥത്തിൽ രാപ്പകൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം എന്നും നക്ഷത്രം വെളിപ്പെടുന്ന കാലം എന്നുമൊക്കെ അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെയുള്ള ഒരു പ്രയോഗമാണിതും. ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്വർഗീയാനുഗ്രഹങ്ങളും നരകീയ ശിക്ഷാനുഭവങ്ങളും ശാശ്വതമാണെന്നുള്ളതിൽ മുസ്ലിങ്ങൾക്ക് പൊതുവെ യോജിച്ച അഭിപ്രായമാണുള്ളത്. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗവാസികൾ അതിൽ ശാശ്വതരാണെന്ന് പറഞ്ഞതിന് ശേഷം അതിൽ അവസാനമില്ലെന്ന് കാണിക്കുമാറ് അബദ എക്കാലവും എന്നുകൂടി അതിനെ ശക്തിപ്പെടുത്തുന്നതായി 5-ാം അധ്യായത്തിൽ 122, 9-ാം അധ്യായത്തിൽ 22, 64-ാം അധ്യായത്തിൽ 9 മുതലായ സ്ഥലങ്ങളിൽ ഖുർആനിൽ കാണാവുന്നതാണ്. ഇതേ വാക്ക് തന്നെ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ 4-ാം അധ്യായത്തിൽ 169 72-ാം അധ്യായത്തിൽ 23 കാണാം. ആ നിലക്ക് 107-ാം വചനത്തിലും 108-ാം വചനത്തിലും ഇല്ലാ മാഷാ റബ്ബുക്ക നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം വിവരിക്കുന്നതിൽ

0: ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ പല നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ളതായി കാണുന്നു. ആ വാക്കിലെ പദങ്ങളെ വ്യാഖ്യാനിക്കുന്നതിലോ അർത്ഥോദ്ദേശ വിവരണങ്ങളിലോ കേന്ദ്രീകൃതമാണവയെന്ന് പറയാം. പ്രസ്തുത അഭിപ്രായ വ്യത്യാസങ്ങളും അതതിൻ്റെ തെളിവുകളും വിമർശനങ്ങളും ചുരുക്കി ഉദ്ധരിച്ചാലും അത് കുറെ ദീർഘിച്ചു പോകും. അതിൽ കാര്യമായ പ്രയോജനം കാണുന്നുമില്ല. നരകത്തെ സംബന്ധിച്ച് മാത്രം പരിപൂർണമായ അർത്ഥത്തിലുള്ള ശാശ്വതത്വം ഇല്ലെന്ന് ചുരുക്കം ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. പ്രധാനമായും ചില യുക്തിന്യായങ്ങളാണ് അവർക്കുള്ള തെളിവ്. ഖുർആനിലെ ചില വാക്കുകൾ ഇതിനനുസരിച്ച് അവർ വ്യാഖ്യാനിക്കുകയും ചെയ്യും. ഈ വാദക്കാർ തന്നെയും അതിൻ്റെ താൽപ്പര്യവും ഉദ്ദേശവും വിവരിക്കുന്നതിൽ പല അഭിപ്രായക്കാരാകുന്നു. ഇത്തരം വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രസ്താവനകളിൽ നിന്ന് നേർക്കുനേരെ വ്യക്തമാകുന്നതെന്തോ അത് മാത്രമാണ് നമുക്ക് അവലംബം. അതേസമയത്ത് നരകശിക്ഷാനുഭവങ്ങൾക്ക് പരിപൂർണ ശാശ്വതത്വം ഉണ്ടാകുന്നതിന് യുക്തിപരമായ കാരണങ്ങൾ തന്നെ ചില പണ്ഡിതന്മാർ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്.
1: നരകാവകാശികളായ ദുർഭാഗ്യവാന്മാർക്ക് ശാശ്വതമായ നരകശിക്ഷ നൽകുന്നത് അള്ളാഹുവിന്റെ ഉദ്ദേശമനുസരിച്ച് തന്നെയാണെന്നും അതിൽ നീതിക്കും ന്യായത്തിനും വിരുദ്ധമായ ഒന്നുമില്ലെന്നും അതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമോ അവകാശമോ ഇല്ലെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 107-ാം വചനത്തിന്റെ അവസാനത്തിൽ ഇന്ന റബ്ബക ഫഅലുൽ ലിമാ യുരീദ്, നിശ്ചയമായും നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സ്വർഗാവകാശികളായ സൽഭാഗ്യവാന്മാർക്ക് നൽകപ്പെടുന്ന സ്വർഗീയ ജീവിതം ഒരു കാരണവശാലും നഷ്ടപ്പെടുകയില്ലെന്നും അതിന് യാതൊരുവിധ ഹാനിയും നേരിടുകയില്ലെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 108-ാം വചനത്തിന്റെ അവസാനത്തിൽ അതാ അൻ ഗൈറ മജ്ദൂദ്, മുറിഞ്ഞു പോകാത്ത ദാനം എന്നും പറഞ്ഞിരിക്കുന്നു. ഈ രണ്ട് വാക്യങ്ങളും പ്രത്യേകം ശ്രദ്ധേയമത്രേ.
2: വചനം 109. ഫലാതകു, അപ്പോൾ നീ ആയിരിക്കരുത്, ഫീമിരിയത്തിൻ, ഒരു സംശയത്തിലും അല്ലെങ്കിൽ തർക്കത്തിൽ, മിമ്മായ അബുദു, ആരാധിച്ചു വരുന്നതിനെപ്പറ്റി, ഹ ഉലായി, ഇക്കൂട്ടർ, മായ അബുദൂന, അവർ ആരാധിക്കുന്നില്ല, ഇല്ലാക്കമാ, യാതെന്നുപോലെയല്ലാതെ, യഅബുദു, ആരാധിക്കുന്നു, ആബാഉഹും, അവരുടെ പിതാക്കൾ, മിൻ ഖബ്ലു, മുമ്പ്, വഇന്നാ, നിശ്ചയമായും നാം, ലമുവഫൂഹും, അവർക്ക് പൂർത്തിയാക്കി അഥവാ നിറവേറ്റിക്കൊടുക്കുന്നവർ തന്നെ, നസീബഹും, അവരുടെ ഓഹരി, ഗൈറ മൻഖൂസ്, ചുരുക്കപ്പെടാതെ അഥവാ കുറവ് വരുത്തപ്പെടാതെ.

0: കൂട്ടർ ആരാധിച്ചു വരുന്നതിനെപ്പറ്റി നീ യാതൊരു സംശയത്തിലും ആയിരിക്കരുത്. ഇവരുടെ പിതാക്കൾ മുമ്പ് ആരാധിച്ചിരുന്നത് പോലെയല്ലാതെ ഇവർ ആരാധിക്കുന്നില്ല, അഥവാ അവരെ ഇവരും അനുകരിക്കുന്നുവെന്നു മാത്രം. നിശ്ചയമായും നാം അവരുടെ ഓഹരി ഒട്ടും കുറവ് വരുത്തപ്പെടാത്ത വിധം അവർക്ക് നിറവേറ്റി കൊടുക്കുന്നവരുമാകുന്നു.
1: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരുടെ കാര്യത്തിൽ വല്ല സംശയവും ഉണ്ടായതുകൊണ്ടല്ല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് നീ സംശയത്തിലായിരിക്കരുത് എന്ന് പറയുന്നത്. മറ്റുള്ളവർ മനസ്സിരുത്തുവാൻ വേണ്ടിയാണത്. അള്ളാഹുവിനെ ഇല്ലാത്ത വസ്തുക്കളെ അവർ ആരാധിക്കുന്നതിന് യാതൊരു തെളിവും ന്യായവും അവർക്കില്ലെന്നും പൂർവികന്മാരെ അന്ധമായി അനുകരിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നതെന്നും അതിൻ്റെ ഫലം അള്ളാഹു അവർക്ക് ശരിക്കും കാട്ടിക്കൊടുക്കുമെന്നുമാണ് പിന്നീട് പറഞ്ഞതിൻ്റെ സാരം.
2: വചനം 110. വലഖദ് ആതൈനാ, നാം കൊടുത്തിട്ടുണ്ട് മൂസാക്ക് അൽ കിതാബ, വേദഗ്രന്ഥം. ഫഖ്തുലിഫ, എന്നിട്ട് ഭിന്നിക്കപ്പെട്ടു. ഫീഹി, അതിൽ. വലൗല, ഇല്ലായിരുന്നെങ്കിൽ. കലിമത്തുൻ, ഒരു വാക്ക് അല്ലെങ്കിൽ വാക്യം. സബഖത്, മുൻകഴിഞ്ഞു. മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്. ലഖുദിയ, തീരുമാനം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു. ബൈനഹും, അവർക്കിടയിൽ. വഇന്നഹും, നിശ്ചയമായും അവർ. ലഫീഷക്കിൻ, സംശയത്തിൽ തന്നെ. മിൻഹു, അതിനെപ്പറ്റി. മുരീബ്, ആശയക്കുഴപ്പത്തിലാക്കുന്ന അഥവാ ആശങ്കാജനകമായ.

0: നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി. എന്നിട്ട് അതിൽ ഭിന്നാഭിപ്രായമുണ്ടായി. നിന്റെ റബ്ബിൽ നിന്ന് ഒരു വാക്ക് മുൻകഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ തീരുമാനമെടുക്കപ്പെടുമായിരുന്നു. അവരാകട്ടെ ഇതിനെക്കുറിച്ച് ആശങ്കാജനകമായ സംശയത്തിൽ തന്നെയാണ്.
1: വചനം 111. വഇന്ന കുല്ലൻ, നിശ്ചയമായും എല്ലാവരും, ലമ്മാലയുവഫിയന്നഹും, അവർക്ക് നിറവേറ്റിക്കൊടുക്കുക തന്നെ ചെയ്യും, അഥവാ നിറവേറ്റാതിരിക്കുകയില്ല. റബ്ബുക, നിന്റെ റബ്ബ്, അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ, ഇന്നഹു, നിശ്ചയമായും അവൻ, ബിമായ അമലൂന, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി, ഖബീറുൻ, സൂക്ഷ്മമായി അറിയുന്നവനാണ്.

0: അവർക്ക് അവരവരുടെ കർമ്മങ്ങൾ അഥവാ കർമ്മഫലങ്ങൾ നിന്റെ റബ്ബ് നിറവേറ്റിക്കൊടുക്കുക തന്നെ ചെയ്യും. നിശ്ചയമായും അവൻ അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
1: സാരം: ഖുർആനെ സംബന്ധിച്ചുള്ള ഈ ഭിന്നിപ്പും നിഷേധവും നടാടെ ഉണ്ടായതല്ല. മുമ്പ് മൂസാ നബി അലൈഹിസ്സലാമിക്ക് വേദഗ്രന്ഥം നൽകിയപ്പോൾ അതിനെ സംബന്ധിച്ചും ഇങ്ങനെയുണ്ടായിട്ടുണ്ട്. അതിനെതിരെ അവസാന നടപടിയെടുക്കുവാൻ അള്ളാഹുവിന് പ്രയാസമൊന്നുമില്ല. പക്ഷേ അത് പരലോകത്ത് വെച്ചായിരിക്കുമെന്ന് അവൻ മുമ്പേ നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്. അല്ലായിരുന്നുവെങ്കിൽ അതിപ്പോൾ തന്നെ നടക്കുമായിരുന്നു. ഇനിയും ഇവർ ഖുർആനെപ്പറ്റി സംശയത്തിലും ആശയക്കുഴപ്പത്തിലുമായി തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം തികച്ചും അള്ളാഹു അവരെ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. അവരുടെ എല്ലാ ചെയ്തികളും അവൻ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മേൽ വിവരിച്ച ചരിത്ര സംഭവങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സത്യവിശ്വാസികൾക്കും അള്ളാഹു ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനി പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആനിന്റെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
3: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നത് ഏറെ പുണ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ആ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനായി ഒരു അവസരം ഒരുക്കുകയാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ. നമ്മൾ തുടർച്ചയായി സൂറത്തുൽ അഹ്സാബാണ് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിൻ്റെ 34-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്, നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാനായ ഹാഫിൽ ജാഫർ സലഫി.
6: 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 34-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 33-ാമത്തെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

വൽകുർന മാ യുത്ല വൽകുർന മാ യുത്ല.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൽ നിന്നും 34-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ജാഫർ സലഫി ആയിരുന്നു.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് ഖുർആൻ റേഡിയോയിലെടുത്തതായി മനപ്പാഠം നമുക്കായി പാരായണം ചെയ്യുന്നത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.

آزفة ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون وتضحك

آزفة ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون.

آزفة ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون.

آزفة ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون.

آزفة ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون وتضحك

0: مستقل ولقد جاءهم من الأنباء ما فيه مزدجر حكمة بالغة فما تغني النذر فتول عنهم يوم يدعو الداعي إلى شيء نكر.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനപ്പാടം. നമുക്കായി പാരായണം ചെയ്തത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹസീൻ. സൂറത്തുൽ ഹഷറിലെ 21-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിസ് അബ്ദുശ്ശുക്കൂർ നമുക്കായി ക്ലാസ് എടുക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹഷറിലെ 21-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ക്ലാസ്സുകൾ കേൾക്കണം, പഠിക്കണം ഇൻഷാല്ലാ. 21-ാമത്തെ ആയത്ത്.
5: لو لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون.
4: ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ലൗ അൻസൽന, അൻസൽന സാക്കിനാനുന് ശേഷം സ ഇഖ്ഫാന്റെ അക്ഷരമാണ് സായ്. ഇവിടെ അവ്യക്തമാക്കിക്കൊണ്ട് മണിക്കണം. അൻസൽന
5: ഹാദൽ ഖുർആന, ഹാദ
4: തൊണ്ടയുടെ താഴെ ഭാഗമാണ്, ഹാന്റെ മഖ്റജ് ശ്രദ്ധിച്ചുകൊണ്ട് അത് ഉച്ചരിക്കണം. ഹാദ അതുപോലെ തന്നെ ദാല, ഹാസൽ ഖുർആന അല്ല ഹാദൽ. അൽ ഖുർആന, ഖുർആന, ഖുർആന എന്ന് ഓതിപ്പോവരുത്. അൽ ഖുർആന, അൽ ഖുർആന.
5: അലാ ജബലിൽ റഅയ്തഹു, അലാ
4: ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്, അതിൻ്റെ മഖ്റജ്.
5: അലാ ജബലിൽ റഅയ്തഹു, ജബലിൻ, ജബലിൻ
4: തൻവീൻ ശേഷം ലം ഇദ്ഗാം ബിലഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം.
5: ജബലിൽ റഅയ്തഹു,
4: അതുപോലെ തന്നെ ലറഅയ്തഹു, ലറഅയ്തഹു എന്ന് റായിനെ ഇങ്ങനെ പരത്തിയിട്ടല്ല പറയേണ്ടത്, അതിനെ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
5: ലറ, ലറ, ലറഅയ്തഹു. ഖാശിഅം മുതസദ്ദിഅ, ഖാശിഅ
4: അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖാശിഅ, മുതസദ്ദിഅ എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ മുതസദ്ദിഅ ഇങ്ങനെ കൂട്ടി ഓതുമ്പോൾ
5: ഖാശിഅം മുതസദ്ദിഅൻ
4: തൻവീന് ശേഷം മീമാണ്. മുതസദ്ദിഅ അമ്മിൻ ഇവിടെയും തൻവീന് ശേഷം മീമാണ്. ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
5: ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യതില്ലാഹ്.
4: ഇവിടെയൊക്കെ ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം.
5: ഖാശിഅം മുതസദ്ദിഅം മിൻ
4: ഇങ്ങനെ ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
5: മിൻ ഖശ്യതില്ല,
4: മിൻ ഖ സാക്കിന നൂനു ശേഷം ഖ ആണ്, നൂനിനെ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം.
5: മിൻ ഖ, മിൻ ഖശ്യതില്ല, മിൻ ഖശ്യതില്ല, മിൻ ഖശ്യതില്ലാ.
4: ഹാന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യാം.
5: വതിൽക്കൽ അംസാലു, വതിൽക്കൽ അംസാൽ, വതിൽക്കൽ അംസാലു നദ്രിബുഹ.
4: അംസാലു അംസാൽ അല്ല, സീനല്ല, ഫ ആണ്. ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മേലെയും താഴെയുമുള്ള പല്ലുകൾക്കിടയിലൂടെ അഥവാ മുൻപല്ലുകൾക്കിരുനിരകൾക്കിടയിലൂടെ അല്പം നേരിയ തോതിൽ പുറത്തോട്ട് വരണം.
5: അംസാലു
4: ദാലിനേക്കാൾ കൂടുതൽ,
5: അംസാൽ,
4: അംസാൽ എന്ന് ഒരിക്കലും മുതിപ്പോവരുത്.
5: വതിൽക്കൽ അംസാലു,
4: നദ്രിബുഹ നദ്രിബുഹ, നമ്മൾ നദ്രിബുഹ എന്നാണ് സാധാരണ റോദി പോവുക. ദാദിൻ്റെ ഉച്ചാരണം, നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ട് ആയിരിക്കണം. അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം വണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കുകയും വേണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദാദ് ഇസ്തിഅല, അതിൻ്റെ അക്ഷരമാണ് നദ്രിബുഹ നദ്രിബുഹ. وتلك الامثال نضربها نضربها للناس نون شد ഉണ്ട് മണിക്കണം للناس لعلهم لعلهم لعلهم الا عين തൊണ്ടയുടെ മധ്യഭാഗം لعلهم يتفكرون يتفكرون لعلهم يتفكرون അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂനാണ്. യതഫക്കറൂൻ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടാം. അത് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വഖഫ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ നൂനിന് സുക്കൂൻ വരുന്നത്. യതഫക്കറൂന എന്നുള്ളത് യതഫക്കറൂൻ നിർത്തുമ്പോൾ നൂനിന് സുക്കൂൻ വരുന്നു. അതുകൊണ്ട് മദ്ദിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂൻ വന്നാൽ 6 ഹർക്കത്ത് വരെ നീട്ടാം. അതാണത് മദ് ആരിദുൽ സുക്കൂൻ. ഇൻഷാല്ലാ ഈ ആയത്ത് ഒന്നുകൂടെ ഓതാം.
6: لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون.
4: സൂറത്തുൽ ഹശ്റിലെ 21-ാമത്തെ ആയത്താണ് അൽഹംദുലില്ലാ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാർ. അവിടെ വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യുവാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രോഗ്രാം ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ ഹഷ്റിലെ 21-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഈ എപ്പിസോഡിൽ ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തിയത്.
7: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം, സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും.

0: താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഫജർ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാജിദ് അസ്സാമിൽ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم.

0: നീ എന്താ റേഡിയോ പോലെ? കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശ്വപ്രസിദ്ധ ഖാരിഇകളുടെ ശബ്ദത്തിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും കേൾക്കാൻ കേൾവിക്കാർക്ക് അവസരം നൽകുന്ന പ്രത്യേക പരിപാടി. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാമിൽ ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലാണ് ഖുർആൻ പാരായണം നാം കേൾക്കുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നാം കേൾക്കുന്ന സൂറത്തുകൾ സൂറത്ത് അഅ്റാഫിലെ 73-ാം വചനം മുതൽ അവസാനം വരെയും സൂറത്തു അൻഫാൽ 1 മുതൽ 10 വരെയും വചനങ്ങളാണ്. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇവിടെ സമാപിക്കുന്നു. വിശ്വപ്രസിദ്ധ ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലാണ് സൂറത്തു അഅ്റാഫിലെ 73 മുതൽ അവസാനം വരെയും സൂറത്തു അൻഫാൽ 1 മുതൽ 10 വരെയും വചനങ്ങൾ നാം കേട്ടത്.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യസൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്.
1: വചനം 112. ഫസ്തഖിം, ആകയാൽ നീ ചൊവ്വിന് നിലകൊള്ളുക. കമാ ഉമിർത്ത, നീ കൽപ്പിക്കപ്പെട്ടതുപോലെ. ഒമൻ താബ, മടങ്ങിയവരും അഥവാ പശ്ചാത്തപിച്ചവരും. മഅക, നിന്റെ കൂടെ. വലാ തുഗൗ, നിങ്ങൾ അതിരുവിടുകയും അരുത്. ഇന്നഹു, നിശ്ചയമായും അവൻ. ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. ബസീർ, കാണുന്നവനാണ് അഥവാ കണ്ടറിയുന്നവനാണ്.

0: ആകയാൽ നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നീയും നിന്റെ കൂടെ പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുള്ളവരും നേരെ ചൊവ്വായി നിലകൊള്ളുക. നിങ്ങൾ അതിരുവിടുകയും ചെയ്യരുത്. നിശ്ചയമായും അവൻ അഥവാ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാണ്.
1: വചനം 113. വലാതർക്കനൂ, നിങ്ങൾ ചായരുത് അഥവാ ചരിയരുത്. ഇലല്ലദീന വലമു, അക്രമം ചെയ്തവരിലേക്ക്. ഫതമസ്സക്കും, അപ്പോൾ നിങ്ങളെ സ്പർശിക്കുന്നതാണ് അന്നാറു, നരകം അഥവാ അഗ്നി. വമാലക്കും, നിങ്ങൾക്കില്ലതാനും മിന്ദൂനില്ലാഹി, അല്ലാഹുവിനു പുറമെ. മിൻ ഔലിയാ, യാതൊരു രക്ഷാധികാരികളും. സുമ്മ, പിന്നെ. ലാ തുൻസറൂൻ, നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല.

0: പ്രവർത്തിച്ചവരിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകുകയും ചെയ്യരുത്. എന്നാൽ നരകം നിങ്ങളെ സ്പർശിക്കുന്നതാണ്. അല്ലാഹുവിനെ കൂടാതെ യാതൊരു രക്ഷാധികാരികളും നിങ്ങൾക്കില്ലതാനും എന്നിരിക്കെ പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല.
1: നിന്റെ കൂടെ പശ്ചാത്തപിച്ചു മടങ്ങിയവർ എന്ന് പറഞ്ഞത് ശിർക്കിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പശ്ചാത്തപിച്ച തൗഹീദിലേക്കും സന്മാർഗത്തിലേക്കും മടങ്ങിയ സത്യവിശ്വാസികളെ ഉദ്ദേശിച്ചാകുന്നു. അതിപ്രധാനമായ മൂന്ന് നിർദ്ദേശങ്ങൾ അല്ലാഹു ഈ വചനം മുഖേന നൽകിയിരിക്കുന്നു. ഒന്ന്, കൽപ്പിക്കപ്പെട്ടതുപോലെ നേർക്കുനേരെ നിലകൊള്ളണം. വിശ്വാസപരമായും ആചാരാനുഷ്ഠാനപരമായുമുള്ള എല്ലാ കാര്യങ്ങളിലും ഖുർആൻ മൂലമോ മറ്റുള്ള വഹ്യുകൾ മൂലമോ ലഭിക്കുന്ന നിയമനിർദ്ദേശങ്ങൾ ശരിക്കും പാലിക്കണമെന്ന് സാരം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിക്കണമെന്നും താൽപ്പര്യമായിരിക്കും. രണ്ട്, അതിരുവിടാതിരിക്കണം. അല്ലാഹുവും അവൻ്റെ റസൂലും ഓരോ കാര്യത്തിലും നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധിക്കപ്പുറം കടന്നു സ്വന്തം താൽപ്പര്യങ്ങൾക്കോ പരപ്രേരണകൾക്കോ വശംവദരായി പോകരുതെന്ന് സാരം. മതതത്വങ്ങൾക്കും നിയമനിർദ്ദേശങ്ങൾക്കും നിരക്കാത്ത നിയമങ്ങളും വ്യാഖ്യാനങ്ങളും അനുകരണങ്ങളുമെല്ലാം അതിരു കവിയലിൽ ഉൾപ്പെടുന്നു. മൂന്ന്, അക്രമികളിലേക്ക് ചാഞ്ഞു പോകരുത്. അവിശ്വാസികൾ, അനിസ്ലാമികമായ താൽപ്പര്യങ്ങൾ വെച്ചു പുലർത്തുന്നവർ, അനാചാര ദുരാചാരങ്ങളിൽ മുഴുകിയവർ എന്നിങ്ങനെയുള്ളവരുമായി അനുഭാവവും അനുനയവും സ്വീകരിക്കരുതെന്ന് സാരം. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം അതിൻ്റെ ഫലം രക്ഷയില്ലാത്ത നരകശിക്ഷയാണെന്നും ആ അക്രമികളാരും തന്നെ നിങ്ങളെ രക്ഷിക്കുവാനുണ്ടാകുകയില്ലെന്നും അല്ലാഹു പ്രത്യേകം താക്കീതും ചെയ്തിരിക്കുന്നു. ഈ മൂന്ന് മൗലിക നിർദ്ദേശങ്ങൾക്കു ശേഷം അനുഷ്ഠാനപരമായി സത്യവിശ്വാസികൾ സദാ മനസ്സിരുത്തേണ്ടുന്ന ചില പ്രധാന വിഷയങ്ങൾ ഓർമ്മിപ്പിക്കുന്നു.
2: വചനം 114. ഫഖിം, നീ നിലനിർത്തുകയും ചെയ്യുക. അസ്സലാത്ത, നമസ്കാരം. തൊറഫൈ, രണ്ട് വക്കത്ത്. അന്നഹാരി, പകലിൻ്റെ. വസുലഫൻ, അടുത്ത സമയങ്ങളിലും. മിനല്ലൈലി, രാത്രിയിൽ നിന്ന്. ഇന്നൽ ഹസനാത്തി, നിശ്ചയമായും നന്മകൾ. യുദ്ഹിബ്ന, അവ പോക്കിക്കളയുന്നു. അസ്സയ്യിആത്തി, തിന്മകളെ. ദാലിക, അത് അഥവാ ഇത്. ദിക്റ, ഉപദേശമാണ്, സ്മരണയാണ്. ലിദ്ദാക്കിരീൻ, ഓർമ്മിക്കുന്നവർക്ക്.

0: പകലിന്റെ രണ്ട് വക്കിലും രാത്രിയിൽ നിന്ന് പകലിനോട് അടുത്ത വേളകളിലും നീ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. നിശ്ചയമായും നന്മകൾ തിന്മകളെ പോക്കി അഥവാ അകറ്റിക്കളയുന്നതാണ്. ഇത് ഓർമ്മിക്കുന്നവർക്ക് ഓർമ്മിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപദേശമാകുന്നു.
1: വചനം 115. വസ്ബിർ, നീ ക്ഷമിക്കുകയും ചെയ്യുക. ഫഇന്നല്ലാഹ, കാരണം നിശ്ചയമായും അല്ലാഹു, ലാ യുദീഉ, അവൻ പാഴാക്കുകയില്ല, അജ്റ, പ്രതിഫലത്തെ, അൽ മുഹ്സിനീൻ, പുണ്യം ചെയ്യുന്നവരുടെ.
2: വസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റ അൽ മുഹ്സിനീൻ,
0: ക്ഷമിക്കുകയും ചെയ്തുകൊള്ളുക, കാരണം നിശ്ചയമായും സൽഗുണം ചെയ്യുന്നവരുടെ പ്രതിഫലത്തെ അല്ലാഹു പാഴാക്കുകയില്ല.
3: മാനസികവും വാചികവും ശാരീരികവുമായ വിനയാർപ്പണങ്ങൾ അടങ്ങിയതും അനുഷ്ഠാന കർമ്മങ്ങളിൽ അതിപ്രധാനമായതുമായ ഒരു ആരാധനാ കർമ്മമത്രേ നമസ്കാരം. ചില പ്രത്യേക കാരണങ്ങളെ മുൻനിർത്തി ചുരുക്കം ചില സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും അത് നിർവഹിക്കപ്പെട്ടുകൂടാ എന്ന് ഹദീസുകളിൽ വിലക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവയല്ലാത്ത ഏതവസരങ്ങളിലും മനുഷ്യന് ചെയ്യുവാനുള്ള ഏറ്റവും മഹത്തായൊരു പുണ്യകർമ്മമത്രേ നമസ്കാരം. 5 നേരത്തെ നമസ്കാരം മാത്രമേ നിർബന്ധമായി നിയമിക്കപ്പെട്ടിട്ടുള്ളൂവെന്നു മാത്രം. നമസ്കാര കർമ്മത്തിന് കൂടുതൽ ഉപയുക്തവും അനുയോജ്യവുമായ സമയം രാവിലെയും വൈകുന്നേരവും രാത്രിയിലെ ഏതാനും സമയവുമാണെന്ന് ഇവിടെ എന്ന പോലെ 17-ൽ 78, 20-ൽ 130, 50-ൽ 39, 40, 76-ൽ 25, 26 മുതലായ വേറെ പല സ്ഥലങ്ങളിലും അല്ലാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഓരോ സ്ഥലത്തും ഉപയോഗിച്ച വാക്കുകളിൽ കുറേയൊക്കെ വ്യത്യാസം കാണുമെങ്കിലും പ്രകൃതിപരമായ മാറ്റങ്ങൾ, മനുഷ്യന്റെ ചുറ്റുപാടുകളിലും ജീവിതക്രമങ്ങളിലും മറ്റുമുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിങ്ങനെ പലതും പരിഗണിക്കപ്പെട്ടുകൊണ്ടാണ് ആ സമയങ്ങൾക്ക് അല്ലാഹു പ്രത്യേകത കൽപ്പിച്ചിരിക്കുന്നതെന്ന് അല്പം ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാക്കാം. ഇതു സംബന്ധിച്ച് താഴെ വരുന്ന സൂറത്തുകളിൽ ചിലതെല്ലാം വിവരിക്കുന്നുണ്ട്. നിലവിലുള്ള 5 നിർബന്ധ നമസ്കാരങ്ങളുടെ നിയമപരമായ സമയനിർണയമല്ല ഈ വചനങ്ങളുടെ ഉദ്ദേശ്യം. എങ്കിലും അതിനാസ്പദമായ ഒരടിസ്ഥാനം ഈ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നുണ്ട് താനും. പകലിന്റെ തുടക്കം ഇസ്ലാമിക ദൃഷ്ട്യാ പ്രഭാതം മുതൽക്കാണുള്ളത്. ഉച്ചവരെയുള്ള സമയം രാവിലെയിലും ഉച്ച മുതൽ സന്ധ്യ വരെയുള്ള സമയം വൈകുന്നേരത്തിലും ഉൾപ്പെടുന്നു. അപ്പോൾ സുബ്ഹ് നമസ്കാരം പകലിന്റെ ആദ്യത്തിലും അസർ നമസ്കാരം അതിന്റെ അന്ത്യത്തിലുമാണുള്ളത്. മഗ്രിബും ഇശായുമാകട്ടെ പകലിനോടടുത്തു നിൽക്കുന്ന രാത്രിവേളയിലും. ദുഹറിന്റെ സമയം ഉച്ചയ്ക്കു ശേഷമായതുകൊണ്ട് അത് വൈകുന്നേരത്തിൽ ഉൾപ്പെടുത്താം. സൂറത്തു റൂമിലെ ആയത്തിൽ രാവിലെയും വൈകുന്നേരവും സായാഹ്നത്തിനും മധ്യാഹ്നത്തിനും എന്നുകൂടി പറഞ്ഞിട്ടുള്ളതും സ്മരണീയമാകുന്നു. റൂം 17-18. ക്ഷമയെക്കുറിച്ചുള്ള കൽപ്പന ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലുള്ള ക്ഷമയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല, വിശാലർത്ഥത്തിലുള്ള ഒരു പൊതുകൽപ്പനയാണത്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പാലിക്കുന്നതിൽ അനുഭവപ്പെടുന്ന എല്ലാ വിഷമങ്ങളിലും, ശത്രുക്കൾ മൂലമോ മറ്റു തരത്തിലുള്ള കാരണങ്ങളാലോ ഉണ്ടായിത്തീരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളിലും ക്ഷമ കൈക്കൊള്ളേണ്ടതുണ്ട്. നിശ്ചയമായും നന്മകൾ തിന്മകളെ പോക്കിക്കളയുന്നു എന്ന വാക്യം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു തത്വമാകുന്നു. നമസ്കാരം നിലനിർത്തുവാൻ കൽപ്പിച്ചതിനെ തുടർന്നാണ് ഈ തത്വം അള്ളാഹു ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പുണ്യകർമ്മങ്ങൾ പൊതുവിലും നമസ്കാരം പ്രത്യേകിച്ചും തിന്മകളെ അകറ്റിക്കളയുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മനുഷ്യന്റെ പക്കൽ പാപവും പാകപ്പിഴവും വന്നുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിനറിയാമല്ലോ. എന്നാൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തുപോയതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. കഴിയുന്നത്ര നന്മകൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആ തിന്മകളുടെ കുറ്റം നീങ്ങിപ്പോകും. അള്ളാഹു അത് പുറത്തു തരും എന്നാണ് അള്ളാഹു ഉപദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിട്ടുള്ള ചില ഹദീസുകൾ ഇവിടെ ഓർമ്മിക്കുന്നത് അവസരോചിതമായിരിക്കും. 1. നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക, തിന്മയെ തുടർന്ന് നന്മ ചെയ്യുകയും ചെയ്യുക, എന്നാൽ അത് അതിനെ മായ്ച്ചു കളയും. ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക. 2. 5 നമസ്കാരങ്ങൾ ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, ഒരു റമദാൻ അടുത്ത റമദാൻ വരെ, ഇവയെല്ലാം അതതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്നവയാകുന്നു, മഹാപാപങ്ങൾ ഉപേക്ഷിക്കുന്ന പക്ഷം. 3. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ ഒരു അന്യസ്ത്രീയെ ചുംബിച്ചു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ആ വിവരം അറിയിച്ചു. അപ്പോൾ വഅഖിമിസ്സലാ എന്നുള്ള ഈ വചനം അവതരിച്ചു. ആ പുരുഷൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത് എനിക്ക് മാത്രമുള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ സമുദായത്തിന് മുഴുവനുമുള്ളതാണ്. ബുഖാരി മുസ്ലിം. 4. അല്പം ദീർഘമായ ഒരു നബി വചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, നിശ്ചയമായും തിന്മയായതിനെ തിന്മയായതുകൊണ്ട് അള്ളാഹു മായ്ച്ചു കളയുകയില്ല, എങ്കിലും തിന്മയെ നന്മ കൊണ്ട് അവൻ മായ്ക്കും, ദുഷിച്ചത് ദുഷിച്ചതിനെ മായ്ക്കുകയില്ല. 5. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു വന്നിരുന്നതുപോലെ വുദു ചെയ്ത് കാണിച്ച ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം വുദു ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഞാൻ ഈ ചെയ്ത പ്രകാരം വുദു ചെയ്ത് ആരെങ്കിലും തൻ്റെ സ്വന്തത്തോട് ഒന്നും സംസാരിക്കാതെ അഥവാ ഏകാഗ്രതയോടെ രണ്ടു റക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന പക്ഷം മുൻ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നന്മകൾ മൂലം തിന്മകൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞത് മഹാപാപങ്ങളല്ലാത്ത തിന്മകളെ ഉദ്ദേശിച്ചാണെന്ന് മേൽ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ചെറുപാപങ്ങൾ മാത്രമാണ് സൽക്കർമ്മങ്ങൾ മൂലം പൊറുക്കപ്പെടുകയെന്നും വലിയ പാപങ്ങളിൽ പ്രത്യേക പശ്ചാത്താപം അഥവാ തൗബ തന്നെ വേണമെന്നും പല മഹാന്മാരും പറഞ്ഞു കാണുന്നതും.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനി പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആനിന്റെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
5: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
3: റഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, صراط الذين أنعمت عليهم

0: فقد كذبتم فسوف يكون لزاما.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഖുർആൻ എന്ന മഹല് ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
2: പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ബഹുമാന്യനായ നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تنزيل العزيز الرحيم.

വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം, സൂറ യാസീനിലെ 5 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് ഓതിയത്. ഇതിൻ്റെ അർത്ഥവും ആശയവും പരിശോധിക്കുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില പാരായണ നിയമങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഒരുപക്ഷെ പാരായണത്തിൻ്റെ സ്വരമാധുരിയിലും ഈണത്തിലും ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിലും പാരായണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ നമ്മൾ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും വേണം പാരായണം ചെയ്യാൻ. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമൊക്കെ പാരായണ മര്യാദകളും പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഭാഗങ്ങളും പ്രവാചകൻ്റെ ഹദീസുകളിൽ ഒക്കെ വളരെ കൃത്യമായി പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ 5 ആയത്തുകൾ ഓതുമ്പോൾ 1-ാമത്തെ ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം തൻസീലൽ അസീസി റഹീം. തൻസീല, തൻ തൻസീല എന്ന് സുക്കൂനുള്ള നൂനിനെ വ്യക്തമാക്കി അല്ല ഓതേണ്ടത്. സായിനു മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം എന്നതാണ് നിയമം. തൻസീലൽ അസീസി റഹീം, അതേ നിയമമാണ് ലിതുൻദിറ എന്ന് പറയുന്നിടത്തും. ആ സുക്കൂനുള്ള നൂനിനെയും ദാലിനു മുമ്പ് വന്നതുകൊണ്ട് മണിച്ച് അവ്യക്തമാക്കി ഓതണം. എന്നാൽ കൗമൻ എന്ന് പറയുന്നിടത്ത് കൗമൻ എന്ന ആ തൻവീൻ, എന്ന് ഉച്ചരിക്കുന്ന തൻവീൻ, അതിനുശേഷമുള്ള മീമിലേക്ക് ലയിപ്പിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ലിതുൻദിറ ഖൗമമ്മ, ലിതുൻദിറ ഖൗമമ്മ, ഖൗമമ്മ ഉൻദിറ. അവിടെ ആ മീമിന് മദ്ദുണ്ട്. നമ്മൾ ഖുർആനിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും മീമിന് മദ്ദുണ്ട്. ആ മദ്ദ് മുംഫസിലാണ്. അത് നീട്ടി ഓതുകയോ നീട്ടാതെ ഓതുകയോ ചെയ്യാം. മദ് മുംഫസിലിന് വേണമെങ്കിൽ മദ് ജായിസ് എന്നുകൂടെ പറയാറുണ്ട്. പിന്നെ അവിടെ നീട്ടാതെ കൂടുതൽ സാധാരണ ഒരു മദ് ത്വബഈയായിട്ട്, സാധാരണ ഒരു നീട്ടൽ മാത്രം നീട്ടി ഓതുന്നത് കൊണ്ടും വിരോധമില്ല. തുൻദിറ എന്ന് പറയുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ഉൻദിറ എന്ന അടുത്ത വാക്കും പാരായണം ചെയ്യേണ്ടത്. ആ സുക്കൂനുള്ള നൂനിനെയും അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതുക. ഒന്ന് ശ്രദ്ധിക്കുക.

അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം ആബാഉഹും എന്ന് പറയുന്നിടത്തൊരു മദ്ദുണ്ട്. അത് ഒരേ കലിമത്തിൽ തന്നെ മദ്ദിൻ്റെ അക്ഷരമായ ബാ കഴിഞ്ഞിട്ടുള്ള അലിഫും ബാ എന്ന് നീട്ടുന്ന അലിഫും അതിനുശേഷം ഹംസയും വന്നതുകൊണ്ട് അവിടെ നീട്ടി ആണ് ഓതേണ്ടത്. ആബാഉഹും ഫഹും ഗാഫിലൂൻ. അടുത്ത ആയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ അലാ അക്സരിഹിം എന്ന് പറയുന്നിടത്ത് ഒരു മദ്ദുണ്ട്. അത് മദ്ദ് മുംഫസിലാണ്. നീട്ടി ഓതുകയോ നീട്ടാതെ ഓതുകയോ, സാധാരണ ഒരു നീട്ടൽ അത് അങ്ങനെ ഓതുകയോ, അല്ലെങ്കിൽ കൂടുതൽ ഒരു ദീർഘിപ്പിച്ചു പാരായണം ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇന്ന ജഅൽന ഫീ അഅനാഖിഹിം. അവിടെ ഈ മദ്ദ് മുംഫസിലാണ്. മദ്ദ് തബീഇയായി സാധാരണ ഒരു നീട്ടൽ നീട്ടി ഓതുകയോ കൂടുതൽ ദീർഘിപ്പിച്ചു പാരായണം ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അഗ്ലാലം ഫഹിയ എന്ന് പറയുന്നിടത്ത് ആ തൻവീനിനെ, അഗ്ലാലൻ എന്നതിലെ തൻവീനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ടോതണം. ഫ ഇന് മുമ്പ് വന്നതുകൊണ്ട് പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഫഹും എന്നതിലെ മീമിനെ

ആണ്. ആ മീം തൊട്ടടുത്ത മീമിനെ, മീമിലേക്ക് സുക്കൂനുള്ള മീമിനെ, അതിനുശേഷം ഒരു മീം വന്നാൽ അതിലേക്ക് ലയിപ്പിച്ചു കൊണ്ടുപോകണം എന്നതാണ് നിയമം. ഇത് ആമ ചെയ്തു കൊണ്ടുപോകണം. ഫഹും മുഖമഹൂൻ വജഅൽനാ മിം ബൈനി. അവിടെ മിൻ എന്നതിലെ ന് എന്ന് വ്യക്തമാക്കി ഓതുന്നത് അല്ല ശരിയായ രീതി. മറിച്ച് ആ സുക്കൂനുള്ള നൂനിനെ അതിനുശേഷം ബാ വന്നതുകൊണ്ട് മീമാക്കി മറിച്ചു കൊണ്ടുപോകണം, മീമാക്കി മാറ്റി ഓതണം. വജഅൽനാ മിം ബൈനി

0: വമിൻ ഖൽഫിഹിം. സദ്ദൻ എന്നുള്ളതിലെ തൻവീനിനെ വാവിൽ ലയിപ്പിച്ചുകൊണ്ടും മിൻ എന്നതിലുള്ള സുക്കൂനുള്ള നൂനിനെ വ്യക്തമാക്കിയുമാണ് പാരായണം ചെയ്യേണ്ടത്. ഇതാണ് പ്രധാനമായും ഈ ആയത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന അതിലെ തജ്വീദ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട്. എപ്പോഴും നമ്മൾ നല്ല ഒരു ഖാരിഇന്റെ ഖുർആൻ ഖിറാഅത്ത് ശ്രദ്ധിക്കുകയും അതിൻ്റെ കൂടെ ഓതി പരിശീലിക്കുകയും ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ധാരാളം അവസരങ്ങൾ നമുക്ക് മുന്നിൽ അതിനുണ്ട്. ധാരാളം ഖാരിഇകളുടെ ലോകത്തെമ്പാടുമുള്ള വ്യത്യസ്ത ഖാരിഇകളുടെ നല്ല ഖിറാഅത്ത് സുലഭമായി നമുക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ശ്രദ്ധിക്കുകയും നല്ല പാരായണം രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുകയും വേണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി ഇതിൻ്റെ ആശയങ്ങളിലേക്ക്, അർത്ഥ തലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ, കഴിഞ്ഞ നാലായത്തുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ നമ്മോട് സംസാരിച്ചത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്നു, തൻസീലൽ അസീസിർ റഹീം. തൻസീൽ എന്ന വാക്കിൻ്റെ അർത്ഥം നസ്സല എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചു, ഇറക്കി, വർഷിപ്പിച്ചു എന്നൊക്കെയാണ്. തൻസീൽ, അവതരണം. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം അൽ അസീസ്, ആരാണതിൻ്റെയാൾ? പ്രതാപശാലിയാണ്. അർ റഹീം, കാരുണ്യവാനുമാണ്. കാരുണ്യവാനും പ്രതാപശാലിയുമായിട്ടുള്ളവനാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അഥവാ വിശുദ്ധ ഖുർആൻ ആരുടെ ഗ്രന്ഥം? ആരിൽ നിന്നത് അവതരിക്കപ്പെട്ടു? ആരാണതിൻ്റെ രചയിതാവ്? ആരുടെ വാചകങ്ങളാണത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. പ്രതാപശാലിയും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവാണ് അതിനെ അവതരിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതകൾ ചർച്ച ചെയ്യുന്നിടത്ത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണിത്. അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഈ ഗ്രന്ഥത്തിൻ്റെ അവതരണം പ്രതാപശാലിയും യുക്തിജ്ഞനുമായ അള്ളാഹുവിൽ നിന്നാകുന്നു എന്ന് അള്ളാഹു സൂറത്തു സജദയിൽ പഠിപ്പിച്ചു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാകുന്നു നാം അതിനെ അവതരിപ്പിച്ചത്. അള്ളാഹു അവതരിപ്പിച്ചത് ആണ് ഖുർആൻ എന്ന് പല സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. മറ്റൊരായത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് നിങ്ങൾ അവർ ചിന്തിക്കുന്നില്ലേ? വലൗക്കാന മിൻ ഇൻദി ഗൈറില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നല്ലായിരുന്നുവെങ്കിൽ, ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിൽ അവർ ധാരാളം ഭിന്നതകൾ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചു എന്ന് പറയുന്നത് അങ്ങനെ സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഒരേ ഒരു വേദഗ്രന്ഥം എന്ന നിലയ്ക്ക് ഈ ആയത്തിന് വലിയ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. അപ്പോൾ ഖുർആനിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിലുള്ളത്. അടുത്തത് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്ന എന്താണ് നോക്കൂ. എന്തിനു വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചു? ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചു. കാരുണ്യവാനും പ്രതാപശാലിയുമായ അള്ളാഹുവാണ് ഖുർആനിനെ അവതരിപ്പിച്ചത്. എന്തിനു വേണ്ടി? അതിൻ്റെ ലക്ഷ്യമാണ് അള്ളാഹു അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത്. ലിതുൻദിറ ഖൗമം മാ ഉൻദിറ ആബാഉഹും. ലിതുൻദിറ, അൻദറ, യുൻദിറു, ഇൻദാർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകുക, താക്കീതു ചെയ്യുക. ലിതുൻദിറ, നബിയെ താങ്കൾ മുന്നറിയിപ്പ് നൽകാനാണ്. ആർക്ക് മുന്നറിയിപ്പ് നൽകാൻ? ഖൗമൻ, ഒരു ജനതയ്ക്ക്, ഒരു സമൂഹത്തിന്. എന്താണ് ആ സമൂഹത്തിൻ്റെ പ്രത്യേകത? മാ ഉന്തിറ, അവർ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. അപ്പം മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു സമൂഹത്തിന് താക്കീതു ചെയ്യുവാൻ, മുന്നറിയിപ്പ് നൽകാനാണ് കാരുണ്യവാനും പ്രതാപശാലിയുമായിട്ടുള്ളവൻ ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. മാ ഉന്തിറ ആബാഉഹും, ആ സമൂഹത്തിലെ അവരുടെ പിതാക്കന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയിലേക്ക് മുന്നറിയിപ്പുകാരനായി കടന്നു ചെല്ലുന്നു. എന്നാൽ അവരുടെ മുൻഗാമികളായിട്ടുള്ള ആബാ എന്ന വാക്ക് അബുൻ എന്നതിൻ്റെ ബഹുവചനമാണ്. അബ് എന്ന് പറഞ്ഞാൽ പിതാവ്, ആബാ പിതാക്കന്മാർ. അപ്പോൾ അവരുടെ പൂർവ്വ പിതാക്കന്മാർ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു സമൂഹത്തെ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി പരമകാരുണ്യകനും പ്രതാപശാലിയുമായ അവൻ അള്ളാഹു അവൻ ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഫഹും ഗാഫിലൂൻ, അതുകൊണ്ട് തന്നെ അവർ അശ്രദ്ധയിലാകുന്നു. ആ ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് എന്തിനു വേണ്ടി എന്നാണ് ആയത്തിൽ പഠിപ്പിക്കുന്നത്. ലിതുന്ദിറ ഖൗമമ്മ ഉന്ദിറ ആബാഉഹും, തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ താക്കീതു ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു. ഫഹും, ആയതിനാൽ അവർ ഗാഫിലൂൻ, അശ്രദ്ധയിലാകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വേദഗ്രന്ഥം നൽകിയതും തീർത്തും അശ്രദ്ധരായ ഒരു സമൂഹത്തിലേക്കാണ്. അഥവാ പരലോക ജീവിതത്തെ സംബന്ധിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ച് എല്ലാം അശ്രദ്ധരായി വഴികേടിലായി കിടക്കുന്ന ഒരു ജനത. സൂറത്ത് ജുമുഅയിലെ ആയത്ത് നമുക്കറിയാം, ഹുവല്ലദി ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. ആ വഴികേടിലായിരുന്ന നിരക്ഷര ജനതയിലേക്ക് അള്ളാഹു അവരിൽ നിന്നൊരു പ്രവാചകനെ നിയോഗിച്ചു. ആ പ്രവാചകൻ അവർക്ക് വേദഗ്രന്ഥം പാരായണം ചെയ്തു കൊടുത്തു, എന്നിട്ട് അവരെ സംസ്കരിച്ചെടുത്തു എന്ന് സൂറ ജുമുഅയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്ത ഒരായത്ത് നോക്കുക, എന്താണ് അതിൻ്റെ ആശയം. ലഖദ്, ലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, നിശ്ചയമായും. ഹഖ, യാഥാർത്ഥ്യമായി, സത്യസന്ധമായിരിക്കുന്നു. അൽ ഖൗൽ, വചനം, വാചകം. അല അക്സരിഹിം, അവരിൽ ഭൂരിഭാഗം ആളുകളുടെയും മേൽ വചനം സത്യമായിരിക്കുന്നു. എന്താണ് വചനം സത്യമായിരിക്കുന്നത്? അവരുടെ ശിക്ഷയുടെ വാചകം സത്യമായിരിക്കുകയാണ്. ഫഹും ലാ യുഅ്മിനൂൻ, ആയതിനാൽ അവർ വിശ്വസിക്കുകയില്ല. അവർ ശിക്ഷിക്കപ്പെടും എന്ന വാചകം അവരുടെ മേൽ സത്യമായിരിക്കുന്നു, യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിനി വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ പ്രവാചകൻ അഭിമുഖീകരിക്കുന്ന, പ്രവാചകൻ ജീവിക്കുന്ന, പ്രവാചകന്റെ സംബോധിത സമൂഹത്തെ സംബന്ധിച്ചാണ് പഠിപ്പിക്കുന്നത്. അവരിൽ വലിയൊരു വിഭാഗം ആളുകളുടെയും മേൽ ശിക്ഷയുടെ വാചകം ഉറപ്പായിട്ടുണ്ട്. ഇനി അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് ആ ഏഴാമത്തെ ആയത്തിൻ്റെ ആശയം. എട്ടാമത്തെ ആയത്ത് ശ്രദ്ധിക്കൂ, അള്ളാഹു എന്താ പഠിപ്പിക്കുന്നത്? ഇന്നാ ജഅൽന, തീർച്ചയായും നാം. ഇന്ന എന്ന വാക്കിൻ്റെ അർത്ഥം മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും, ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ, അല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ. അള്ളാഹു സ്വയം ബഹുമാനിച്ചുകൊണ്ട് പൂജക ബഹുവചനമായി പറയുന്നു, തീർച്ചയായും നാം. ജഅൽന, ആക്കിയിരിക്കുന്നു. ഫി അഅനാഖിഹിം, അഅനാഖ് എന്ന് പറഞ്ഞാൽ കഴുത്തുകൾ എന്നാണ്. ഉനഖ് എന്നാണ് അതിൻ്റെ ഏകവചനം. ഉനഖിൻ്റെ ജംഉ ആണ്, ബഹുവചനമാണ് അഅനാഖ്. അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ നാം ഉണ്ടാക്കിയിരിക്കുന്നു. അഗ്ലാലൻ, ചങ്ങലകൾ, അവരുടെ കഴുത്തുകളിൽ ചില ചങ്ങലകളുണ്ട്. ഫഹിയ ഇലൽ അദ്ഖാനി, ആ ചങ്ങലകൾ, ഇലൽ അദ്ഖാൻ, അവരുടെ താടിയെല്ലുകൾ വരെയുണ്ട്. കഴുത്തിൽ അള്ളാഹു കെട്ടിയിട്ടിട്ടുള്ള ചങ്ങലകൾ അവരുടെ താടിയെല്ലുകൾ വരെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഫഹും മുഖമഹൂൻ, താടിയെല്ല് വരെ ചങ്ങലകളിൽ ബന്ധനസ്ഥനായ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അയാൾക്ക് തല താഴ്ത്താൻ കഴിയില്ല. ഫഹും മുഖമഹൂൻ, അതുകൊണ്ട് തന്നെ അവർ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. സത്യത്തെ അറിയാൻ, സത്യത്തിലേക്കൊന്ന് നോക്കാൻ, ഹിദായത്തിനെ ഒന്ന് കാണാൻ കഴിയാത്ത വിധം തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവർക്കുള്ളത് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്തും അതേ ആശയം തന്നെയാണ്. വജഅൽന, നാം ആക്കിയിരിക്കുന്നു. മിം ബൈനി ഐദീഹിം, ബൈന യദൈഹ് എന്നതൊരു പ്രയോഗമാണ്. ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ നിന്നാണ്. യദ് എന്ന് പറഞ്ഞാൽ കൈ എന്നാണ്. കൈകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ അമാമ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുന്നിൽ. വജഅൽനാ മിൻ ബൈനി ഐദീഹിം, അവരുടെ മുന്നിൽ നാം ആക്കിയിട്ടുണ്ട് സദ്ധൻ, ഒരു മറ. അവരുടെ മുന്നിൽ മറയുണ്ട്. വമിൻ ഖൽഫിഹിം, ഖൽഫ് എന്ന് പറഞ്ഞാൽ വറ, പിന്നിൽ. വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലുമുണ്ട് സദ്ധൻ, ഒരു മറ. ഫഅഗ്ഷൈനാഹും, അങ്ങനെ നാം അവരെ മൂടിയിരിക്കുന്നു. ഫഹും ലാ യുബ്സിറൂൻ, അവർ കാണുകയില്ല, അവർക്ക് കാണാൻ കഴിയില്ല. കാണാൻ കഴിയാത്ത വിധം അവർക്കുമേൽ അള്ളാഹു ഒരു മൂടിയിട്ടിരിക്കുന്നു. അവരുടെ മുന്നിൽ മറയാണ്, അവരുടെ പിന്നിൽ മറയാണ്, അവരുടെ കടുത്തിൽ ചങ്ങലകളാണ്, തല താഴ്ത്താൻ കഴിയാതെ തല ഉയർത്തിപ്പിടിച്ചു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അവരുടെ മേൽ ശിക്ഷയുടെ വാചകം സത്യമായിരിക്കുന്നു, ആയതിനാൽ അവർ വിശ്വസിക്കുകയുമില്ല. അർത്ഥം ഒന്നുകൂടെ വേഗത്തിലൊന്ന് ഓടിച്ചു പോകാം, ശ്രദ്ധിക്കുക. തൻസീൽ അൽ അസീസ് റഹീം, കാരുണ്യവാനും പ്രതാപശാലിയുമായ അള്ളാഹുവാകുന്നു അവതരിപ്പിച്ചിട്ടുള്ളത്. ലിത്തുന്ദിറ, താക്കീതു ചെയ്യാൻ വേണ്ടി, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. കൗമൻ, ഒരു ജനതക്ക്. മാ ഉന്ദിറ, താക്കീതു ചെയ്യപ്പെട്ടിട്ടില്ല, മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. ആബാഉഹും, അവരുടെ പിതാക്കന്മാർ. ഫഹും, ആയതിനാൽ അവർ. ഗാഫിലൂൻ, അശ്രദ്ധയിലാകുന്നു. ലഖദ് ഹഖ്ഖ, തീർച്ചയായും യാഥാർത്ഥ്യമായിരിക്കുന്നു. അൽ ഖൗൽ, വചനം. അല അക്സരിഹിം, അവരുടെ അധികം ആളുകളുടെയും മേൽ. ഫഹും ലാ യുഅ്മിനൂൻ, ആയതിനാൽ അവർ വിശ്വസിക്കുകയില്ല. ഇന്നാ, തീർച്ചയായും നാം. ജഅൽന, നാം ആക്കിയിട്ടുണ്ട്. ഫി അനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ. അഗ്ലാലൻ, ചങ്ങലകൾ. ഫഹിയ ഇലൽ അദ്ഖാനി, അതവരുടെ കഴുത്തുകൾ താടിയെല്ലുകൾ വരെയുണ്ട്. ഫഹും മുഖ്മഹൂൻ, ആയതിനാൽ അവർ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം, വജഅൽനാ, നാം ആക്കിയിരിക്കുന്നു. മിൻ ബൈനി ഐദീഹിം, അവരുടെ മുന്നിൽ. സദ്ധൻ, ഒരു മറ. വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലും. സദ്ധൻ, ഒരു മറയുണ്ട്. ഫഅഗ്ഷൈനാഹും, അങ്ങനെ നാം അവരെ മൂടിയിരിക്കുന്നു. ഫഹും, അപ്പോൾ അവർ. ലാ യുബ്സിറൂൻ, കാണുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച മക്കയിലെ മുശ്രിക്കുകളുടെ വല്ലാത്തൊരവസ്ഥയാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് അള്ളാഹു അവരെക്കുറിച്ച് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിയത്? ഒന്ന്, അവർ വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു കാരണം അള്ളാഹു പറഞ്ഞു. അവരുടെ മുൻഗാമികൾ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു നദീർ, ഒരു പ്രവാചകൻ കടന്നു വന്നിട്ടില്ലാത്ത സമൂഹമാണ് എന്ന് പ്രവാചകൻ അള്ളാഹു പഠിപ്പിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന അവസാനത്തെ പ്രവാചകൻ. ഈസാ നബിക്കും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ ഏകദേശം 600 ഇടവേളയുണ്ട്. ആ 600 പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടമാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നിലക്കുമുള്ള ഇൻദാർ, മുന്നറി താക്കീത്, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. കാരണം അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും കുടുംബവും ജീവിച്ചു തുടങ്ങിയ മണ്ണാണ് മക്ക. മക്കയിൽ അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ ശബ്ദം നേരത്തെ ഉണ്ടാവുകയും അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ മുവഹിദുകളുണ്ടായിരുന്നു. സയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈലിനെ പോലെയുള്ള ആളുകൾ അത്തരം മുവഹിദുകളിൽപ്പെട്ട ആളുകളായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇവരെ സംബന്ധിച്ച് എന്നിട്ടും അള്ളാഹു അവർക്ക് ഒട്ടും തൗഹീദ് ലഭിക്കാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെയുള്ള പദങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത്, എല്ലാ ആളുകളെയും സംബന്ധിച്ച് അവർക്ക് ശിക്ഷയുടെ വചനം സത്യമായതുകൊണ്ട് അവരൊരിക്കലും വിശ്വസിക്കുകയില്ല എന്നല്ല ഇവിടെ പറയുന്നത്. ഇമാം ഷെയ്ഖ് നാസിറു സഅദി റഹിമഹുല്ലാ, അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. മക്കയിലെ ജനങ്ങളെ രണ്ട് വിഭാഗമായിട്ടാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ഖിസ്മുൻ, ഒരു വിഭാഗം. റദ്ദ ലിമാ ജിഅ്ത ബിഹി വലം യഖബൽ അന്നദാറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന പ്രവാചകൻ ആ ജനതയിലേക്ക് വന്നപ്പോൾ പ്രവാചകനെ എതിർത്ത ഒരു ജനതയാണ്. വലം യഖബൽ അന്നദാറ, പ്രവാചകന്റെ താക്കീദിനെ അവർ സ്വീകരിച്ചില്ല, അവർ ചെവിക്കൊണ്ടില്ല. വഹുമുല്ലദീന ഖാലല്ലാഹു ഫീഹിം, അവരെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഹഖ അലൈഹിമുൽ ഖൗലു അലാ അക്സരിഹിം, അവരിൽ ശിക്ഷയുടെ വാചകം സ്ഥിരപ്പെട്ടു, യാഥാർത്ഥ്യമായി എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞത് ഈ ആളുകളെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുവന്നപ്പോൾ പ്രവാചകനെ മോശമായി ചിത്രീകരിക്കുകയും പൂർണ്ണമായും പ്രവാചകത്വത്തെ നിരസിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത ആളുകൾ. എന്നത് ഇമാം സായദ് പഠിപ്പിക്കുകയാണ്, അന്നഹും ലാ യസാലൂന ഫീ കുഫ്രിഹിം വശിർക്കിഹിം വഇന്നമാ ഹഖ് അലൈഹിമുൽ ഖൗൽ. അവർ അവരുടെ കുഫ്രിലും ശിർക്കിലും തുടർന്നപ്പോൾ അവരുടെ മേൽ ശിക്ഷയുടെ വാചകം സത്യമായി. പിന്നെ മാത്രവുമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു ചർച്ച ഈ ആയത്ത് വിശദീകരിക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകത്വത്തിന് മുമ്പുള്ള ജനത ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ? സൂറത്തു ഇസ്രായിലെ ഒരായത്തിന് വിശദീകരിച്ചുകൊണ്ട് അവിടെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ടെങ്കിലും പ്രധാനമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് തൗഹീദ് കിട്ടാനുള്ള വഴി ഉണ്ടായതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടും എന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ നമുക്കറിയാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങൾ. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെ സംബന്ധിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കബറിൻ്റെ അടുത്ത് പോയി അബവായിലെത്തിയപ്പോൾ യാത്രക്കിടയിൽ പ്രവാചകൻ കരഞ്ഞു. പ്രവാചകൻ തിരിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്വഹാബിമാരെല്ലാവരും നിന്ന് കരയുന്നതാണ്. പ്രവാചകൻ അവരോട് ചോദിച്ചു, മായുബിക്കും, എന്താ നിങ്ങളെ കരയിപ്പിച്ചത്? അവർ പറഞ്ഞു, നബി അങ്ങയുടെ കരച്ചിൽ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ കരഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഇന്നിസ്തഅദന്തു റബ്ബി ഫീ സിയാറത്തി ഖബരി ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ അനുവാദം ചോദിച്ചു. ഫഅദിനലി, എനിക്ക് അനുവാദം ലഭിച്ചു. വസ്തഅദന്തുഹു ഫിൽ ഇസ്തിഗ്ഫാരി ലഹ, എൻ്റെ ഉമ്മാക്കു വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ ഞാൻ അനുവാദം ചോദിച്ചു. ഫലം യഅദൻലി, എനിക്ക് അല്ലാഹു അനുവാദം നൽകിയില്ല. എന്നിട്ട് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും ഈ സന്ദർഭത്തിലാണ് പിന്നെ ഈ ആയത്തിറങ്ങിയത്. മാ കാന ലിൻ നബിയ്യി വല്ലദീന ആമനു അയ്യസ്തഗ്ഫിറു ലിൽ മുശ്രികീന വലൗ കാന ഉലി ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബൽ ജഹീം. ഒരു പ്രവാചകനും വിശ്വസിച്ച ആളുകൾക്കും ഭൂഷണമല്ല പാടില്ലാത്തതാണ് അയ്യസ്തഗ്ഫിറു ലിൽ മുശ്രികീൻ, മുശ്രികീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ, പാപമോചന പ്രാർത്ഥന നടത്താൻ പാടില്ല. വലൗ കാന ഉലി ഖുർബ, അവർ എത്ര അടുത്ത ആളുകളായിരുന്നാലും ശരി. മിംബാദിമ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകത്തിന്റെ ആളുകളാണെന്ന് വ്യക്തമായതിനു ശേഷം അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല എന്ന് ഈ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം പ്രവാചകന്റെ മാതാവ് പ്രവാചകത്വത്തിന്റെ മുമ്പ് വഫാത്തായിട്ടുണ്ട്, എന്നാൽ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല കാഫിറത്തായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകത്വത്തിന് മുമ്പുള്ള ജനതയ്ക്ക് തൗഹീദ് ലഭിക്കാനുള്ള വഴി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ ശിക്ഷിക്കപ്പെടും എന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരാൾ വന്നു, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് ഐന അബി, എൻ്റെ പിതാവ് എവിടെയാണെന്ന് നബിയോട് ചോദിച്ചു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിന്നാർ, നരകത്തിലാണ്. ഫലമ്മാ ഖഫ ദആഹു ഫഖാല, അദ്ദേഹം തിരിഞ്ഞുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന അബീവ അബാക്ക ഫിന്നാർ, എൻ്റെയും നിന്റെയും പിതാവ് നരകത്തിലാകുന്നു. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഷറഹ് മുസ്ലിമിൽ മഹാനായ ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നത് കാണാൻ സാധിക്കും. ഫീഹി, ഈ ആയത്ത് ഈ സംഭവത്തിൽ തെളിവുണ്ട്. അന്ന മൻ മാത അലൽ കുഫ്രി, കുഫ്രിൽ മരിച്ചുപോയ ആൾ, ഫഹുവ ഫിന്നാർ, അയാൾ നരകത്തിലായിരിക്കും. വല തംഫഉഹു ഖറാബത്തുൽ മുഖറബീൻ, അള്ളാഹുവോടി ഏറ്റവും അടുത്ത ആളുകളുടെ കുടുംബക്കാരനായി ബന്ധുവായി എന്നതൊന്നും അയാൾക്ക് പ്രയോജനപ്പെടുകയില്ല. വഫീഹി, അതിൽ തെളിവുണ്ട്. അന്നമൻ മാത ഫിൽ ഫത്ര, പ്രവാചകന് മുമ്പുള്ള വഹി ലഭിക്കാത്ത ഒരു കാലഘട്ടം, പ്രവാചകന്മാർ കടന്നു വരാത്ത ഒരു കാലഘട്ടത്തിൽ മരിച്ചവനും നരകത്തിലായിരിക്കും. മാ കാനത്ത് അലൈഹിൽ അറബു മിൻ ഇബാദത്തിൽ ഔസാൻ ഫഹുവ മിൻ അഹ്ലിൻ നാർ വലൈസ ഹാദ മുആഖദത്തുൻ ഖബല ബുലൂഗ ദഅവ فإن هؤلاء كانت قد بلغتهم دعوة إبراهيم وغيره من الأنبياء صلوات الله تعالى وسلامه عليهم. അതിനുള്ള കാരണം ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്ത് അവിടെ നിലനിന്നിരുന്നു എന്നതുകൊണ്ട് പ്രവാചകൻ കടന്നു വരുന്നതിന് മുമ്പ് മരിച്ച ആളുകൾ അറബികളിൽ നിലനിന്നിരുന്ന വിഗ്രഹാരാധനയുടെ ആളുകളായിരുന്നതുകൊണ്ട് തന്നെ അവരതിൻ്റെ പേരിൽ നരകത്തിലായിരിക്കും എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ നടക്കുമ്പോൾ സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം അതിലേക്ക് ചേർത്തുവെച്ചത്. ഒരു തവണ കൂടി ആ ആയത്തുകളുടെ അർത്ഥമൊന്ന് മനസ്സിലാക്കി നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക. തൻസീലുൽ അസീസി റഹീം, കാരുണ്യവാനും പ്രതാപശാലിയുമായിട്ടുള്ളവനാകുന്നു അത് അവതരിപ്പിച്ചത്. ലിത്തുൻദിറ, താക്കീതു ചെയ്യാൻ വേണ്ടി, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. ഖൗമൻ, ഒരു ജനതക്ക്. മാ ഉൻദിറ, താക്കീതു ചെയ്യപ്പെട്ടിട്ടില്ല. ആബാഉഹും, അവരുടെ പൂർവ്വപിതാക്കന്മാർ. ഫഹും ഗാഫിലൂൻ, അതിനാൽ അവർ അശ്രദ്ധയിലാകുന്നു. ലഖദ്, തീർച്ചയായും. ഹഖ, സത്യമായി പുലർന്നിരിക്കുന്നു. അൽ ഖൗൽ, വചനം, ശിക്ഷയുടെ വചനം സത്യമായിരിക്കുന്നു. അല അക്സരിഹിം, അവരിൽ ഭൂരിഭാഗം ആളുകളുടെയും മേൽ. ഫഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. ഇന്നാ, തീർച്ചയായും നാം. ജഅൽനാ, ആക്കിയിരിക്കുന്നു. ഫി അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അഗ്ലാലൻ, ചങ്ങലകൾ. ഫഹിയ ഇലൽ അദ്ഖാനി, ആ ചങ്ങലകൾ. ഫഹിയ അത്, ഇലൽ അദ്ഖാൻ, അവരുടെ താടിയല്ലുകൾ വരെയുണ്ട്. ഫഹും മുഖ്മഹൂൻ, ആയതിനാൽ അവർ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നവരാണ്. വജഅൽനാ മിംബൈനി, വജഅൽനാ നാം ആക്കിയിരിക്കുന്നു. മിംബൈനി ഐദീഹിം, അവരുടെ മുന്നിൽ. ബൈനയദൈ എന്ന പ്രയോഗം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. അവരുടെ മുന്നിൽ നാം ഉണ്ടാക്കിയിരിക്കുന്നു സദ്ധൻ, ഒരു മറ. വമിൻ ഖൽഫിഹിം, അവരുടെ പിൻഭാഗത്തും സദ്ധൻ, ഒരു മറയുണ്ടാക്കിയിരിക്കുന്നു. ഫാഗ്ഷൈനാഹും, അങ്ങനെ അവരെ നാം മൂടിയിരിക്കുന്നു. ഫഹും ലാ യുബ്സിറൂൻ, അതുകൊണ്ട് അവർ കാണുകയില്ല. സത്യത്തെ കാണാനും സത്യത്തെ അറിയാനും ഹിദായത്ത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും അവർക്ക് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം. പ്രവാചകത്വത്തോടും വിശുദ്ധ ഖുർആനിനോടും വഹീനോടുമുള്ള അവരുടെ അടങ്ങാത്ത പകയും വിദ്വേഷവും കാരണമായി തീർന്നു എന്നാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആൻ പഠിക്കാൻ, പ്രവാചകചര്യ പഠിക്കാൻ, ഹിദായത്ത് കണ്ടെത്താൻ, സത്യം പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഖുർആനിന്റെ ഹൃദയം, സൂറത്തു യാസീനിലെ 5 മുതൽ 9 വരെയുള്ള ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ നിഷാദ് സലഫിയുടെ അവതരണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽഗാമിദി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള അവസരം. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.

0: ومهدت له تمهيدا. ثم يطمع أن أزيد.
1: سورة المدثر ഒന്നാമത്തെ ആയത്ത്.
0: يا أيها المدثر.
1: ഇവിടെ പലപ്പോഴും നമ്മൾ ഓതുന്നത് പലപ്പോഴും എന്നല്ല, തജ്വീദുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അറിയാത്ത സാധാരണ രൂപത്തിൽ ഓതിപ്പോകുന്ന ആളുകളിലൊക്കെ വരുന്ന തെറ്റാണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ, കും ഫഅൻസിർ, വറബ്ബക ഫകബ്ബിർ. ഈ രൂപത്തിലുള്ള റായിനെ തഫ്ഹീം ചെയ്യുന്ന, കനപ്പിച്ച് ഓതുന്ന ഒരു പാരായണം, അപ്പോൾ അത് ശരിയല്ല. കാരണം അവിടെ റായിമേൽ നമ്മൾ വഖഫ് ചെയ്യുകയാണ്. അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ തൊട്ടു മുമ്പത്തെ അക്ഷരത്തിന് കസറാണ് എങ്കിൽ അവിടെ തർഖീഖ് ചെയ്യണം, അഥവാ നേർപ്പിച്ച് ഓതണം.
0: യാ അയ്യുഹൽ മുദ്ദസ്സിർ.
1: അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഖിറാഅത്തിൽ മുദ്ദസ്സിർ, മുദ്ദസ്സിർ എന്ന് വരുന്നത്. മുദ്ദസ്സിർ അല്ല, മുദ്ദസ്സിർ ആണ്. സ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം അല്പം പുറത്തോട്ട് വരണം. സ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നാവ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ മുദ്ദസ്സിർ, മുദ്ദസ്സിർ എന്നാണ് പറയേണ്ടത്. മുദ്ദസ്സിർ അല്ല, റ് എന്ന ശബ്ദം വരരുത്. അതുപോലെ തന്നെ ഖും ഫഅൻദിർ. ഇവിടെയും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഖും മീമു സാക്കിനയ്ക്ക് ശേഷം, സുക്കൂനുള്ള മീമിന് ശേഷം ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകളെയും കൂട്ടി ആ മീമിനെ പൂർണ്ണമാക്കിയതിന് ശേഷം വേണം ഫ എന്ന അക്ഷരം ഉച്ചരിക്കാൻ. അങ്ങനെ ഖും ഫ, ഖും ഫഅൻദിർ ഈ രൂപത്തിലാണ് ഓതേണ്ടത്. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് ഫഅൻദിർ എന്ന് പറയരുത്, റായിനെ നേർപ്പിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഫഅൻദിർ. മൂന്നാമത്തെ ആയത്തിലും വറബ്ബക ഫകബ്ബിർ, ഫകബ്ബിർ എന്ന പദം, ഫകബ്ബിർ എന്ന് പറയരുത്, ഫകബ്ബിർ.
0: വസിയാബക ഫതഹിർ.
1: നാലാമത്തെ ആയത്തിൽ പലപ്പോഴും നമ്മൾ ഓതിപ്പോകുന്നത് വസിയാബക ഫതഹിർ എന്നാണ്. വസിയാബക ഫതഹിർ ഇങ്ങനെ ഓതുമ്പോൾ സിയാബ് എന്ന പദം മാറി സിയാബ് ആകുന്നു, അത് ശ്രദ്ധിക്കേണ്ടതാണ്.
0: വസിയാബക, വസിയാബക ഫതഹിർ, ഫതഹിർ.
1: ഇവിടെ ത എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കേണ്ടതാണ്.
0: ഫതഹിർ.
1: അതുപോലെ തന്നെ റായിനെയും നേർപ്പിക്കണം, ഫതഹിർ എന്ന് പറയരുത്, ഫതഹിർ. ഇനി അഞ്ചാമത്തെ ആയത്തിൽ
0: വർറുജ്സ ഫഹ്ജുർ. വർറുജ്സ,
1: ജീമിനെ കൽക്കല ചെയ്യണം, അഥവാ സുക്കൂൻ വന്നാലും ആ അക്ഷരത്തിനെ ശരിക്കും കേൾക്കുന്ന രൂപത്തിൽ തന്നെ വർറുജ് ഇങ്ങനെ തന്നെ പറയണം.
0: വർറുജ്സ, വർറുജ്സ ഫഹ്ജുർ,
1: ഫഹ്ജുർ. ഇവിടെയും പലപ്പോഴും നമ്മൾ ഓതുന്നത് ഫഹ്ജുർ എന്നാണ്, ഹഇനെ കനപ്പിച്ച് അല്ലെങ്കിൽ സുക്കൂൻ വെളിവാകുന്ന രൂപത്തിൽ. ഇങ്ങനെ പറയരുത്, കൽക്കല എന്ന സിഫത്ത് അവിടെ നൽകാൻ പാടില്ല.
0: ഫഹ്ജുർ,
1: ഫഹ്ജുർ എന്നാണ് പറയേണ്ടത്. എന്നാൽ ഈ ഫഹ്ജുർ എന്ന പദത്തിലെ റായിനെ നമ്മൾ തഫ്ഹീമാണ് ചെയ്യുന്നത് കനപ്പിച്ചുകൊണ്ട്. ഒരിക്കലും നമ്മൾ ഫഹ്ജുർ എന്ന് പറയില്ല. അതിന് കാരണം സുക്കൂൻ നൽകപ്പെട്ട റായിനെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മാണ്. ലൊമ്മോ ഫതഹ ആണെങ്കിൽ റായിനെ കനപ്പിക്കുകയാണ് വേണ്ടത്. ഫഹ്ജുർ എന്ന് തന്നെ ആണ് വായിക്കേണ്ടത്.
0: വല തംനുൻ തസ്തക്സിർ.
1: ഇവിടേക്ക് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്.
0: വല തംനുൻ തസ്തക്സിർ.
1: നമ്മളവിടെ ഓതുന്നത് തസ്തക്സിർ എന്നേക്കാളും തസ്തക്സിർ. അത് ശരിയായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് ഓതേണ്ട അല്ലെങ്കിൽ വായിക്കേണ്ട ഒരു കെലിമത്താണത്.
0: വല തംനുൻ തസ്തക്സിർ, വല തംനുൻ തസ്തക്സിർ, വലിറബ്ബിക ഫസ്ബിർ.
1: ഇവിടെയും ഏഴാമത്തെ ആയത്തിലും
0: വലിറബ്ബിക ഫസ്ബിർ, വലിറബ്ബിക ഫസ്,
1: സ്വാദാണ്. ഫസ്ബിർ എന്ന് പറയരുത്, ഫസ്ബിർ അല്ല, ഫസ്ബിർ.
0: വലിറബ്ബിക ഫസ്ബിർ,
1: റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്, നേർപ്പിക്കണം.
0: ഫഇദാ നുഖിറ ഫിന്നാഖൂർ.
1: എട്ടാമത്തെ ആയത്തിൽ
0: فَإِذَا نُقِرَ فِي النَّاقُورِ.
1: ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. ഫ ഇദ നുഖിറ, നുഖിറ എന്ന് പറയാൻ പാടില്ല, അത് അർത്ഥമാറ്റത്തിന് കാരണമാവും. അതുപോലെ തന്നെ നാഖൂർ, ഫി നാഖൂർ എന്നുള്ളതും നാഖൂർ എന്ന് കാഫ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഫ ഇദ നുഖിറ ഫി നാഖൂർ, ഈ രൂപത്തിൽ അതിനെ ഓതണം. ഒൻപതാമത്തെ ആയത്തിൽ ഫദാലിക യൗമഇദി യൗമുൻ അസീർ. ഫദാലിക, ഇവിടെ ഫദാലിക എന്ന വാക്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഉണ്ടെങ്കിൽ ദാലിൻ്റെ ഉച്ചാരണമാണ്. അത് ഫദാലിക എന്ന് സ എന്ന് വായിക്കരുത്. ദ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിൽ അല്പമായിട്ട്, അല്പം വളരെ ചെറിയ തോതിൽ പുറത്തോട്ട് വരുന്നു. فذلك فذلك يومئذ يوم عسير. ഇവിടെ യൗമഇദിയ തൻവീന് ശേഷം യ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമം ചെയ്യണം. ഇദ്ഗാം നാഖിസ്, അപ്പോൾ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു. അങ്ങനെ അതോടൊപ്പം യാക്ക് ശബ്ദ ചെയ്യാനും പാടില്ല. യൗമഇദി യൗമുൻ, അല്ലാതെ യൗമ ഇതി യൗ യൗ എന്ന കട്ടി കൂട്ടി വായന ശരിയല്ല. ശേഷം യൗമുൻ അസീർ, യൗമുൻ അസീർ. തൻവീന് ശേഷം അയിന് വന്നാൽ ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം. യൗമുൻ എന്ന തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കണം, അവിടെ മണിക്കാൻ പാടില്ല. യൗമുൻ അസീർ, അസീർ എന്നാണ്. അസീർ അങ്ങനെ വായിക്കരുത്, അസീർ.

0: എന്ന അക്ഷരം തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം, അതാണ് അതിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ യസീർ റായിനെ തർഖീഖ് ആണ് ചെയ്യേണ്ടത്, നേർപ്പിക്കണം. ഈ പത്ത് ആയത്ത് ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ഒന്നുകൂടെ ഓതാം.
1: ഖും ഫഅൻദിർ വറ

0: സൂറത്തുൽ മുദ്ദസ്സിറിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാഅല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സമാപിക്കുന്നു. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിവസവും ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 21 പാരായണം നിർവഹിക്കുന്നു ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

أنكحك إحدى ابنتي هاتين على أن تأجرني ثماني حجج فإن أتممت

0: السماوات والأرض بالحق إن في ذلك لآية للمؤمنين.
1: ജസാകും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ മനസ്സംഗങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. സൂറ അഹ്സാബ് വചനം 33. അവതരണം ഹാഫിദ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

وأطعنا الله ورسوله.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാനുമുള്ള തൗഫീഖിനെ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 33-ാം വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് നാം മനഃപ്പാഠമാക്കിയത്. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്നത് തൻസീൽ, ലോകപ്രസിദ്ധരായ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്ത പാരായണങ്ങളാണ് നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയുള്ള കേൾക്കാനുള്ള അവസരമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന ശബ്ദം മിഷാരി റാഷിദ് അൽ അഫാസി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

بالحق فلا تكونن من الممترين وتمت كلمة رب